ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:28. ഇന്നിലത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 25, കൊലവർഷം 1201, മിഥുനം 1, 2026 ജൂൺ 15, തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നാം നൽകുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം. 7:05 ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മോരോദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി, ആയുരാരോഗ്യം. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ നവകേരളം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി. 7:50 ഇ ഡി യു എഡ്യൂക്കേഷണൽ മാൾ, സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക. എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇസാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 ഐ ക്യു ഓപ്റ്റിക്കൽസ്, കോട്ടയ്ക്കൽ റോഡ്, ചട്ടിപ്പറമ്പ, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ്, ആരോഗ്യം സർവധനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി. 8:35 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ, ചലച്ചിത്രഗാന പരിപാടി.

9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം. 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15

നാടകം 2:30 ചലച്ചിത്ര ഗാനങ്ങൾ 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി 3:35 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ 4:30 മഴവില്ല് 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയമുറിയിലെ പരിപാടികൾ കേൾക്കാം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി 6:10 ലക്ഷദ്വീപ് വൃത്താന്തം 6:50 വയലും വീടും ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:40. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Gautam Budh Nagar of Uttar Pradesh will begin this morning. The first flight from IndiGo Airlines will depart from Lucknow at 7.05 a.m. and is scheduled to arrive at the Noida International Airport at 8.05 a.m. Following this, the first regular commercial flight from Noida to Bengaluru will also commence operations. The first flight from Jewar Airport to Lucknow will take off at 8 a.m. The National Testing Agency, NTA, has released the admit cards for the NEET undergraduate re-examination for admission to undergraduate medical education. Candidates can download their admit cards from NTA's official website, neet.nta.nic.in. The re-examination is scheduled to be held on 21st of this month from 2 p.m. to 5:15 p.m. The Criminal Investigation Department interrogated Trinamool Congress MP Abhishek Banerjee for over 9 hours for his alleged involvement in the signature forgery case of party MLAs. According to sources, the agency interrogated yesterday Trinamool Congress MLA Kunal Ghosh and Abhishek Banerjee face-to-face at Bhavani Bhavan. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10:07. ശുഭചിന്തകൾക്കായി കേൾക്കാം സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി.
3: തളർത്തുവാനാകില്ല എന്നെ ഇനിയൊരിക്കലും. എത്ര വാക്സരങ്ങൾ എന്നേർക്ക് തൊടുത്തുകൊണ്ടിരുന്നാലും പൊടുന്നനെ നോവുന്ന ലോലഹൃദയമല്ല എനിക്കിപ്പോൾ. നിശ്ചയദാർഢ്യം എന്ന കവചമുള്ളപ്പോൾ ഈയിടെ വായിച്ച വരികളാണ്. അത് വായിച്ചപ്പോൾ നിശ്ചയദാർഢ്യം എന്ന കവചത്തെക്കുറിച്ചാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിശ്ചയദാർഢ്യം അനിവാര്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കേണ്ട നേരത്ത് ജീവിതം കൊണ്ട് അംഗപരിമിതർക്ക് പ്രചോദനമേകിയ ധീരവനിതയാണ് ഹെലൻ കെല്ലർ. നിശ്ചയദാർഢ്യത്തിന് ഏതു വൈകല്യത്തെയും മറികടക്കാനാവും എന്ന് അവർ തെളിയിച്ചു. വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാണ് അംഗപരിമിതർ എന്ന് ഈ ലോകത്തോട് മുഴുവൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹെലൻ കെല്ലർ നമ്മളോട് വിട പറഞ്ഞത്. വിജയിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഒരു പരാജയമാണ്. നമ്മുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവുമാണ് നമ്മളെ വിജയകരമായ ഒരു വ്യക്തിയാക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീടൊരിക്കലും അത് വേണ്ടിയിരുന്നില്ല എന്ന ഒരവസ്ഥ വരുത്താതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെടുത്ത പല തീരുമാനങ്ങളും അബദ്ധമായിരുന്നു എന്ന് തോന്നാം. പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുത്താതിരിക്കുക. അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയേ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. ദേഷ്യം തണുത്തു കഴിയുമ്പോൾ അത് തിരുത്താനായെന്ന് വരില്ല. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആലോചിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കണം. പൂർണ്ണമായി ശരിയെന്ന് ബോധ്യപ്പെട്ട തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉപേക്ഷിക്കേണ്ടതില്ല. നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോവുക. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും മനോഹരമായൊരു റോസാച്ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ചെടിയിൽ കൂർത്ത മുള്ളുകളും ഉണ്ടാവും. പൂക്കളിൽ നോക്കണമോ അതോ അതിൻ്റെ കൂർത്ത മുള്ളുകളിൽ നോക്കണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. വലിയ സ്വപ്നങ്ങൾ കാണാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും ദൃഢനിശ്ചയം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ നിലനിൽപ്പിന് ഒരു ലക്ഷ്യമുണ്ടെന്ന ബോധ്യം നിലനിർത്തിയാൽ ഏതൊരു പ്രയാസകരമായ സമയത്തെയും എളുപ്പത്തിൽ അതിജീവിക്കാനാവും. സംതൃപ്തിയോടെ രാത്രി ഉറങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ദൃഢനിശ്ചയത്തോടെ എഴുന്നേൽക്കണം. ജീവിതം വെറും ആനന്ദമല്ല, ആഗ്രഹവും ദൃഢനിശ്ചയവുമാണ് എന്ന ഖലീൽ ജിബ്രാന്റെ വരികൾ ഒന്ന് ഓർത്തു നോക്കൂ. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എന്നാൽ സ്വപ്ന

0: സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദൃഢനിശ്ചയം, സമർപ്പണം, സ്വയം അച്ചടക്കം, കഠിനാധ്വാനം എന്നിവയെല്ലാം ആവശ്യമാണ്. ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിക്ക് കൊമ്പൊടിഞ്ഞു പോകുമെന്നതിനെക്കുറിച്ച് വേവലാതിയില്ല. കാരണം അത് വിശ്വസിക്കുകയും വിശ്വാസം കാണിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ചിറകുകളിലാണ്. തളരാതെ മുന്നോട്ട് പോവുക, ചിറക് വിരിച്ച് പറക്കുക, വിജയത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിജയിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഒരു പരാജയമാണ്. നമ്മുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവുമാണ് നമ്മളെ വിജയകരമായ ഒരു വ്യക്തിയാക്കുന്നത്.
1: പി.വി. മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7306628295. നമ്പർ ആവർത്തിക്കാം, 7306628295. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.

ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, ട്രെയിൻ നമ്പർ 1206 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 29 മിനിറ്റ് വൈകി 6:57, ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 5622 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ സമയം.

ഇനി ഇന്നത്തെ വിശേഷം. ഇന്ന് June 15 ഇന്ന് വയോജന ചൂഷണ വിരുദ്ധ ദിനമാണ്. മുതിർന്ന പൌരന്മാർ സമൂഹത്തിലും കുടുംബങ്ങളിലും നേരിടുന്ന അവഗണന, മാനസിക ശാരീരിക ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം

0: നടത്താൻ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ദിനമാണിന്ന്. അതുപോലെ ഇന്ന് ലോക കാറ്റ് ദിനമാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സായ കാറ്റിൽ നിന്നുള്ള ഊർജത്തിന്റെ പ്രാധാന്യത്തെയും സാധ്യതകളെയും കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്.
1: ചരിത്രപഥം.
0: ഇന്ന് ജൂൺ 15, 1971 ഈ ദിവസമാണ് പ്രശസ്ത ചലച്ചിത്രതാരം സത്യൻ അന്തരിച്ചത്. കൗമുദി പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണന്റെ ത്യാഗസീമയിലായിരുന്നു സത്യൻ ആദ്യം അഭിനയിച്ചത്. സത്യൻ അഭിനയിച്ച പ്രശസ്ത സിനിമയായ നീലക്കുയിലിന്റെ രചന, ഉറുബും സംവിധാനം രാമു കാര്യാട്ട്, പി ഭാസ്കരൻ എന്നീ പ്രതിഭകളും ആയിരുന്നു. ഈ ചിത്രത്തിന് രജതകമ്മൽ സമ്മാനം ലഭിച്ചു. 1969 മലയാളത്തിലെ മികച്ച നടനുള്ള ആദ്യ ചലച്ചിത്ര പുരസ്കാരം സത്യന് ലഭിച്ചു. കടൽപ്പാലം എന്ന സിനിമയിലെ അഭിനയത്തിനായിരുന്നു ഈ അംഗീകാരം.
1: ചരിത്രപഥം.
0: സമയം 6:30.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: നാം നൽകുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യയാണ്.
5: നമ്മൾ നട്ട ചെടികൾ നന്നായി വളരാനായി കൃത്യമായ അളവിൽ വളങ്ങൾ കൊടുക്കണം. വളങ്ങൾ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ 3 പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയാണ്. ഇവ എങ്ങനെയാണ് ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. നൈട്രജൻ വളങ്ങൾ ചെടിയുടെ ഇലകളും തണ്ടുകളും വളരാൻ സഹായിക്കുമ്പോൾ, ഫോസ്ഫറസ് വളങ്ങൾ ചെടികളുടെ വേര് പടലം വളരാനും ചെടികളിൽ പൂവും കായും ഉണ്ടാകാനും സഹായിക്കും. ഇങ്ങനെ ഉണ്ടായ പൂവും കായും കൊഴിഞ്ഞുപോകാതിരിക്കാനും ചെടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും പൊട്ടാഷ് വളങ്ങൾ സഹായിക്കും. അതുകൊണ്ട് ഈ 3 മൂലകങ്ങളും അടങ്ങിയ വളങ്ങൾ ചെടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയ സമയത്ത് നമ്മൾ അടിവളമായി ചേർത്ത ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവലിൽ പറഞ്ഞവയൊക്കെ കുറേശ്ശെ ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ഒരു മേൽവളത്തിലൂടെയും അവ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടതാണ്. അതിനായി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വളക്കൂട്ടാണ് ഇനി പറയുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബക്കറ്റിലേക്ക് 10 കിലോ പച്ചചാണകം, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ കടലപ്പിണ്ണാക്ക് എന്നിവ ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ ഗോമൂത്രം എന്നിവ ഒഴിച്ച് നന്നായി ഇളക്കി മുടിവെക്കുക. എല്ലാ ദിവസവും 1 നേരം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ 4 ദിവസം തുടരുക. ഈ സമയം കൊണ്ട് ഇത് നല്ലൊരു സ്ലറിയായി മാറും. 4 ദിവസം മുതൽ ഇത് നമുക്ക് വളമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്നും 1 കപ്പ് സ്ലറി എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ഓരോ കപ്പ് ലായനി വീതം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ സ്ലറിയുടെ പ്രത്യേകത എന്തെന്നു വെച്ചാൽ, ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്. വളങ്ങൾ കൊടുത്താലും ചിലപ്പോൾ മണ്ണിൽ നിന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായി മണ്ണിൽ മറ്റൊരു വസ്തു നമ്മൾ ചേർത്തു കൊടുക്കണം. കിട്ടുന്ന വളങ്ങൾ പൂർണ്ണമായും ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ മണ്ണിൽ പുളിപ്പുരസം അല്ലെങ്കിൽ അമ്ലത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അമ്ലത ഉണ്ടാകാതിരിക്കാനായി മാസത്തിലൊരിക്കൽ ചട്ടിയുടെ ഉൾവശങ്ങൾക്ക് അരികിലൂടെ 2 സ്പൂൺ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇട്ടുകൊടുക്കേണ്ടതാണ്.

0: ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ബാക്ടീരിയൽ വാട്ടം പോലെ ഉള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഇത് ഉപകരിക്കും. അതുകൊണ്ട് ഉറപ്പായും നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്.
1: നാം നൽകുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555

0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

0: റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
5: വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. യു എസ് ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായതായി മധ്യസ്ഥരായ പാകിസ്ഥാൻ അറിയിച്ചു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾ അടക്കമുള്ള കെ എസ് ആർ ടി സിയിലെ സൗജന്യ യാത്രാ പദ്ധതിക്ക് ഇന്ന് തുടക്കമാവും. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം 11534 ആയി. നിപ 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി SIT, പ്രഭാമണ്ഡലം, കട്ടിലപ്പാളി എന്നിവ അഴിച്ച് പരിശോധിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഇന്നലെ അറസ്റ്റിലായത് 179 പേർ. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. ഒമാൻ തീരത്ത് ഇന്നലെ ഇന്ത്യൻ പതാകയുള്ള പായ്ക്കപ്പൽ അപകടത്തിൽപ്പെട്ടു. മോദി മാക്രോൺ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ സഹകരണത്തിന് ഊന്നൽ നൽകാനും വ്യാപാരം ഇരട്ടിയാക്കാനും തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ. ജർമ്മനിക്ക് വിജയം. ബ്രസീലിനെ 1-1 എന്ന നിലയിൽ മൊറോക്കോ തളച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു.
6: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
7: അൽ റിഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
5: സ്വർണം പവന് 1,09,312 രൂപ. തങ്കം 10 ഗ്രാമിന് 1,49,070 രൂപ. വെള്ളി കിലോയ്ക്ക് 2,69,900 രൂപ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കാട്ടുതുളസി, ഗായകൻ കെ ജെ യേശുദാസ്. വയലാറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് എം എസ് ബാബുരാജ്.

ഇന്ന് രാവിലെ 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. മുഖക്കുരുവിന്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങളും അഷ്ടവൈദ്യൻ പുലാമന്തൂൾ ആര്യനാരായണൻ മൂസ് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 43:36. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർ ബി ഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ ഇതുപോലെ 15 വരെ ലഗേജ് സൌജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4-11 പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൌജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ

0: 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി പി എ മുഹമ്മദ് റിയാസ് എം എൽ എ കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും എം എൽ എ മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി എ യു പി സ്കൂളിന്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ എ യു പി എസ് ചീരാൽ, സെന്റ് ആന്റണീസ് എ യു പി എസ് പഴൂർ, സെന്റ് തോമസ് എ എൽ പി എസ് പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, എച്ച് എസ് എസ് ചീരാൽ, ജി എച്ച് എസ് ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് എച്ച് എസ് സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, ഡബ്ല്യു എം ഒ ഇംഗ്ലീഷ് സ്കൂൾ, ജി എച്ച് എസ് ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 1,46,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ്ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധന കലയിൽ ഓണാട്ടുകരയുടെ പാരമ്പര്യം പ്രകടമാകുന്നത്.

0: ഓച്ചിറക്കളി പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് രണ്ടു ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ എട്ടുകണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ ഒരു മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചൂടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറക്കളിക്ക് എത്തുക.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-0 7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55:27.

0: വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്.
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പ്ലസ് വൺ VHSE പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് രാവിലെ 10 മണി മുതൽ സ്കൂളിൽ ചേരാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കും. ബുധനാഴ്ച വൈകിട്ട് വരെ ചേരാം. ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് കാര്യമായ മാറ്റമില്ലാതെയാകും ആദ്യ അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് 8-നാണ് പ്രസിദ്ധീകരിച്ചത്. അപാകം തിരുത്താനും ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ മാറ്റാനും തുടർന്ന സമയം നൽകിയിരുന്നു. അതിനുശേഷം അപേക്ഷകൾ പരിശോധിച്ചാണ് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെന്റാണ് ഉള്ളത്. ജൂലൈ 1 മുഖ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം പൂർത്തിയാകും. 6 ഈ വർഷത്തെ പ്ലസ് വൺ VHSE ക്ലാസ് തുടങ്ങും. പട്ടികജാതി വർഗ വികസന വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതേ സമയപരിധിയിലാണ് പ്രവേശനം. മുഖ്യഘട്ടത്തിലെ കായിക മികവ് അടിസ്ഥാനമാക്കിയുള്ള ആദ്യ അലോട്ട്മെന്റ് 22 പ്രസിദ്ധീകരിക്കും. പോളിടെക്നിക് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ നാളെ രാവിലെ 10:30 സൗജന്യ സെമിനാർ സംഘടിപ്പിക്കും. SSLC പ്ലസ് ടു പരീക്ഷ എഴുതിയവർക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. ഫോൺ നമ്പർ 0496-261-5500. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0496-261-5500. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത SSLC അഥവാ തത്തുല്യം. SC/ST വിഭാഗക്കാർക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. polyadmission.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷ നൽകാം. അവസാന തീയതി ഈ മാസം 22 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0492227290. രണ്ടാമത്തെ നമ്പർ 85470050086. മൂന്നാമത്തെ നമ്പർ 9207904257. നാലാമത്തെ നമ്പർ 9447627.

0: ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ പി എസ് സി പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ റെഗുലർ ബാച്ചും ശനി ഞായർ ദിവസങ്ങളിൽ ഹോളിഡേ ബാച്ചുമാണ് ഉണ്ടാവുക. ആറുമാസത്തെ പരിശീലനത്തിന് ഈ മാസം 24 വരെ അപേക്ഷിക്കാം. അപേക്ഷകർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് പൂർത്തിയായവർ ആയിരിക്കണം. വ്യക്തിഗത വിവരങ്ങൾ, രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സഹിതം നേരിട്ട് അപേക്ഷിക്കണം. അപേക്ഷാ ഫോം കോഴിക്കോട് പുതിയറയിലെ ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0495272416 1. രണ്ടാമത്തെ നമ്പർ 8129332503. മൂന്നാമത്തെ നമ്പർ 9846654930.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

ഇന്നത്തെ ചിന്താവിഷയം. സ്വഭാവം ഒരു വൃക്ഷം പോലെയാണ്, കീർത്തി നിഴൽ പോലെയും. വൃക്ഷം യഥാർത്ഥമാണ്. നിഴലിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. എബ്രഹാം ലിങ്കണ്ടേതാണ് ഈ വാക്കുകൾ. സ്വഭാവം ഒരു വൃക്ഷം പോലെയാണ്, കീർത്തി നിഴൽ പോലെയും. വൃക്ഷം യഥാർത്ഥമാണ്. നിഴലിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. എബ്രഹാം ലിങ്കണ്ടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.

0: FM ശുഭദിനത്തിൽ ഇനി കേൾക്കാം മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: കടലാസുതോണിയിൽ കടലേഴും താണ്ടിയ കൗമാര സ്വപ്നങ്ങളിൽ ആർ കെ രാംദാസും വസുമതി രാജും ആലപിച്ച ഗാനം. രചന ഖാൻകാവിൽ. സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: ആർ കെ രാംദാസും വസുമതി രാജും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594-821-009.
13: സേവന വാർത്തകൾ. പുതുനഗരം പാലക്കാട് ടൗൺ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് നാളെ രാത്രി 10 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെ അടച്ചിടും. യാക്കര, പാലക്കാട് ടൗൺ റോഡ് വഴി പോകേണ്ട വാഹനങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് DPO റോഡ് വഴി പോകേണ്ടതാണെന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, വീട്ടുപകരണ റിപ്പയറിംഗ് കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 0495-237-0026. മറ്റൊരു നമ്പർ 8891-370026. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം:

0: 4 9 5 2 3 7 0 0 2 6 രണ്ടാമത്തെ നമ്പർ 8 8 9 1 3 7 0 0 2 6
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33. ട്രെയിൻ നമ്പർ 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 53 മിനിറ്റ് വൈകി 7:52. ട്രെയിൻ നമ്പർ 22114 തിരുവനന്തപുരം ലോകമാന്യ തിലക് ബൈ വീക്ക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
8: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0499332622.
10: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
11: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
10: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
11: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങൾ. ഇന്ന് ആരോഗ്യ ജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
13: ഏറ്റവും സാധാരണയായി കാണുന്നതും ഏറ്റവും ആദ്യമായി കാണുന്നതും ഏറ്റവും അവഗണിക്കപ്പെടുന്നതുമായ ഒരു ലക്ഷണമാണ് ചുമ. വിട്ടുമാറാത്ത ചുമയോ അല്ലെങ്കിൽ സാധാരണയായി ചുമയുള്ള ഒരു വ്യക്തിക്ക് സാധാരണയിൽ കവിഞ്ഞ് അതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴോ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ ചുമയ്ക്കുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം കാണുന്നത് മുൻകരുതൽ എടുക്കണമെന്നതിനുള്ളൊരു സൂചനയാണ്, അഥവാ എന്തോ അപകടം പതിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് അർബുദത്തിൽ മാത്രമല്ല, ട്യൂബർക്കുലോസിസ്, മറ്റു പല ശ്വാസകോശ രോഗങ്ങൾ, ബ്രോങ്കിക്ടേസിസ്, അതുപോലെ ഫൈബ്രോസിസ്, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ വഴിയോ മറ്റോ ഉണ്ടാകും. നിരന്തരമായ ചുമ മൂലം തൊണ്ടയിൽ മുറിവ് വരുന്നതുകൊണ്ടൊക്കെ വരാം. പക്ഷേ ഒരിക്കലെങ്കിലും ചുമയ്ക്കുമ്പോൾ രക്തം കണ്ടാൽ എന്തായാലും ഒരു ശ്വാസകോശ രോഗവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. മറ്റൊന്ന് ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ, അത് രോഗത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ശ്വാസതടസ്സവും ശ്വാസം മുട്ടലും കൂടിക്കൂടി വരുന്നു. മറ്റൊന്ന് ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം, അഥവാ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്. ശ്വാസകോശത്തിലെ മുഴയോ അല്ലെങ്കിൽ അതു പകർന്നിട്ടുള്ള കഴലയോ വോക്കൽ കോഡിലേക്കുള്ള നാഡികളെ തളർത്തുന്നത് വഴിയാണ് ഇതുണ്ടാകുന്നത്. ഈ ശ്വാസകോശത്തിലെ അർബുദം അന്നനാളത്തിലേക്ക് വ്യാപിച്ചാൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നു. മറ്റൊന്ന് ആഹാരത്തോടുള്ള താല്പര്യക്കുറവ്, ശരീരത്തിന്റെ ഭാരം കുറയുന്നത്, ഇതെല്ലാം ഒരു അർബുദത്തിന്റെ ലക്ഷണമായിരിക്കാം. മറ്റൊന്നാണ് നെഞ്ചിൽ നീർക്കെട്ട് വരുന്നത്, അഥവാ പ്ലൂറൽ എഫ്യൂഷൻ. ഈ അർബുദം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന പ്ലൂറയിലേക്ക് വ്യാപിക്കുമ്പോഴാണ് ഈ പ്ലൂറൽ എഫ്യൂഷൻ വരുന്നത്. ഇത് ചിലപ്പോൾ അർബുദത്തിന്റെ ഒരു സൂചന നൽകുന്നതായിരിക്കും. പിന്നെ നെഞ്ചുവേദന. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന പ്ലൂറയിലേക്കോ അല്ലെങ്കിൽ വാരിയല്ലുകളിലേക്കോ അല്ലെങ്കിൽ നെഞ്ചിലെ പേശികളിലേക്കോ അല്ലെങ്കിൽ ത്വക്കിലേക്കോ രോഗം വ്യാപിക്കുമ്പോഴാണ് സാധാരണയായി നെഞ്ചുവേദന ഉണ്ടാകുന്നത്.

0: ഇതെല്ലാം കഴിയുമ്പോൾ, ഈ ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇരിക്കുമ്പോൾ, രോഗം നട്ടലിലേക്ക് വ്യാപിച്ച് വിട്ടുമാറാത്ത നടുവേദന വരുമ്പോഴോ, അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് വ്യാപിച്ച് വിട്ടുമാറാത്ത തലവേദനയോ തലകറക്കമോ ഓർമ്മക്കുറവോ മറ്റോ വരുമ്പോഴോ, അല്ലെങ്കിൽ കരളിലേക്ക് വ്യാപിച്ച് മഞ്ഞപ്പിത്തം വരുമ്പോഴോ മറ്റോ ആയിരിക്കും നമ്മൾ രോഗം തിരിച്ചറിയുക. അപ്പോഴേക്കും അത് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കും. ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന ഒരു തരം ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ട്യൂമർ. അതുമൂലം ഏതു ഭാഗത്താണോ ബാധിച്ചിരിക്കുന്നത് ആ ഭാഗത്തെ ഷോൾഡറിന് വേദനയും കൈകളിൽ തരിപ്പോ മറ്റോ ഉണ്ടാകാം. തുടർച്ചയായി സോഡിയം കുറയുന്നത് ശ്വാസകോശാർബുദത്തിന്റെ ഒരു ഭാഗമാകാം. രക്തം കട്ടപിടിക്കലും തന്മൂലം ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാ ഹൃദയാഘാതവും പക്ഷാഘാതവും അല്ലെങ്കിൽ സോഡിയം കുറയുന്നതും ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണമാണെന്നല്ല, അങ്ങനെയുള്ള ആൾക്കാരിൽ ഇതും ഒരു കാരണമാണെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളിൽ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ശ്വാസകോശാർബുദത്തിന്റെ രോഗനിർണയം പലപ്പോഴും കാലതാമസം എടുക്കുകയും തന്മൂലം മരണസാധ്യത കൂടുകയും ചെയ്യുന്നു.
1: ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശരോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483-280-5000.
11: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടിവരും.
11: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
14: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
15: ഞാൻ വിലകെട്ടവനാ, ശരിക്കും ചീത്ത. ക്രിസ്മസിലുണ്ടല്ലോ എന്റെ ഹൃദയത്തിൽ ഉണ്ണീശോ അല്ല പിശാചാ ജനിച്ചത്. അതുകൊണ്ടാ എനിക്കൊരു സമ്മാനവും കിട്ടാത്തത്. സാറേ, ഞാനൊരു കീടമാണ്, ഒരു ശല്യം, ഒരു നായ, ഒരടിമ. എന്റെ ചേച്ചി പറഞ്ഞു എന്നെപ്പോലുള്ള ഒരു നാശം പിടിച്ചവൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന്. അദ്ദേഹം അത്ഭുതം കൊണ്ട് സ്വന്തം തല ചൊറിഞ്ഞു. ഈ ഒരൊറ്റ ആഴ്ച തന്നെ എനിക്ക് കുറെ അടി കിട്ടി. ചിലപ്പോ എന്തൊരു വേദനയാണെന്നോ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനും എനിക്ക് അടി കിട്ടു. എല്ലാറ്റിനും എന്നെ കുറ്റം പറയും, എല്ലാവരും എന്നെ അടിക്കും. അത്രയും ചീത്തയായിട്ട് നീ എന്താ ചെയ്യുന്നേ? അതൊക്കെ പിശാചിന്റെ പണികളായിരിക്കും. എനിക്ക് എന്തേലും ചെയ്യാനുള്ള പിരിവിരിപ്പ് വരും, ഞാനത് ചെയ്യും. ഈ ആഴ്ച ഞാൻ യൂജിനയുടെ വേലിക്ക് തീ കൊടുത്തു. ഞാൻ ഡോണ കോർഡീലിയയെ കണ്ടാമൃഗം എന്ന് വിളിച്ചിട്ട് അവർക്ക് ദേഷ്യം വന്നു. ഞാനൊരു കീറ തുണിപ്പന്ത് ചവിട്ടിയപ്പോൾ ആ വിഡ്ഢിപ്പന്ത് ഡോണ നാർസിസയുടെ ജനാലയിൽ കൂടി പോയി വലിയ കണ്ണാടി പൊട്ടിച്ചു. എന്റെ കവണ കൊണ്ട് കല്ലെറിഞ്ഞപ്പോ 3 തെരുവ് വിളക്കാ പൊട്ടിയത്. ഞാൻ മിസ്റ്റർ ആബേലിന്റെ മോനെ ഒരു കല്ലുകൊണ്ടിടിച്ചു. മതി മതി, പുഞ്ചിരി അടക്കാനായി അദ്ദേഹം വായ പൊത്തി. ഇനിയുമുണ്ട്, ഡോണ ടെന്റേനയുടെ മുളച്ചു വരുന്ന തൈകൾ ഒക്കെ ഞാൻ പിഴുതു കളഞ്ഞു. ഡോണ രസേനായുടെ പൂച്ചയെക്കൊണ്ട് ഗോട്ടി തിറ്റിച്ചു. ഹോ, അതൊട്ടും ശരിയായില്ല. ജന്തുക്കളെ ദ്രോഹിക്കുന്നത് എനിക്ക് കാണാനേ വയ്യ. അത് വലുതല്ലായിരുന്നു, തീരെ ചെറിയതാ. അവര് പൂച്ചയ്ക്ക് വയറിളക്കാനുള്ള മരുന്ന് കൊടുത്തപ്പോ ആ ഗോട്ടി പുറത്തു വന്നു. എന്നിട്ട് എനിക്കത് തിരിച്ചു തരണേന് പകരം തല്ലി എന്റെ പുറം പൊളിച്ചു. ഒരിക്കൽ അപ്പൻ ഞാൻ ഉറങ്ങുമ്പോ ചെരിപ്പൂരി എന്നെ പൊതുക്കി. എന്തിനാ അടിച്ചത് എന്നുകൂടി എനിക്ക് പിടികിട്ടിയില്ല. എന്തിനായിരുന്നു? ഞങ്ങൾ കുറെ കുട്ടികൾ സിനിമയ്ക്ക് പോയി.

0: ഞങ്ങൾ തിങ്കളാഴ്ചയാ പോയേ. അന്ന് ടിക്കറ്റിന് വില കുറവാണല്ലോ. അവിടെ ചെന്നപ്പോ എനിക്ക് സിനിമ കാണണം. ഞാൻ ചുമരിന്റെ അടുത്ത് മൂലക്കൽ നിന്ന് ഒരു വെള്ളത്തുള്ളി ഇറ്റ് വീഴും പോലെ പതുക്കെ അകത്ത് കടന്നു. ഈ ആൺപിള്ളേരുടെ കാര്യം അറിയാലോ, ഒരാൾ കാട്ടിയാൽ അതെല്ലാവരും കാട്ടും. എല്ലാവരും അങ്ങനെ ചെയ്തു. ഒറ്റ തുള്ളി പോയിട്ട് അരുവിയായി. അപ്പോ അതാരോ കണ്ടുപിടിച്ചു. പൗലോന്റെ ചെക്കനാ അത് എന്നാരോ പറഞ്ഞു. മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കട്ടെ ആദ്യം, എന്നിട്ട് സിനിമ കാണാമെന്ന് പറഞ്ഞ് ബംഗൂലെ സിനിമാ കൊട്ടകയിൽ എന്നെ വിലക്കി. അന്നത്തെ രാത്രി കൊട്ടകക്കാരൻ അച്ഛനോടത് കൊളുത്തിക്കൊടുത്തു. സത്യ ഞാൻ പറയുന്നേ. പിങ്കി ചുണ്ട് പിളുത്തി പിണങ്ങി നിൽപ്പാണ്. നോക്ക് പിങ്കി, നീ ഇങ്ങനെ പരിഭവിക്കല്ലേ. മൂപ്പരെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പക്ഷേ മരങ്ങളിൽ വെച്ച് നീയാ രാജാവ്. എന്റെ സഹോദരന്മാരിൽ വെച്ച് ലൂയിസല്ലേ രാജാവ്. അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന എന്തിനേയും ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയം വലുതാകണം. അറിയില്ലേ നിനക്ക്? നിശബ്ദത. പിങ്കി നീ മനസ്സിലാക്കൂട്ടോ, ഞാൻ ഗോട്ടി കളിക്കാൻ പോട്ടെ. നീ ഇപ്പോ എപ്പോഴും മുഖം വീർപ്പിക്കലാണല്ലോ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: ഫോൺ 9847341588.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത GNM. പ്രായപരിധി 40 വയസ്സ്. ഇവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വയസ്സുവരെ ഇളവ് നൽകും. ഈ മാസം 18 രാവിലെ 10:30 പഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് പരിധിയിലെ 4 പ്രീ മെട്രിക്, 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ കുക്ക്, വാച്ച്മാൻ, മെസ് ബോയ്, FTS, PTS തസ്തികകളിൽ ദിവസവേതനത്തിൽ നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കും. യോഗ്യരായ പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 മുതൽ 56 വയസ്സുവരെ. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം എത്തണം. 2027 മാർച്ച് 31 വരെയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് PSC മുഖേന നിയമനം വരെയോ ആകും കാലാവധി. ഫോൺ നമ്പർ 2376364. കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറൈൻ ആംബുലൻസിൽ പുരുഷന്മാരായ പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് നാളെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ചേംബറിൽ അഭിമുഖം നടത്തും. യോഗ്യത ജനറൽ നഴ്സിംഗ്. 2 വർഷത്തെ കാഷ്വാലിറ്റി പ്രവർത്തന പരിചയമുള്ളവർക്കും ഓഖി ദുരന്തബാധിത കുടുംബത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. ഫോൺ നമ്പർ 0495-2383780. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0495-2383780. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം KASP കീഴിൽ 1 വർഷത്തേക്ക് റേഡിയോളജിസ്റ്റിനെ നിയമിക്കും. യോഗ്യത MD അഥവാ DNB അഥവാ DMRD. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം

0: നാളെ രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 24:40. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലൊവാക്ക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है. लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047-ഓടെ ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റായ

0: NIC.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
2: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണവിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ട്യൂണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th minute നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത്

എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64

0: നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമ രൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35:25. FM ശുഭദിന പരിപാടികൾ തുടരുന്നു. ഇനി കേൾക്കാം ഇന്നത്തെ ഗാനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും.
3: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
2: മൊബൈൽ 999530862.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് June 15. മലയാള സിനിമയ്ക്ക് അടിത്തറ പാകിയ നിർമ്മാതാവും സംവിധായകനുമായ കുഞ്ചാക്കോയുടെ ഓർമ്മദിനം. 1947 മലയാളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫിലിം സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. മലയാളത്തിന്റെ പ്രശസ്ത നടൻ സത്യന്റെ ചരമവാർഷിക ദിനവും ഇന്നാണ്. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ച് ഒടുവിൽ ജീവിതം അഭിനയത്തിനായി ഒഴിഞ്ഞുവെച്ച കലാകാരനായിരുന്നു സത്യൻ. അധ്യാപകനായും പട്ടാളക്കാരനായും പോലീസുകാരനായും പരിഭാഷകനായും ജീവിത നാടകത്തിൽ അദ്ദേഹം പകർന്നാടി. ത്യാഗസീമ എന്ന ചിത്രത്തിലെ നായകനായാണ് സത്യൻ സിനിമാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. സത്യന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായ ചിത്രം നീലക്കുയിലായിരുന്നു. മലയാളത്തിൽ 150 ചിത്രങ്ങളിൽ സത്യൻ അഭിനയിച്ചു. ചെമ്മീനിലെ പളനി, ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, നീലക്കുയിലിലെ ശ്രീധരൻ നായർ, അശ്വമേധത്തിലെ ഡോക്ടർ തോമസ്, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രക്താർബുദം സത്യനെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. 1971 June 15 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. കേൾക്കാം സത്യൻ അഭിനയിച്ച അക്കരപ്പച്ച എന്ന സിനിമയിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി 1000 വില്ലൊടിഞ്ഞു.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് എം വി രവീന്ദ്രൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: മുഖക്കുരുവിന്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും സംസാരിക്കുന്നത് അഷ്ടവൈദ്യൻ പുലാമന്തോൾ ആര്യൻ നാരായണൻ മൂസ്.
4: വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ത്വക്ക് രോഗമാണ് മുഖക്കുരു. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും ഇത് ബാധിക്കാമെങ്കിലും കൗമാരക്കാരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. രോമകൂപങ്ങൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അടയുന്നത് കൊണ്ടാണ് മുഖക്കുരുക്കൾ രൂപപ്പെടുന്നത്. ചുവപ്പ്, വീക്കം, വേദന, തടിപ്പ്, പഴുപ്പ് എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയും മുഖക്കുരു വരാം. സ്ത്രീകളിൽ സാധാരണ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മുഖക്കുരുക്കൾ കാണാറുണ്ട്. ഇതധികവും നമ്മുടെ കോൺഫിഡൻസിനെയോ സൗന്ദര്യത്തെയോ ബാധിക്കുകയും ചെയ്യും. തീവ്രമായി വരുന്ന മുഖക്കുരുക്കൾ നമ്മുടെ തൊലികൾക്ക് തന്നെ കേടുപാടുകൾ വരുത്തുന്നു. ഭക്ഷണം, ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ജെനറ്റിക്സ്, ശരീര ശുചിത്വം എന്നിങ്ങനെയുള്ള പല കാരണങ്ങൾ മുഖക്കുരു ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. പാല്, പാലുൽപ്പന്നങ്ങൾ, മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, റിഫൈൻഡ് ഗ്രെയിൻസ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, പലഹാരങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, മദ്യം, പുകവലി, കോഫി, കേക്കുകൾ, പാസ്ട്രികൾ, ചുവന്ന മാംസം എന്നിവയൊക്കെ മുഖക്കുരു കൂട്ടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങളാണ്. ആയുർവേദത്തിൽ കപവിത്ത വർദ്ധകങ്ങളായ ഭക്ഷണങ്ങൾ മുഖക്കുരു കൂട്ടുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പ് കൂടുതലുള്ള ഫെർമെൻറ്റഡ് ഫുഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയൊക്കെ ചർമ്മത്തെ നിർജ്ജലീകരണം ചെയ്യുകയും ഇത് ശരീരം കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന എണ്ണ സുഷിരങ്ങൾ അടയ്ക്കുകയും ചർമ്മത്തിന് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ ദഹനത്തിന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം സെബം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൂടുതൽ ഉണ്ടാക്കുന്ന ത്വക്കിലെ എണ്ണ സുഷിരങ്ങളെ അടയ്ക്കുകയും ചർമ്മത്തിന് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. ഭക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചുറ്റുപാടുകളും. മലിനമായ വായു, ജലം എന്നിവ മുഖക്കുരു കൂട്ടാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഈർപ്പവും ചൂടുമുള്ള കൂടുതലുള്ള സ്ഥലങ്ങൾ മുഖക്കുരു കൂടുന്നതിന് സഹായിക്കുന്നു. വരണ്ട കാറ്റും സ്ഥലവും കൂടുതൽ സെബം നിർമ്മിക്കാൻ ശരീരത്തെ നിർബന്ധിക്കുകയും അത് കാരണം കൊണ്ട് കൂടുതൽ എണ്ണമയം ശരീരത്തിൽ വരികയും മുഖക്കുരു കൂടുന്നതിന് അത് കാരണമാവുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തെ സൂര്യപ്രകാശം മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും കൂടുതൽ നേരം സൂര്യതാപം ഏൽക്കുന്നത് രോഗത്തെ വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. വ്യക്തിഗത പരിചരണത്തിന് ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക ലോഷനുകൾ, ക്രീമുകൾ എന്നിവയെല്ലാം മുഖക്കുരു വർദ്ധിപ്പിക്കുന്നതിന് ചിലപ്പോൾ കാരണമാകാറുണ്ട്. അതിനാൽ ഇവ തിരഞ്ഞെടുക്കുന്നത് ശരീരത്തിന് ഉത്തമമായതാണെന്ന് ഉറപ്പാക്കുകയോ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുകയോ ചെയ്യുക. PCOS, ഫൈബ്രോയിഡ്, മെനോപോസ്, മെനാർക്ക് എന്നീ ഘട്ടങ്ങളിൽ ഹോർമോണുകളുടെ വ്യതിയാനം കാരണം മുഖക്കുരു ഉണ്ടാവും. അങ്ങനെയുള്ള മുഖക്കുരു സാധാരണ മുഖക്കുരുവിനേക്കാൾ കട്ടി കൂടിയതും നീണ്ടു നിൽക്കുന്നതുമാകാറുണ്ട്. താരനും അതുപോലെ മുഖക്കുരുവിന് പ്രധാന കാരണമായി ചിലരിൽ കാണാറുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാരണമുള്ള മുഖക്കുരുക്കളിൽ അസുഖത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ മുഖക്കുരു കുറവ് വരും. അതിനാൽ അസുഖത്തിനുള്ള ചികിത്സ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ

0: മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും മുഖം കഴുകുക. വ്യായാമം, കളി തുടങ്ങി വിയർക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ മുഖം വൃത്തിയായി കഴുകുക. ദിവസവും ചെറിയ അളവിൽ വെയിൽ കൊള്ളുക. സ്ട്രെസ് കുറയ്ക്കാൻ യോഗ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. നല്ല ഉറക്കം കിട്ടുന്നത് മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പുറത്തു പോകുമ്പോൾ കുട ഉപയോഗിക്കുക. മേക്കപ്പുകൾ പരിമിതപ്പെടുത്തുക. ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. എന്നീ കാര്യങ്ങളും ഭക്ഷണവും ശ്രദ്ധിച്ചാൽ തന്നെ മുഖക്കുരു നമ്മുടെ ആത്മവിശ്വാസത്തെയോ സൗന്ദര്യത്തെയോ ബാധിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത്രയും ശ്രദ്ധിച്ചിട്ടും നിലനിൽക്കുന്ന മുഖക്കുരുവിന് ഒരു വൈദ്യനെ സമീപിക്കേണ്ടതും കാരണം കണ്ടെത്തേണ്ടതും ചികിത്സിക്കേണ്ടതുമാണ്.
1: മുഖക്കുരുവിന്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങളും ഇതുവരെ സംസാരിച്ചത് അഷ്ടവൈദ്യൻ പുലാമന്തോൾ ആര്യൻ നാരായണൻ മൂസ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എഫ്എം ശുഭദിന പരിപാടിയിൽ അടുത്തതായി ഒരു കവിത ആസ്വദിക്കാം, കാവ്യധാരയിലൂടെ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ, ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
1: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ നവകേരളം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ഡോക്ടർ സി വി ജിഷ മേരി.

0: കഷ്ടപ്പാടും.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ നവകേരളം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് ഡോക്ടർ സി വി ജിഷ മേരി.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
9: എഡ്യൂക്കേഷൻ മാർ, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലികയിലേക്ക് സ്വാഗതം.
10: ആദ്യാക്ഷരം മുതൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെ
9: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു
10: കുടക്കീഴിൽ.
9: മഞ്ചേരി കച്ചേരിപ്പടി, കെ സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡിലെ മാളിലേക്ക് ഏവർക്കും സ്വാഗതം.
10: പ്രവർത്തനം രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെ.
1: MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം നോവലിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്.
11: എല്ലായിടത്തും രണ്ടാമനായി പോയ ഭീമന്റെ കഥയാണ് രണ്ടാമൂഴമെന്ന് വായിച്ച എല്ലാവരും പറഞ്ഞു. ആദ്യ വായനയിൽ ഞാൻ നോക്കിയതും കണ്ടതും അറിഞ്ഞതും ഭീമനെ മാത്രം തന്നെയായിരുന്നു. ജനനം തൊട്ട് ജീവിതത്തിന്റെ പല അവസരങ്ങളിലും അവഗണിക്കപ്പെട്ടതിന്റെ, പരിഹാസിനായതിന്റെ, സ്വയം പീഠകളേറ്റുവാങ്ങിയതിന്റെ ഓർമ്മക്കുംഭവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. തന്നെ സ്നേഹിച്ചവരെ ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ടവൻ. സ്നേഹിക്കാത്തവരെ സാഹചര്യം കൊണ്ട് സ്നേഹിക്കപ്പെടേണ്ടി വന്നവൻ. ധർമ്മത്തിന്റെ പാതയിൽ അക്രമിയാകാൻ നിർബന്ധിക്കപ്പെട്ടവൻ. കൂടപ്പിറപ്പുകളുടെ ബുദ്ധിശൂന്യത കൊണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവൻ. കൊടുക്കാൻ കഴിയാതെ പോയ അച്ഛന്റെ സ്നേഹം വിങ്ങലായി മനസ്സിൽ കൊണ്ടുനടന്നവൻ. നമ്മൾ അന്നുവരെ കണ്ട ഭീമനേക്കാൾ തികച്ചും വ്യത്യസ്തനായൊരു ഭീമനെയാണ് MT എഴുതിവച്ചിരിക്കുന്നതെന്ന് തോന്നും. അതോ ഇതുവരെ നാം മനസ്സിലാക്കി വെച്ചിടത്തായിരുന്നോ തെറ്റ്? അറിയില്ല. ഗദായുദ്ധത്തിൽ ദുര്യോധനനെ ചതിച്ചുവീഴ്ത്തിയ ഭീമനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വായന ആരംഭിച്ചത്. പ്രമാണകോടിയിലെ ജലോത്സവത്തിന്റെന്ന് ദുര്യോധനനും കൂട്ടരും ചെയ്ത പ്രവൃത്തി ആലോചിക്കുമ്പോൾ കുരുക്ഷേത്ര യുദ്ധം വരെ ഭീമൻ കാത്തുനിന്നതെന്തിനാണെന്ന് തോന്നിത്തുടങ്ങുന്നിടത്ത് ഭീമനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഒടുവിൽ മഹാപ്രസ്ഥാനത്തിനു നടന്നു നീങ്ങുന്ന ഭീമനെ മറ്റേതൊരു പുരാണ കഥാപാത്രത്തെക്കാളും ഇഷ്ടപ്പെട്ടുപോകും. ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവിനെയോർത്ത് നിസ്സഹായരാകും. പിന്നീട് ഇരുട്ടിലും ചിരിക്കുന്ന, കരയാൻ പാടില്ലാത്ത മഹാബലരായ ആ മനുഷ്യനെയോർത്ത് കരഞ്ഞുപോകും. ഭീമനെ അത്രയേറെ ഇഷ്ടപ്പെട്ടുപോയ ചില സന്ദർഭങ്ങൾ പറയാം. ദ്രൗപദിയെ 5 മക്കളും കൂടി പങ്കിട്ടെടുത്തോളൂ എന്ന് പറയുന്നത് ഭീമന് ഒരിക്കലും അംഗീകരിക്കാനാകുന്നില്ല. ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ പറയുന്ന ന്യായങ്ങൾക്കു മുൻപിൽ സ്ത്രീകളുടെ നിസ്സഹായതയെ

0: യെക്കുറിച്ച് ഭീമൻ ചോദ്യമുയർത്തുന്നു. തുടർന്ന് തന്റെ ബീജം വഹിക്കുന്ന ഒരു പെണ്ണ് കാട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്നും കുരുവംശക്കാരുടെ കൂടെ കഴിയാൻ യോഗ്യതയില്ലാത്തവളാണെങ്കിലും എനിക്കവൾ മതിയെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്യുന്ന ഭീമനിൽ ഒരു മാസ് ഹീറോ പരിവേഷം കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു മരിച്ചു എന്നറിയുമ്പോഴുണ്ടാകുന്ന ഭീമന്റെ മാനസികാവസ്ഥയാണ്. അത് എം ടി എഴുതിവെക്കുന്നത് ഇങ്ങനെയാണ്: അഭിമന്യു മരിച്ചു. ഞാൻ പുറത്തു കടന്നു. ശിബിരത്തിൽ നിന്ന് പുറത്ത് നേർത്ത ഇരുട്ടിലെ നിശബ്ദതയിൽ തനിയെ നിന്നപ്പോൾ ആദ്യമായി മരിച്ച ഒരാളെ ഓർത്തുള്ള ദുഃഖം എന്റെ മനസ്സിൽ താങ്ങാനാവാത്ത ഭാരം പോലെ വളർന്നു. എന്നും കൂടാരത്തിലേക്ക് ഒരുമിച്ചു പോകാറുള്ള ആ വഴിയിൽ ഞാൻ തനിയെ നിന്നു. മന്ദഹസിക്കുന്ന അഭിമന്യുവിന്റെ കണ്ണുകൾ, വലിയച്ച എന്നുള്ള വിളി, ആ വിളി ഓർത്തപ്പോൾ എന്റെ കണ്ണുകൾ നനഞ്ഞു. മഹാബലരായ ഭീമൻ കരയാൻ പാടില്ല. ജീവിത സാഹചര്യങ്ങളുടെ നിർബന്ധിതാവസ്ഥകൾ മൂലം തന്റെ ഒരുപാട് വികാരങ്ങളെ മനസ്സിലൊതുക്കി പിടിക്കേണ്ടി വന്ന മനുഷ്യന്റെ പേരുകൂടിയാണ് ഭീമൻ. എം ടി വാസുദേവൻ നായരുടെ ഭീമൻ.
1: എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴം നോവലിനെ പരിചയപ്പെടുത്തിയത് മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്.
0: തൂലിക.
2: ഇടിയു എഡ്യൂക്കേഷൻ മോൾ കച്ചേരിപ്പടി മഞ്ചേരി.
3: തൂലിക
2: കേൾക്കാം തിങ്കളാഴ്ച രാവിലെ 7:50.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
14: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മണ്ഡലകാലത്ത് കെട്ടുനിറയോടൊപ്പം കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ പാട്ട്. ശബരിമലയ്ക്ക് പോകുന്ന കന്നി അയ്യപ്പന്റെ കെട്ടുനിറ അയ്യപ്പൻ പാട്ടിന്റെ അകമ്പടിയോടെ വേണം എന്നാണ് വെയ്പ്. ശാസ്താംപാട്ട്, ഒടുക്കുകൊട്ടിപ്പാട്ട് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഇന്ന് അയ്യപ്പൻ പാട്ട് കേൾക്കാം. TK ആണ്ടിയും സംഘവും അവതരിപ്പിക്കുന്നു.

0: ടി കെ ആണ്ടിയും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: സമയം 8 കഴിഞ്ഞ് 1:26.
5: FM പ്രധാന വാർത്തകൾ.
4: നമസ്കാരം. 52 G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 സ്വർണം പിടികൂടി. 1.5 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിന് മുകളിൽ പുലർച്ചെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 3 പരിക്കേറ്റു. വാഹനത്തിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുർക്കിയിലെ അന്റാലിയയിലെ അംബൈത് ലോകകപ്പ് മത്സരത്തിൽ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരെയും കുക്കും മൊഹോദും സ്വർണ്ണ മെഡൽ നേടി. പുരുഷ വ്യക്തിഗത ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി.
5: FM പ്രധാന വാർത്തകൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആദ്യം തിരു സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1201 ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 1:40

0: ഇരുപത്തിനാല് മിനിറ്റ് വൈകി 8:12 ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 1:32 വൈകി 8:20 ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു സൂപ്പർഫാസ്റ്റ് ഇൻ്റർസിറ്റി എക്സ്പ്രസ് 8:27 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
8: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
7: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
7: ഫോൺ 9495777174.
9: വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച സർവകലാശാലകൾ, സ്കോളർഷിപ്പുകൾ, വിസ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം.
10: വിദേശ പഠനം എന്തുകൊണ്ട് പുറത്തെ രാജ്യങ്ങളിൽ പോയി ചെയ്യണം എന്ന് ചോദിക്കുന്നതിനോട് പറയാനുള്ള ചില ഉത്തരങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ റിസോഴ്സ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് റിസേർച്ച് ചെയ്യുന്ന ഒരാൾക്ക്, PhD ചെയ്യുന്ന ഒരാൾക്ക്, വളരെ JRF ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റൈപ്പൻ്റാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിക് ലൈഫിൻ്റെ ഒരു ലേറ്റ് സ്റ്റേജിലാണ് നമ്മൾ PhD ചെയ്യുന്നത്. അതായത് 25 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 26-27 വയസ്സിനൊക്കെ ശേഷം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബാധ്യതകളുള്ള ആളുകളാണ് PhD ഉണ്ടാവാറുള്ളത്. ഇങ്ങനത്തുള്ള ആളുകൾക്ക് ഒരു ഫാമിലി റേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള ചെലവുകൾ കണ്ടെത്തുന്നതിനോ ഉള്ളൊരു നല്ല മാർഗമായിട്ടാണ് പുറത്തുള്ള അല്ലെങ്കിൽ പുറത്തെ രാജ്യത്തുള്ള PhD ആളുകൾ കാണാറുള്ളത്. കാരണം ഒന്ന്, റിസേർച്ചിന് തന്നെ അതിൻ്റേതായിട്ടുള്ള വലിയ ചിലവുകളുണ്ട്. ട്രാവലായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള റിസേർച്ച് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉള്ള ചിലവുകളും അതോടൊപ്പം തന്നെ പേഴ്സണൽ ചിലവുകളും നടത്താൻ പറ്റുന്ന രൂപത്തിലാണ് പുറത്തുള്ള രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പിലെ പല രാജ്യങ്ങൾ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള PhD സ്റ്റൈപ്പൻഡുകൾ ഉള്ളത്. ഫിനാൻഷ്യൽ റിസോഴ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗൈഡൻസ് ഇതിൽ വലിയൊരു ഫാക്ടറാണ്. അതായത് പുറത്ത് രാജ്യങ്ങളിൽ അത് എഫിഷ്യൻറ്റും എമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ കീഴിൽ ഗവേഷണം നടത്താൻ പറ്റുക എന്നുള്ളത് തന്നെ അതിൻ്റെ വലിയൊരു ഫാക്ടറാണ് പുറം രാജ്യങ്ങളിൽ PhD ചെയ്യുന്നതുകൊണ്ടുള്ള. അതോടൊപ്പം തന്നെ റിസോഴ്സിൽ വരുന്നതാണ് നല്ല ലൈബ്രറി ഫെസിലിറ്റികൾ. ഇപ്പം നമ്മൾ കാണാത്ത തരത്തിലുള്ള ലൈബ്രറി ഫെസിലിറ്റികൾ, പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള, ഇപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറി പോലത്തെ, അല്ലെങ്കിൽ ലൈബ്രറി ഓഫ് കോൺഗ്രസ് അമേരിക്കയിൽ, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ റെഗൻസ്റ്റൈൻ ലൈബ്രറി, ഇത്തരം ലൈബ്രറികളിൽ ഏകദേശം പ്രിന്റ് തുടങ്ങിയത് മുതലുള്ള ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഭാഷകളിലും ഉള്ള പ്രിന്റഡ് പുസ്തകങ്ങൾ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ആർക്കൈവ്സുകളിലേക്കോ അല്ലെങ്കിൽ പ്രത്യേകം പുസ്തക ശേഖരങ്ങളിലേക്കോ പോകേണ്ടതായിട്ട് വരുന്നില്ല. ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, ഈവൻ മലയാളവും തമിഴും ഹിന്ദിയും ഉറുദും അറബിയും പേർഷ്യനും ഒക്കെ അടങ്ങുന്ന വലിയൊരു പുസ്തക ശേഖരണവും, റിസേർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വലിയൊരു ക്രിട്ടിക്കലി സെലക്ട് ചെയ്തിട്ടുള്ള പഠനങ്ങളുടെ ശേഖരം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. പ്രത്യേകിച്ച് റിസേർച്ച് ഓറിയൻറ്റഡായിട്ട് പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ള ഹയർ സ്റ്റഡീസിന് പോകാൻ

0: താല്പര്യമുള്ള ആളുകൾ രാജ്യം ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫസർ, നമ്മുടെ അഡ്വൈസർ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അത് ഏത് രാജ്യത്താണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഏത് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നമുക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാം, റാങ്കിങ് ബേസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ല സ്കോളേഴ്സുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതായത് റിലീജിയസ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിവിനിറ്റി സ്കൂൾ, അങ്ങനെ ഡൈവേഴ്സായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റികളും ആ രാജ്യവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. നമ്മൾ നോക്കേണ്ട ഇമിഗ്രേഷൻ പോളിസികളും റൂളുകളും ഉണ്ടാകും ഓരോ രാജ്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന രാജ്യം ആയിരിക്കണം ആ രാജ്യം. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന കാലയളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിലാണെങ്കിൽ നാലോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പി എച്ച് ഡി ഫിനിഷ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ റിസർച്ച്. മറിച്ച് യു എസിലാണെങ്കിൽ അതൊരു 5 to 7 ഇയേഴ്സ് എന്നുള്ള രൂപത്തിലാണ് പി എച്ച് ഡി റിസർച്ചിൻ്റെ കാലയളവ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു തീരുമാനവും രാജ്യവും യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും.
1: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
6: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
8: 55-inch വലിയ LED ടിവിയിൽ ഓൺ ക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
10: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
9: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
11: സൈബർ ജാലകം. ഗൂഗിളിൽ വിവരങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്?
12: ബില്യൺ കണക്കിന് വെബ് പേജുകൾ ഉണ്ട്. ഈ വെബ് പേജുകളെ മിക്കതിനെയും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നിനെയും കീവേഡുകൾക്ക് അനുസൃതമായി ക്രമപ്പെടുത്തി വയ്ക്കും. ഉദാഹരണത്തിന്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട വെബ് പേജുകൾ, അതല്ലെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടവ, ഈ രൂപത്തിൽ അവയുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. പിന്നീട് ഒരു ക്യൂറി നിങ്ങൾ സെർച്ച് ബോക്സിൽ നൽകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പേജുകളെല്ലാം ഗൂഗിൾ നിങ്ങൾക്ക് തിരിച്ചു നൽകും. അവയെ ക്രമപ്പെടുത്തുന്ന ഒരു വിദ്യയുണ്ട്. അതിനുവേണ്ടി ഒരു അൽഗോരിതം ഉപയോഗിക്കും. ഈ അൽഗോരിതം ഏത് വെബ് പേജാണ്

0: നിങ്ങൾ ആവശ്യപ്പെട്ട ക്വറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ഉത്തരം നൽകും. ഇത് തീരുമാനിക്കപ്പെടുന്നത് വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഈ അൽഗോരിത പ്രകാരമുള്ള റാങ്ക് അനുസരിച്ച് സെർച്ചിൻ്റെ റിസൾട്ടുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും. നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് 1000 സെർവറുകൾ ഒരുമിച്ച് അത് തിരയുന്നുണ്ട് എന്നറിയുക. ഗൂഗിളിൻ്റെ 1000 സെർവറുകൾ 0.2 സെക്കൻഡിൽ ഈ ക്വറി www സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അവയുടെ ഫലങ്ങൾ കാണിച്ചു തരുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി അറിഞ്ഞു വെക്കണം, പല പല വാക്കുകൾ പല പല രൂപത്തിൽ ആളുകൾ സെർച്ച് ചെയ്യാറുണ്ടല്ലോ. ഇത്തരത്തിൽ ഒരു വർഷം സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്താൽ അവയിൽ 16 മുതൽ 20% വരെയുള്ള സെർച്ച് ക്വറികൾ മുമ്പ് ഒരിക്കലും ഉപയോഗിക്കാത്തതാണ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതായത് അത്രമാത്രം വൈവിധ്യമാർന്ന ക്വറികൾ വരുന്നു, വൈവിധ്യമാർന്ന വെബ്സൈറ്റുകൾ വരുന്നു. ഇവയെയൊക്കെ നിമിഷാർത്ഥം കൊണ്ട് ഗൂഗിൾ തിരഞ്ഞുപിടിച്ച് നമ്മിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത്രയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
11: FM ശുഭദിനത്തിൽ ഇനി ഒരു പാചകക്കുറിപ്പ്.
1: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോൾഡ് കോഫിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യമായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം. ഇതിലേക്ക് അല്പം ചൂടുവെള്ളമൊഴിച്ച് നല്ലതുപോലെ കലക്കി മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ നല്ല തണുത്ത പാലൊഴിക്കാം. ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണെങ്കിൽ കോഫിക്ക് നല്ല കട്ടി കിട്ടും. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി മിശ്രിതം ചേർക്കാം. മധുരത്തിനായിട്ട് ഏകദേശം 1-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. കൂടാതെ രുചി ഒന്നുകൂടി കൂടാനായിട്ട് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമോ കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. ഇവയെല്ലാം ചേർത്ത ശേഷം മിക്സിയിൽ ഏകദേശം 1-20 സെക്കൻഡ് നേരം നല്ലതുപോലെ അടിച്ചെടുക്കുക. നല്ല പതഞ്ഞു വന്ന ഈ മിശ്രിതം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മുകളിൽ അല്പം ഐസ്ക്രീമോ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ച് അലങ്കരിച്ചാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കോൾഡ് കോഫി തയ്യാറായി. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കോൾഡ് കോഫി ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം. ഇതിലേക്ക് അല്പം ചൂടുവെള്ളമൊഴിച്ച് നല്ലതുപോലെ കലക്കി മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ നല്ല തണുത്ത പാലൊഴിക്കാം.

0: ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി മിശ്രിതം ചേർക്കാം. മധുരത്തിനായിട്ട് ഏകദേശം ഒരു 4 ടേബിൾസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. കൂടാതെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമോ കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. ഇവയെല്ലാം ചേർത്ത ശേഷം മിക്സിയിൽ ഏകദേശം ഒരു 20 സെക്കൻഡ് നേരം നല്ലതുപോലെ അടിച്ചെടുക്കുക. നല്ല പതഞ്ഞു വന്ന ഈ മിശ്രിതം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മുകളിൽ അല്പം ഐസ്ക്രീമോ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ച് അലങ്കരിച്ചാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കോൾഡ് കോഫി തയ്യാറായി.
1: രസമുകുളം.

0: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
1: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: ഐ ക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
1: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ
6: തോന്നണേരം. പുലാമന്തോള് വിളയൂരിലുള്ള ശ്രീകാന്ത് നേത്രാലയക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
7: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
8: FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ഉള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഉത്തരം: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 May 2 ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ വ്യാപാര പാതകളിൽ ഒന്നിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ചിലതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ഏകദേശം 20 മീറ്ററോളം ആഴത്തിലുള്ള ഡ്രാഫ്റ്റ് അഥവാ ആഴം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്.
3: ഇതുവരെ കേട്ടത്
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: സ്വഭാവം ഒരു വൃക്ഷം പോലെയാണ്, കീർത്തി നിഴൽ പോലെയും. വൃക്ഷം യഥാർത്ഥമാണ്. നിഴലിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ FM ശുഭദിന പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ, കൂടെയുള്ളത് TV രാജേന്ദ്രൻ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 29:07.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ആണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ചും അതിനുള്ള ചികിത്സകളെക്കുറിച്ചും നമുക്കുള്ള സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി പറയും. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
0: ഡോക്ടറെ. ഏതുതരം കുട്ടികളാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ സാധാരണയായി പേഷ്യൻസായി വരാറ്?
2: പീഡിയാട്രിക് ന്യൂറോളജി എന്ന ഈ ബ്രാഞ്ച് ഒരു 10 കൊല്ലമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിച്ചു വന്നത്. പ്രധാനമായിട്ടുള്ള കാരണം ഈ പീഡിയാട്രിക് ന്യൂറോളജിയിൽ വരുന്ന അസുഖങ്ങൾ വളരെ റെയർ ഡിസീസസ് ആണ് കൂടുതലും വരുന്നത്. പണ്ടൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ അപൂർവമായ ജനറ്റിക് ഡിസീസസും അതിനൊന്നും മരുന്നില്ല, അത് കണ്ടുപിടിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല. എന്നാൽ ഈ അസുഖങ്ങൾക്കിപ്പം രോഗനിർണയം മാത്രമല്ല ചികിത്സ, നൂതനമായ ചികിത്സാ രീതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ കൃത്യമായി നിർണയിച്ചാൽ അതിനനുസൃതമായ ട്രീറ്റ്മെന്റ് ഏറെക്കുറെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒ പിയിൽ വരുന്നത് അധികവും ഡെവലപ്മെന്റൽ ഡിലേ ആണ്, അതായത് അവരുടെ പ്രായത്തിനൊത്ത ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത കുട്ടികൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബുദ്ധിക്കുറവ് തൊട്ട് കേൾവി കുറവും ആവാം, ചില കുട്ടികൾക്ക് ജനറ്റിക് ഡിസീസസ് ആവാം, ചില കുട്ടികൾക്ക് ഈ ഡെവലപ്മെന്റ് ഡിലേക്ക് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ലാത്ത അപസ്മാരം വന്നു പോകുന്നത് കൊണ്ടും ആവാം. കുട്ടികളിൽ അപസ്മാരം വലിയവരെ പോലെ നൊരയും പതയും വരലും അങ്ങനെയൊന്നും വരണമെന്നില്ല. ചിലപ്പോൾ ഹെഡ് ഡ്രോപ്സ്, തല താഴോട്ട് വീഴുന്ന തരം ഇൻഫെന്റൽ സ്പാസംസ് ഒക്കെ ആയിരിക്കാം ചില കുട്ടികൾക്ക് അപസ്മാരമായിട്ട് വരുന്നത്. ആ ഒരു അപസ്മാരം നമ്മൾ കണ്ടുപിടിക്കാത്തടത്തോളം കാലം കുട്ടിക്ക് അത് ഡെവലപ്മെന്റൽ ഡിലേ ആയിട്ടായിരിക്കും വീട്ടുകാർക്ക് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകം റീസൺസ് കാരണമായിരിക്കും ഡെവലപ്മെന്റ് ഡിലേ വരുന്നത്. നമ്മൾ കൃത്യമായി നോക്കുകയും കുട്ടിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ടെസ്റ്റുകൾ ഡിസൈഡ് ചെയ്യാനും ഫർദർ അസുഖം എന്തെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും പറ്റുള്ളൂ. കാരണം ഓരോ അസുഖത്തിനും ഓരോ ചികിത്സാ രീതികളാണ്. ഇനി കൂടുതലും ഐ പി അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ അപസ്മാരം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പൂർണ്ണ ബോധം തിരിച്ചു വരാതെയും ഒക്കെ ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് കൂടുതലും വരുന്നത്. മാത്രമല്ല ചില കുട്ടികൾക്ക് മെനിഞ്ചൈറ്റിസ്, അതായത് തലച്ചോറിൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടും വരാറുണ്ട്. അതാണ് കൂടുതലും അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്.
0: കാലം ഒരുപാട് മാറിപ്പോയി. പണ്ടൊക്കെ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെല്ലാം അസുഖങ്ങളുണ്ട് എന്നൊന്നും മുൻകൂട്ടി കാണാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ടെക്നോളജി ഒരുപാട് വികസിച്ചു. അപ്പൊ നമുക്ക് സാധാരണ ഇതിനു വേണ്ടിയുള്ള ടെസ്റ്റുകൾ തന്നെ നടത്തുന്നുണ്ട്. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന് എന്തെല്ലാം വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ള ടെസ്റ്റുകൾ ഇന്ന് നടത്തുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ടെസ്റ്റുകളിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗങ്ങളാണോ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ കാറ്റഗറിയിലുള്ളത്?
2: ഓക്കെ, നമ്മുടെ റുട്ടീൻ പ്രഗ്നൻസി സ്കാനിങ്ങില് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പരിമിതമായ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ വൈകല്യങ്ങൾ, കൈയിന്റെ ഒരു വിരലോ അല്ലെങ്കിൽ ഘടനയിലുള്ള വ്യത്യാസം, ഒരു കൈ ഇല്ല അല്ലെങ്കിൽ വിരലുകൾ രണ്ടും ഒരുമിച്ചിരിക്കുക, അങ്ങനെയുള്ള സ്ട്രക്ചറൽ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ്, വലിയ മേജർ വലിയ രീതിയിലുള്ള ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ തലച്ചോറിൽ തന്നെ ഭയങ്കര ചുരുക്കം,

ഇതൊക്കെ മാത്രമേ നമുക്ക് റുട്ടീൻ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, 3-4 മാസത്തിൽ നമ്മൾ ട്രിപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റ് പരിമിതമായ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ട്രൈസോമി 21, പിന്നെ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് അതായത് നട്ടലിലുള്ള മാൽഫോർമേഷൻസ്, വളരെ പരിമിതമായ ജനറ്റിക് അസുഖങ്ങൾ മാത്രമേ ഈ ഒരു റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രഗ്നൻസി ചെക്കപ്പിൽ കവർ ചെയ്യാറുള്ളൂ. എന്നാൽ നമ്മൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് അപസ്മാര രോഗം ജനറ്റിക് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു കുട്ടിയെ ഇത് ബാധിക്കില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് വയറിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഫീറ്റസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് റുട്ടീനായിട്ടല്ല നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്, ഓൺലി നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളപ്പോൾ നമുക്ക് അടുത്തൊരു കുട്ടിയെ ബാധിക്കില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ്

0: അടുത്തൊരു കുട്ടിയെ ബാധിക്കില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് ടെസ്റ്റിംഗ് ആണ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനത്തെ റെയർ ഡിസീസസ് പിക്ക് ചെയ്യാൻ പറ്റുക.
1: ഡോക്ടർ പറഞ്ഞു ഗർഭിണികൾക്ക് നടത്തുന്ന റൂട്ടീൻ ടെസ്റ്റുകളിൽ ശാരീരിക വൈകല്യങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ, ഇന്നർ ഓർഗൻസിനുള്ള തകരാറുകളൊന്നും കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ നിന്ന് കഴിയുന്നില്ല. അതിനായി കൂടുതൽ സ്ക്രീനിങ്ങുകൾ ആവശ്യമുള്ള ടെസ്റ്റുകൾ ഇന്ന് നടക്കുന്നില്ലേ ഡോക്ടർ?
0: തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഒരു ജനറ്റിക് എപ്പിലെപ്സി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അടുത്ത കുട്ടിയെ അത് ബാധിക്കില്ലല്ലോ എന്നറിയാൻ അതേ ജീൻ തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ആ കുഞ്ഞിന് അതേ ജീൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ആ ജീനിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് 100% നമുക്ക് റിലയബിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ ഉള്ളിലുള്ള കുട്ടിയെ വയറ് വഴി, ഗർഭിണിയായ അമ്മയുടെ വയറ് വഴി ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്.
1: ഇത് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, സാധാരണഗതിയിൽ ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നതിലൂടെ ഇന്റേണൽ ഓർഗൻസ്, അതായത് ഹാർട്ട്, കിഡ്നി, ലിവർ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കൂടെ ഈ ടെസ്റ്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ?
0: അതിന് ഹൈ റെസൊല്യൂഷൻ സ്കാനിങ് ഉണ്ട്. ഹൈ റെസൊല്യൂഷൻ സ്കാനിങ് വഴി നമുക്കിപ്പോ ഓൾമോസ്റ്റ് കുറേയേറെ നമുക്ക് മാൽഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഫീറ്റൽ MRI. അപ്പൊ ഈ ഫീറ്റൽ MRI ഉദാഹരണം പറയുന്നത് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് തലച്ചോറിന്റെ ഘടന വ്യത്യാസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ മാൽഫോർമേഷൻസ് നല്ല ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് ഫീറ്റൽ MRI വഴി കുറേയേറെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കിഡ്നിയുടെയും ലിവറിന്റെയും ഒക്കെ നമുക്ക് ഫീറ്റൽ MRI വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ് ചെയ്തതിനനുസരിച്ച് തന്നെ നൂതനമായ ചികിത്സാ രീതികൾ പല പല അസുഖങ്ങൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മെഡിസിൻ ആണ് നമ്മുടെ സ്പൈനൽ മസ്കുലർ അട്രഫി എന്ന റെയർ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്ന ജീൻ തെറാപ്പി. കോടികൾ വരുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഗവൺമെന്റും മാത്രമല്ല ഈ മരുന്നിന്റെ കമ്പനിക്കാരും ഇത് ഫ്രീ ആയിട്ട് തന്നെ ഡ്രഗ് ട്രയൽസ് വഴി കുട്ടികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. അതിനാൽ ഇങ്ങനത്തെ റെയർ ഡിസീസസിലെ ട്രീറ്റ്മെന്റ് ഇപ്പം നൂതനമായ ചികിത്സാ രീതികൾ തന്നെ അപ്കമ്മിങ് ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് മുന്നേ അസുഖം നിർണയിച്ചാൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാൽ അസുഖത്തിന്റെ നിർണയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം മാത്രമേ ഇങ്ങനത്തെ റെയർ ഡിസീസസിന്റെ മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം കുറെയൊക്കെ മരുന്നുകൾ ഡ്രഗ് ട്രയൽസിലാണ്, ഇപ്പോഴും ഏറെക്കുറെ കുറെ അസുഖങ്ങൾക്കിപ്പം മരുന്നുകൾ ലഭ്യമാണ്.
1: പീഡിയാട്രിക് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ആയിരുന്നു. പീഡിയാട്രിക് ന്യൂറോളജിയെ കുറിച്ചുള്ള നമ്മുടെ കൂടുതൽ സംശയങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ അടുത്ത ദിവസം നമ്മോടൊപ്പം ചേരും. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
3: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
2: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽ ഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0499332999.
4: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ആരോഗ്യം സർവധനാൽ പ്രധാനം.
5: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: സമയം 8 മണി കഴിഞ്ഞ് 39:20. ഇപ്പോൾ മുതൽ ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയമാണ്. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 300, അടുത്ത നമ്പർ 2950 800. നമ്പർ വീണ്ടും പറയാം, 0483 2950 300, അടുത്ത നമ്പർ 2950 800. ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ടി വി രാജേന്ദ്രൻ, സ്റ്റുഡിയോ സഹായം രവി മേലാറ്റൂർ, സാങ്കേതിക സഹായം വേലായുധനാരിക്കോട്, മുരുകേശൻ കോട്ടയ്ക്കൽ എന്നിവർ.

0: Sve gereken maddeye soda öyle. Hello.
1: Hello.
0: Namaskaram. കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്,
0: വളരെ വ്യക്തമായി അല്ലേ. എന്താ പേര് പറയൂ?
1: പേര് ശ്രീജിത.
0: ശ്രീജിത, ആ എവിടെയാ സ്ഥലം?
1: എടപ്പാള്.
0: എടപ്പാള്, ആ എന്ത് ചെയ്യുന്നു ശ്രീജിത?
1: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം.
0: അതെ, അപ്പൊ ഒന്ന് സ്കൂളൊന്നും പോകണ്ടേ? 8:41 ആയല്ലോ സമയം.
1: ഇന്ന് ലീവാണ്.
0: അതെയാ? ഓ അത് ശരി. ആ ഏത് സ്കൂളാ?
1: ഞാന് മമ്പാട് മേപ്പാടം നിലമ്പൂരാണ്, ആ ഭാഗത്തെ സ്കൂളില്.
0: ഓ അത് ശരി. അപ്പൊ എങ്ങനെയാ, അവിടുന്ന് എല്ലാ ദിവസവും വരികയാണോ എടപ്പാളെന്ന് മമ്പാട്ടേക്ക്?
1: ഇല്ലല്ല, ശനി ഞായർ മാത്രം.
0: ശനി ഞായറും. അപ്പൊ ഇന്ന് ഒരു ഫ്രഞ്ച് ലീവ് അല്ലേ? ഓ അത് ശരി. ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ പകർച്ചപ്പനി ധാരാളം?
1: ശ്രോതാവാണ്
0: അല്ലേ?
1: ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ, അതിനുശേഷം ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്.
0: ആണ്, അതങ്ങോട്ട് പകർന്നു അല്ലേ അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് അല്ലേ. അപ്പൊ ശ്രീജിയുടെ സ്വന്തം സ്ഥലം എവിടെയപ്പോ?
1: എന്റെ വീട് വണ്ടൂര്.
0: വണ്ടൂര്, ആ അത് ശരി. വണ്ടൂരിന്ന് എടപ്പാളെത്തി അല്ലേ? എടപ്പാളാണോ വണ്ടൂരാണോ നല്ലത്? കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കണ്ട അല്ലേ. അതിന്റെ മുമ്പേ നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
1: തിളക്കം സിനിമയിലെ
0: തിളക്കം. എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇന്ന്.
1: എന്തൊരു പ്രത്യേകതയില്ല, അടിച്ചടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്പർ പറഞ്ഞപ്പോ ഓടിപ്പോയി ഫോൺ എടുത്ത് വിളിച്ചത്.
0: അതെ, ആ ഞാൻ വിചാരിച്ചു അങ്ങനെ നീയൊരു പുഴയായി എന്നുള്ള പാട്ടൊക്കെ.
1: അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്തു അഥവാ കിട്ടാണെങ്കിൽ ഏത് പാട്ട് ചോദിക്കാന്ന്.
0: ആ അത് നല്ലൊരു തീരുമാനം കേട്ടോ. മറ്റെന്താറിയോ, ചിലപ്പോഴേ ഈ വിളിച്ച് കിട്ടുമ്പോഴേ ഒരു അന്ധാളിപ്പുണ്ടാവും ചില ആൾക്കാർക്ക്. അപ്പൊ പാട്ട് ഏതാ ചോദിച്ചാല്
1: ഞാൻ കിട്ടിയ ഉടനെ തന്നെ അമ്മേനെ വിളിച്ചു, അമ്മ ഞാൻ വിളിച്ചു പറഞ്ഞു.
0: അമ്മ എവിടെങ്കിലും ജോലി ഉണ്ടോ?
1: ഇല്ല, അമ്മ ഇവിടെ ഉണ്ട്.
0: ആ ഹാ ഹാ അത് ശരി. എടപ്പാള് ടൗണിൽ തന്നെയാ?
1: അല്ല, കുമരനെല്ലൂര്.
0: കുമരനെല്ലൂര്, ആ നമ്മുടെ അക്കിത്തത്തിന്റെ നാടല്ലേ.
1: ആണോ?
0: അല്ല, ഒരു കൊല്ലായിട്ട് അവിടെ അവിടെയല്ലേ. കുമരനെല്ലൂരിന്നല്ലേ പറഞ്ഞല്ലേ. ശരി ശരി. വേറെന്താ നമ്മളെ ശ്രോതാക്കളോട് പറയാനായിട്ടുള്ളത്? ഭർത്താവിന്റെയും നമ്മളുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള അമ്മയുടെയും പേരൊക്കെ പറഞ്ഞോളൂ.
1: അമ്മേന്റെ പേര് അനിത, അച്ഛന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ, ഭർത്താവിന്റെ പേര് നിഖില്.
0: നിഖിൽ. അപ്പൊ നിഖിലിന്റെ പനിയൊക്കെ വേഗം മാറട്ടെ ശ്രീജ. ശ്രീജിത. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് കൈതപ്രം, രണ്ടും കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ രചന കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം ജയചന്ദ്രൻ പാടിയത് കേട്ടോ.
1: ഓക്കേ, താങ്ക് യു.
0: ശരി, ഓക്കേ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ആരാണ്?
5: അമൽ എന്നാണ് പേര്. അരീക്കോട് എന്നാണ്.
4: അരീക്കോട്. ആ ഹാ ഹാ, അരീക്കോട്. അടിപൊളി ശബ്ദമാണ് കേട്ടോ അമലിന്റെ.
5: താങ്ക് യു.
4: വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ?
5: ഞാന് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഡോക്യുമെന്ററികൾക്കൊക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ട്.
4: അത് ശരി. വേറെ എന്താ ചെയ്യുന്നത് അതല്ലാതെ?
5: ഞാന് നമ്മുടെ മുക്കം ടാർഗറ്റ് ലേണിംഗ്സിൽ വർക്ക് ചെയ്യാണ്.
4: കോച്ചിങ് സെന്റർ അല്ലേ? അതിന്റെ ഒരു പാരമ്യത്തിലാണ് അല്ലേ നീറ്റ് പരീക്ഷ എടുക്കാറായതിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? എന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അതെ അതെ അതെ, ഇവിടെയൊക്കെ തന്നെ.
5: നമ്മള് കുറെ മുമ്പ് നമ്മള് കിച്ചണിലേക്ക് ഡയറക്റ്റ് കൊടുത്തേക്കാണ്, ഹോം തിയേറ്ററിലെ കിച്ചണില്.
4: ഓ, അത് ശരി.
5: FM കേട്ടിട്ടാണ് വർക്ക്
4: ചെയ്യാ.
5: കുറച്ചുനേരം അങ്ങനെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് തിരിയുള്ളൂ.
4: അത് ശരി. എങ്ങനെ, 5.1 സിസ്റ്റം ആണോ?
5: അല്ല, സാധാ നോർമലി ഡ്യുവൽ സ്പീക്കർ ആണ്. നോർമലി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മള് പ്രാദേശിക വാർത്തകളാണല്ലോ ആദ്യം കേൾക്കേണ്ടത്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന പാട്ടും ഈ സംസാരിക്കുന്ന ഞാനും സാറും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ആദ്യമേ.
4: അതേതാണ് പാട്ട്?
5: കണ്ണകിയിലെ, കണ്ണകി മൂവിയിലെ ഇനി ജന്മമുണ്ടെങ്കിൽ. എന്റെ ഒരു ഡയലക്ട് ടോണും എന്റെ മൊബൈലിലെ ടോണും അത് തന്നെയാണ്.
4: അത്ര പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അതല്ലേ?
5: അതെ അതെ അതെ.
4: നമുക്ക് സരയൂ തീരത്ത് കാണാം എന്ന് പറയുന്നത്.
5: അതെ അതെ.

0: നല്ല മീനിങ്ഫുൾ അല്ലേ?
1: ഇത് നേരത്തെ പോയ പാട്ടുപോലെ തന്നെയാണ് ഇത്. കൈതപ്രം തന്നെയാണ്, കൈതപ്രവും
0: അതെ അതെ
1: കൈതപ്രം വിശ്വനാഥൻ യേശുദാസ് ആണ് പാടിയിട്ടുള്ളത് മാത്രം.
0: അതെ അതെ കല്ലി
1: വേറെ
0: അതെ
1: ആരൊക്കെയുണ്ട്
0: കല്ലി
1: അമൽ അവിടെ വീട്ടില്?
0: ഞാൻ വീട്ടില് അമ്മ, അനിയൻ, അച്ഛൻ കുറച്ച് മുമ്പേ പോയി,
1: ഓ ശരി. ആ
0: പോകുന്നു.
1: എന്താണ്
0: വീട്ടില്
1: അമൽ,
0: വീട്ടില്
1: എന്താണ്
0: കുറച്ച്,
1: ഏതാണ് എഡ്യൂക്കേഷൻ എന്തായിരുന്നു കഴിഞ്ഞത്?
0: ഞാൻ ഡിഗ്രി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. കുറച്ച് എ മോട്ടോഴ്സിലും ഇവിടെയൊക്കെ
1: ആ
0: വർക്ക്, അത് കഴിഞ്ഞ് നേരെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാടി.
1: ഓ അത്
0: ഇപ്പൊ
1: ശരി.
0: കുട്ടികളെ കൂടെയാണ്, 9th, 10th, +1, +2, നീറ്റ്.
1: ആ
0: സാർ അറിയോ ടാർഗറ്റ് ലേണിങ്സ് അറിയോ? മുക്കം
1: ഇല്ല ഇല്ല ഇല്ല അറിയില്ല. ഏതാണ്,
0: പറ്റില്ല,
1: ഇതാണ് കുറച്ചും കൂടി എൻജോയ്മെന്റ് എന്ന് തോന്നുന്നു അല്ലേ?
0: കുറച്ചും കൂടെ നമുക്ക്, നമ്മളെന്താ അറിയാം, ഒന്നൊരു മനസ്സ് അധികം ഫ്രസ്ട്രേറ്റഡ് ആവില്ല. കുട്ടികളുടെ ഇടയിൽ പെടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ, മറ്റേ രണ്ടും രണ്ട് ജോബ് അല്ലേ,
1: അതെ അതെ.
0: ഓട്ടോമൊബൈൽ ആകുമ്പോൾ ഈ പറയുന്ന പോലെ ഫ്രസ്ട്രേഷൻ കൂടും, ഇതാകുമ്പോൾ കുറച്ച് ഫ്രസ്ട്രേഷൻ കുറയും.
1: അവിടെ കസ്റ്റമർ കെയറിലായിരുന്നോ അതോ ടെക്നിക്കൽ സൈഡ് ആയിരുന്നോ?
0: അവിടെ ആക്സിഡന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു, ട്രൂ
1: ഓ
0: വാല്യൂ
1: ശരി.
0: സെക്ഷനിൽ ഉണ്ടായിരുന്നു. മോട്ടോഴ്സ് ആണ് വളർത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
1: അല്ല അത് പറഞ്ഞ പോലെ കുറച്ച് സമ്മർദ്ദം കൂടുതലുള്ള ഒരു ഏരിയ ആണ്
0: അതെ അതെ
1: അല്ലേ?
0: എന്നാലും മാനേജ്മെന്റ് ഒക്കെ പക്ക.
1: അല്ല അത് ശരിയാണ്. അല്ല പൊതുവെ ആളുകളുടെ ഒരു പരാതി തീർന്നിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല പൊതുവെ
0: അതെ
1: അല്ലേ?
0: അതെ അതെ അതെ അതെ പരാതികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എങ്കിലും കുട്ടികളുടെ കൂടെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ മിംഗിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അതൊക്കെ ഭയങ്കര രസമല്ലേ.
1: അതെ അതെ, നമ്മളുടെ യുവത്വം അങ്ങനെ നിൽക്കും അപ്പോ അല്ലേ?
0: അതെ അതെ അതെ
1: അപ്പൊ അമൽ,
0: സാറിന്റെ സന്ദേശം മഞ്ചേരി, പ്രോപ്പർ മഞ്ചേരി തന്നെയാണോ?
1: അതെ അതെ അതെ അമൽ,
0: മഞ്ചേരിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ പാട്ട് ഇടയ്ക്ക്.
1: ആയിക്കോട്ടെ, നമുക്ക് കേൾക്കാം എന്നാല് ആ പാട്ട്. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ആ, ബൈ ബൈ.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: കണ്ണങ്കണ്ടി മഴക്കാല മേള
2: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം
1: കണ്ണങ്കണ്ടി। ഇപ്പോൾ കണ്ണങ്കുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം।
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്।
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി।
3: ഫോൺ 9744550424।
4: ഹലോ,
5: എന്താ
4: ഇപ്പൊ പറയാ, ഞാൻ ഇവിടുന്ന വിളിക്കണേ,
5: സാറിന്റെ സൗണ്ട് കേട്ട് കുറകാലായി।
4: അതെയാ, ഇത് ആരാണ്?
5: വേണുഗോപാൽ।
4: വേണുഗോപാൽ, എവിടെയാ വേണുഗോപാൽ സ്ഥലം?
5: എന്താ പോണു?
4: അല്ല, എവിടെയാ സ്ഥലം പറയൂ?
5: കുളത്തൂർ। കുളത്തൂർ,
4: കുളത്തൂർ. ആ, സുഖല്ലേ?
5: ആ, അങ്ങനെ പോണു, ചെയ്യാണ്ടിരിക്കുക.
4: എന്തുപറ്റി, പനിയും പിടിച്ചോ?
5: പനിയല്ല, സുഖല്ലാണ്ട് അങ്ങനെ ഈ കാലിന് കുറച്ച് പ്രശ്നങ്ങളായിട്ട്, സ്വഭാവ ഹാൻഡിക്കാപ്ഡ് ആളെ.
4: അതെയോ, അത് ശരി.
5: നീര് വന്നിട്ട് അപ്പൊ ഞാനവിടെ അങ്ങാലിപ്പുറ അമ്പലത്തിന്റെ അവിടെ പ്രവർത്തിക്കാത്തോളായിരുന്നു.
4: ആ, അത് ശരി.
5: കൊല്ലായിട്ട് പോവാൻ വയ്യ.
4: പണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ,
5: കാലുമ്പോ നീര് വന്നിട്ട് പൊട്ടുക.
4: അതെയാ, എന്നിട്ട് എന്താ കാണിച്ചില്ലേ, ഡോക്ടർ കാണിച്ചില്ലേ?
5: ആ, ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുറെ കാലം കിടന്നു.
4: എന്തിന്റെയാണെന്ന പറയണ, വാരിക്കോസ് വെയിൻ അങ്ങനെ എന്തെങ്കിലും ആണോ?
5: അതിങ്ങനെ ഞാൻ അവിടെ സ്റ്റൂൾ ഇട്ടിട്ടിരിക്കെ.
4: അത് ശരി. ഓ, പിന്നെ വേണുഗോപാൽ ഏതാ പാട്ട് വേണ്ടെന്ന് ആദ്യം പറഞ്ഞോളൂ.
5: പാട്ട് എനിക്ക് വേണ്ടത് പിന്നെ ഇത് ഈ പൊന്നി എന്ന ഫിലിമേലെ മാർഗൈ മല്ലികപ്പൂത്ത് മണ്ണാർക്കാട്.
4: മണ്ണാർക്കാട് പൂരൊക്കെ കഴിഞ്ഞു.
5: മല്ലികപ്പൂത്ത് മണ്ണാർക്കാട് ഒരു പൂരം, മണ്ണാർക്കാട് ഒരു പൂരം.
4: അത് കേക്കാൻ നോക്ക് കേട്ടോ.
5: ഏഹ്,
4: മണ്ണാർക്കാട് പൂരൊക്കെ കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല അല്ലേ?
5: പാട്ട് കേട്ടാലേ.
4: ഒരു മിനിറ്റ്, പി ഭാസ്കരനും ദേവരാജൻ മാഷും അല്ലേ? അതെ അതെ, പൊന്നിയിലത്തെ. അപ്പൊ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ കുളത്തൂര്?
5: മഴ ഇന്നൊന്നുമില്ല.
4: ഇന്നൊന്നുമില്ല അല്ലേ,
5: ഉണ്ടായിട്ടില്ല.
4: അല്ല, അപ്പൊ പോലില്ലല്ലോ, പാങ്ങാടിപ്പുറത്ത് പോവാറുണ്ടോ?
5: ഇല്ല, പോവാൻ വയ്യ. ഞാനൊരു വണ്ടി കിട്ടുമ്പോ അങ്ങനെ ഒരു കൊല്ലായിട്ട് പോവാൻ വയ്യ.
4: അത് ശരി. വേറെ ആരാ വീട്ടില് വേണുഗോപാൽ? വേറെ ആരുണ്ട് വീട്ടില്?
5: വീട്ടില് വൈഫുണ്ട്, ഒരു കുട്ടിയുണ്ട്, പിന്നെ പെങ്ങളും അളിയനും ഒക്കെ ഉണ്ട്. ഞാൻ തറവാട്ടില്ല.
4: അത് ശരി.
5: വീടൊന്നും സ്വന്തമായിട്ടില്ല.

0: ഓ അയശ്ശേരി.
1: അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകുന്നു.
0: സാറിന്റെ
1: പേര് ഞാൻ മറന്നു.
0: എന്റെ പേര് രാജേന്ദ്രൻ. എന്താ അങ്ങനെ മറന്നത്? അതല്ലേ, ആയിക്കോട്ടെ വേണുഗോപാൽ. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കല്ലേ, എന്നാല് മാർഗഴിയിൽ മല്ലിക പൂക്കട്ടെ. ഓക്കെ, ശരി ശരി.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി.
1: സമയം 9 കഴിഞ്ഞ 4:30 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ.
2: ഹലോ.
1: യെസ്, പറയൂ, ആരാണ്?
2: ഞാൻ കാവന്നൂര്, അനിത.
1: അതെ, ഞാൻ കാവന്നൂർ എന്ന ഒരാൾക്ക് പേരുണ്ടോ സംശയായി. കാവന്നൂർ അനിത, ആ എന്ത് ചെയ്യുന്നു?
2: ഞാൻ അംഗൻവാടി ഹെൽപ്പർ ആയിട്ട് ജോലി ചെയ്യും.
1: അത് ശരി. ആ എവിടെ, കാവന്നൂർ തന്നെയാണോ?
2: കാവന്നൂർ തന്നെ.
1: അപ്പൊ ഇന്ന് പോണ്ടേ?
2: പോണം, പുറപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത്.
1: അതെ, അങ്ങോട്ട് പോണം അല്ലേ? അംഗനവാടിയിൽ ഹെൽപ്പർ. എത്ര കുട്ടികളുണ്ട് അംഗനവാടിയിൽ?
2: ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുട്ടികൾ കുറവാണ്. 16 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്.

0: കിട്ടുള്ളത്.
1: ആ
0: അത്രയേ ഉള്ളൂ.
1: ആ 16 എന്ന് പറഞ്ഞാൽ അത്ര കുറവാണോ? അതിന് മുമ്പ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നോ?
0: ആ ഞങ്ങൾക്കത് കുറവാണ്.
1: ആ അത് ശരി. നിങ്ങൾക്ക് അവിടെ സാധാരണ എത്ര കുട്ടികളൊക്കെ ഉണ്ടാവില്ല?
0: കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 22-23 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു. ഓ അത് ശരി. പ്രവേശനോത്സവം ഒക്കെ ഗംഭീരാക്കിയോ?
0: ഓ ഗംഭീരായി.
1: എന്തൊക്കെ ഉണ്ടായിരുന്നു പരിപാടികൾ?
0: വന്നു, സൂപ്പർവൈസർ വന്നു.
1: ആ ശരി.
0: നടത്തി ഞങ്ങള്.
1: അന്ന് മഴയുടെ ഉപദ്രവം ഉണ്ടായോ?
0: വലിയ
1: ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല അല്ലേ?
0: വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
1: നിങ്ങൾ എത്ര പേരാ അവിടെ അംഗനവാടിയില്?
0: രണ്ടുപേര്.
1: ആ
0: വർക്കറും ഒരു ഹെൽപ്പറും.
1: അത് ശരി. അപ്പോഴേ ഏതാ പാട്ട് കണ്ടെന്ന്?
0: പാട്ട് ചെമ്പക പുഷ്പ സുവാസിതയാമം എന്നുള്ള
1: യവനികയിലത്തെ പാട്ട്.
0: യവനിക എന്നുള്ള സിനിമയില്. പിന്നെ
1: അധികാരം ചോദിക്കാത്ത
0: വെച്ചിട്ട് 90th വാർഷികം ഉണ്ടായിരുന്നല്ലോ.
1: അതെ, ഇന്നലെയല്ലേ?
0: ഇന്നലെ.
1: ആ പോയിരുന്നോ?
0: ഓ പോയി, പങ്കെടുത്തു. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇതുവരെ ഒന്നിനും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മഞ്ചേരി വന്നിരുന്നു, മലപ്പുറത്ത് ഉണ്ടായിരുന്നു, അതിനൊന്നും പോവാൻ
1: പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരു ശ്രോതാക്കളുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അത് ശരി.
0: ഒന്ന് ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊന്നും വകവെക്കാതെ പോയി.
1: ഇവിടെ അടുത്തല്ലേ, കാവന്നൂരിന്ന് അല്ലേ?
0: അടുത്താണ്, അടുത്താണ്. സന്തോഷമായി, കുറെ ആളുകളെ കാണാനായി.
1: ശബ്ദം മാത്രം കേട്ടിട്ടുള്ള കുറെ ആളുകളെ കണ്ടിട്ടുണ്ടാവില്ലേ?
0: അതെ, ശബ്ദം മാത്രം കേട്ടിട്ടുള്ളൂ. മുനീറാമയൂർ സാറൊക്കെ അത്ര അടുത്താണെന്ന് പറഞ്ഞിട്ട് തരില്ല, കണ്ടിട്ടില്ല.
1: കണ്ടിട്ടുണ്ടായിരുന്നില്ല.
0: ഭയങ്കര സന്തോഷം.
1: അപ്പോ
0: കുറെ ആളുകളെ ഇനിയും കാണാനുണ്ട്, ഈ ശബ്ദമൊക്കെ കേൾക്കണുള്ളൂ, ഇതൊന്നും ഇപ്പൊ കണ്ടിട്ടില്ല.
1: അത് ശരി. അത് എന്നാണാവോ ഇനി അല്ലേ? അത് വേറെ ആരൊക്കെ ഉണ്ടോ അനിത കാവന്നൂര് വീട്ടില്?
0: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, മക്കള് രണ്ടെണ്ണം ഉണ്ട്. മോൻ ബാംഗ്ലൂര് ചെറിയൊരു ജോലിയായിട്ട് അവിടെയാണ്, ആമസോണിന്റെ കമ്പനിയില് ചെയ്യാണ്. മോള് മങ്കട കല്യാണം കഴിച്ചതാണ്.
1: ഓ അത് ശരി.
0: രണ്ട് മക്കളുണ്ട്, മോൻ വിഷ്ണുരാജ്, മോള് വിസ്മയ, മരുമോൻ വിജീഷ്, മക്കള് അഭദ്രവ്, അദ്രിത്.
1: ഓ അത് ശരി.
0: രാജൻ.
1: എന്താ ചെയ്യുന്ന രാജേട്ടൻ? എന്താ ചെയ്യണ
0: രാജേട്ടൻ? സ്വർണ്ണപ്പണിക്കാരനായിരുന്നു കുറെ മുന്നേ, പിന്നെ പണിയൊക്കെ ഇങ്ങനെ മറ്റുള്ളവര് കീഴടക്കി.
1: അതെ, അതിന്റെ ഒരു മേഖല പ്രശ്നം.
0: നമ്മളെ പണിയൊക്കെ താഴെ പോയി. അതിനുശേഷം പോളിഷിന്റെ വർക്ക് ആയിട്ട് അങ്ങനെ പോവായിരുന്നു. ഫർണിച്ചർ പോളിഷ്,
1: പോളിഷിങ്
0: അറ്റാക്കൊക്കെ വന്ന് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഇങ്ങനെ.
1: ഇനിയിപ്പോ മക്കളൊക്കെ മുതിർന്നില്ലേ ഇനിയിപ്പോ അല്ലേ? അപ്പൊ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞില്.
0: ഞങ്ങള് കാവനൂര് പിന്നെ പരിയാരക്കലായിരുന്നു ഞങ്ങൾ ആദ്യം താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് 12 ചോലക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കഴിഞ്ഞ April 25 മോനൊരു വീടൊക്കെ എടുത്തിട്ട് ഇവിടെ പുതിയതായിട്ട് താമസാക്കി.
1: ഓ അത് ശരി. അപ്പൊ പുതിയ വീട്ടിലാണ് ഇപ്പൊ അല്ലേ?
0: അതെ.
1: നന്നായി, സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും കേട്ടോ. ശരി, ഓക്കെ. അനിത കാവന്നൂർ ആവശ്യപ്പെട്ട ഗാനം ചിത്രം യവനിക, പാടിയത് യേശുദാസ്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: ഹലോ ഹലോ ഹലോ
3: ഹലോ ഹലോ
2: ആ പറയൂ.
3: ഹലോ
2: ആ കേൾക്കുന്നുണ്ടോ? ആ എന്തോ ഒരു പ്രത്യേക ശബ്ദത്തിലാണ് കേൾക്കുന്നത്. ആ ഇപ്പൊ ശരിയായല്ലോ. ആ
4: ഇപ്പൊ
2: ഗുഡ് മോർണിംഗ്. ആരാണ് പറയുന്നത്?
4: സംസാരിക്കുന്നത്
2: ബിന്ദു കീഴ്ശേരി അല്ലേ?
4: അതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ?
2: ആ പറഞ്ഞോളൂ.
4: ഇത്രയും കാലായിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് റേഡിയോയ്ക്ക് ഒരു ഫോണിൽ പ്രോഗ്രാമിനോ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്.
2: അതിനുള്ള ഭാഗ്യം എനിക്കാണ്.
4: അതെ അല്ലേ ഈശ്വര, ഞാന് എന്തൊക്കെ പറയാതിരിക്കാൻ വയ്യ. എന്താ അറിയാ, ഞാൻ കോവിഡിന്റെ സമയത്ത് നമ്മള് ആർ കെ മാമൻ പിന്നെ ഫോൺ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, 12-13 വർഷമൊക്കെ ആയല്ലോ. അന്ന് തുടങ്ങി ട്രൈ ചെയ്യല.
2: ആദ്യത്തെ ഒരു റേഡിയോ ഫോണിൻ പ്രോഗ്രാമിൽ കിട്ടുകയാണെന്ന് പറയുന്നത് അല്ലേ?
4: അതെ, ആദ്യമായിട്ട്.
2: പിന്നെ ഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ ബിന്ദു.
4: അതെ അല്ലേ,
2: ആദ്യം എന്നിട്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം.
4: അമുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. നമ്മുടെ
2: ഓർമ്മകൾ ഓടി കളിക്കുവാനാണോ?
4: അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അത് എല്ലാവരും പാട്ട് ഇഷ്ടമാണ്.
2: നല്ല പാട്ട്.
4: എന്റെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ
2: പറ്റില്ല. എന്ത് ചെയ്യുന്നു ബിന്ദു? എന്താ ചെയ്യുന്ന ബിന്ദു? എന്താ ചെയ്യുന്ന?
4: വീട്ടമ്മയാണ്.
2: വീട്ടമ്മയാണ്. മക്കൾ, ഭർത്താവ്?
4: മൂന്ന് മക്കളാണ്. പിന്നെ അച്ഛൻ, അച്ഛനും അമ്മയൊക്കെ എല്ലാം രണ്ടു വീട്ടിലും പോയി. പിന്നെ മൂന്ന് മോളക്കളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ ദൂരേക്ക് April 6 പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ആള്, അവള് PG പഠിക്കണം, തമിഴ്നാട്ടിലാണ്. ഇപ്പൊ ഉത്തർപ്രദേശിക്ക് അവള് ഇന്റേൺഷിപ്പിന്റെ ഒരു ഇത് കിട്ടിയിട്ട്. നമ്മളെ BHU കോളേജില്ലേ, വാരണാസിയിലുള്ള അവിടേക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്.
2: ബിന്ദുവിന്റെ സ്വന്തം സ്ഥലം കീഴ്ശേരി തന്നെയാണോ?
4: അതെ അതെ. അല്ല, കല്യാണം കഴിച്ച വീട് പുളിയക്കോടാണ്. ഇപ്പൊ താമസിക്കുന്നത് കീഴ്ശേരിയാണ്. വെള്ളൂരാട്ടോ വീട്, വെള്ളാമ്പ്രം. രാജേന്ദ്രൻ സാറ് അല്ലേ
2: പേരാണ്. എല്ലാവരും വീട്ടിലെ എല്ലാവരും കേൾക്കാറുണ്ടോ റേഡിയോ?
4: ഇവിടെ അതിരാവിലെ അവര് കേട്ടാലും കേട്ടില്ല, ഹസ്ബൻഡ് റേഡിയോ
2: വെക്കും.
4: റേഡിയോനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്നറിയോ? പക്ഷേ എന്റെ വീട്ടില് വെള്ളാമ്പുറത്ത് വെള്ളൂര് വീട്ടില് മാത്രമാണ് റേഡിയോ ഉണ്ടായിരുന്നത്
2: ഒരു കാലത്ത്.
4: അച്ഛൻ സ്കൂളില്.

0: ജോലിയായിരുന്നു, പ്യൂണായിരുന്നു എന്താണെങ്കിലും. പക്ഷെ വീട്ടിലുള്ള റേഡിയോ കേൾക്കാൻ എല്ലാവരും വീട്ടിലേക്ക് വരണ്ടായിരുന്നു.
1: ഓ അത് ശരി. അവിടെ ആ പരിസരത്ത് നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ?
0: ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മ എനിക്ക് അത് ആലോചിക്കാൻ വയ്യ. ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ, ഇപ്പൊ ഞാൻ എന്റെ ഗാനം പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുപോലെ ആലോചിച്ച ഗാനം. അവരെ ഓരോരുത്തർ ജീവിത അനുഭവങ്ങൾ പറയല്ലോ, അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടാ പ്രോഗ്രാം. അത് എങ്ങനെ ഞാൻ വിളിക്കാറുണ്ട്, അവരെ നമ്പർ പറയല്ലോ എന്റെ ഗാനം.
1: അതെ, അത് അവതരിപ്പിച്ച ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്.
0: ഞാൻ വിളിക്കാറുണ്ട് അവർക്ക്.
1: എന്തായാലും വളരെ, എനിക്കും വളരെ സന്തോഷം. കാരണം ഇത്രയും കാലമായി റേഡിയോ കേട്ടുകൊണ്ടിരുന്ന
0: ഞാന് എന്താന്ന് വെച്ചാ, അത് രാവിലെ എല്ലാതും കേൾക്കാനൊന്നും പറ്റില്ല, നമുക്ക് അടുക്കള പണി, ചെറുപ്പം പുറത്ത് പണി, അങ്ങനെയൊക്കെ ആവില്ലേ. എന്നാലും എന്റെ ഗാനം പ്രോഗ്രാം, ഈ ആലോ ഇഷ്ട ഗാനം, ഇത്ര മഞ്ചിരി, അത് ഞാന് തുടർച്ചയായിട്ട് കേൾക്കാറുണ്ട്. രാവിലെ അടുക്കളയിലാവൂല വാർത്തേന്റെ സമയത്തൊക്കെ.
1: അതെ അതെ. ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞോ?
0: ആ ഏതാണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല.
1: അപ്പൊ സന്തോഷം ബിന്ദു. നമുക്ക് എന്നാൽ ഈ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ അല്ലേ?
0: ആയിക്കോട്ടെ.
1: ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ, എം ജി
0: ശ്രീ.
1: ഞാനിവിടെ അടുത്ത് തന്നെയാണ് ബിന്ദു.
0: അതെ. പിന്നെ റേഡിയോ പ്രോഗ്രാമിലൊക്കെ കസിന് പിന്നെ മുത്തു ബിജു അറിയാൻ മതിയാവോ? അവർക്ക് റേഡിയോ
1: പ്രോഗ്രാമിൽ. അപ്പൊ എന്നാൽ സന്തോഷം. പാട്ട് കേൾക്കുന്നതറിയാം, നമ്മുടെ സമയം കഴിയാറായി, അതുകൊണ്ടാണ് കേട്ടോ.
0: എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. സന്തോഷം. പക്ഷെ
1: ശരി ശരി ശരി. ഓക്കെ,
0: താങ്ക് യു.

0: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ഇതോടെ ചിത്രമഞ്ജരിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതുവരെ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ടി വി രാജേന്ദ്രൻ, സ്റ്റുഡിയോ സഹായം രവി മേലാറ്റൂർ, സാങ്കേതിക സഹായം വേലായുധനരിക്കോട് മുരുകേശൻ കോട്ടക്കൽ.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിലെത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടക അതിർത്തിയിലെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ മന്ത്രി വി കെ ബഷീറുമായി നടത്തിയ ചർച്ചയിലാണ് പാലം നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങൾ ശിവകുമാർ അറിയിച്ചത്. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ബുധനാഴ്ച വൈകിട്ട് 5 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. പാർട്ടി എംഎൽഎമാരുടെ വ്യാജ ഒപ്പ് കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് കുറ്റാന്വേഷക സംഘം തൃണമൂൽ കോൺഗ്രസ് എംപി അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ സിഐഡി ആസ്ഥാനമായ ഭവാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് എംഎൽഎ കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസമാണ് ഓച്ചിറക്കളി. തിരുവാതിര ഞാറ്റുവേല നടിയിൽ വസ്തുക്കളുടെ വിപണനമേള കോഴിക്കോട് ഗാന്ധി പാർക്കിൽ ഈ മാസം 24 മുതൽ 30 വരെ. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയാണ് മേള നടത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം മേഖലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം.
0: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ 1:06:05, എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 34 മിനിറ്റ് വൈകി 9:28, 1:06:49 മംഗളൂരു കന്യാകുമാരി

0: റാം എക്സ്പ്രസ് 10 മിനിറ്റ് വൈകി 9:38 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1-6-3-2-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5-6-6-1-0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രാജേന്ദ്രൻ. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അരീക്കോട് വ്യാപാര ഭവനിൽ നടന്ന സെമിനാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ ഡി പ്രദീപ് കുമാർ, ശരത് ചന്ദ്രൻ, സി കൃഷ്ണകുമാർ, അനിൽ ചന്ദ്രൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കുകയും AKRLA ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാണി തേഞ്ചേരി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പാലക്കാട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ കോടതികളിൽ നടത്തിയ ലോക് അദാലത്തിൽ 457 കേസുകൾ തീർപ്പാക്കി. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിലായി 5.17 കോടി രൂപ നഷ്ടപരിഹാരമായി വിധിച്ചു. വായ്പ പരാതിയിൽ 4.58 കോടി രൂപ തിരിച്ചടവായി ലഭിച്ചു. മജിസ്ട്രേറ്റ് കോടതികളിൽ നടന്ന സ്പെഷ്യൽ സിറ്റിംഗിൽ 5111 പെറ്റി കേസുകളിലായി സർക്കാരിന് പിഴ ഇനത്തിൽ 75.27 ലക്ഷം രൂപ ലഭിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി KE സാലി, അഡീഷണൽ ജില്ലാ ജഡ്ജി MSുലേഖ, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ MK രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
0: സമയം 9:29:20.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ

0: പതിനായിരത്തിലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8-3.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
7: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: മഞ്ചേരി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: മഴവിലെ അടുത്ത ഗാനം പാടിയത് MG ശ്രീകുമാർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
8: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
11: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
12: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
13: ചിത്രപാടിയ ഗാനമാണ് മഴവില്ലിൽ അടുത്തതായി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7:00.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: ഗാനരചന പള്ളിപ്പുറം മോഹനചന്ദ്രൻ, സംഗീതം MJ ജയചന്ദ്രൻ, പാടിയത് ബിജു നാരായണൻ.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: മഴവില്ല് സമാപിച്ചു.
3: മഴവില്ല്.

0: FM പ്രധാന വാർത്തകൾ.
1: ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിന് ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി സി.പി. ജോണും ഉദ്ഘാടന ചടങ്ങിനുശേഷം KSRTC പ്രിയദർശിനി

0: ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിൻ്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിൻ്റെയും ചരിത്രത്തിലെ വലിയ നാഴികകല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി സി പി ജോൺ. സൗജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയും കോഴിക്കോട്ട് എം കെ രാഘവൻ എം പിയും കണ്ണൂരിൽ ടി ഒ മോഹനൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ യു ഡി എഫ് ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും സൗജന്യ യാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറിയിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കേസിൽ ഇ ഡി സമൻസിൽ സി എം ആർ എൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇ ഡി വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിനെ ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ചു. ലോങ് ജംപ് താരം എം ശ്രീശങ്കറും 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇറങ്ങുന്ന അൻസ ബാബുവുമാണ് പട്ടികയിലെ മലയാളി സാന്നിധ്യം.
1: FM പ്രധാന വാർത്തകൾ.
2: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1635 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:05 വൈകി 10:39 1656 യശ്വന്ത്പൂർ മംഗളൂർ എക്സ്പ്രസ് 15 മിനിറ്റ് വൈകി 11:23 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 33 മിനിറ്റ് വൈകി 11:32 1606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 11:39 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.

ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈനാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31 മാർച്ച്. വിവരങ്ങൾ www.awards.gov.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-230-6040. നമ്പർ വീണ്ടും 0471-230-6040. സമയം 9:59:35. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
1: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്സ്, അതായത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിന്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായിന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക്കാം. നമുക്ക് അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കായിരിക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡിമാൻഡ്, അതായത് 634,000 × 3 എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
0: സർ, ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വരെ ബ്ലഡ് ഗ്രാജുവലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മുടെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
1: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ചെയ്ത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
0: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
1: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സാണ്. അതിൻ്റെ 18 മുതൽ നമുക്ക്

0: 12 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിനു വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും, രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയെ, സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവി

0: ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈമുണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 hours അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 കഴിഞ്ഞ് 2 സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും എന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്റർ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോടോ ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 മുതൽ 65 വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ID അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 കഴിഞ്ഞ് 15:15. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 04832950300, മറ്റൊരു നമ്പർ 04832950800. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്തി.

ദൃഷ്ടാന്തം. 11 മണിക്ക് സുവർണഗീതികൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സര നിലമ്പൂർ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ഹലോ,
1: ഹായ്
0: ഗുഡ്
1: ഹായ് ഹായ്
0: മോർണിംഗ്,
1: ഹായ് ഹായ്,
0: നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
1: ഫുട്ബോൾ ബീറ്റ്സിന്റെ ആറാമത്തെ എപ്പിസോഡാണ് അല്ലെ, അധ്യായമാണ് അല്ലെ, ദിവസമാണ്
0: ആറ്
1: നമ്മൾ
0: ദിവസമായി
1: പഠിക്കുന്നത്. ആറ്
0: അല്ലേ?
1: ദിവസമായി, അത് ഫുട്ബോൾ ബീറ്റ്സ് തുടങ്ങിയിട്ട് ആറ് ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഫുട്ബോൾ ആരവങ്ങളും ഫുട്ബോൾ ത്രിസിപ്പുകളും ഫുട്ബോളിന്റെ എന്താ പറയണ്ടേ, ഇനി എന്താ പറയണ്ടേ,
0: ആ
1: ഹലോ,
0: ഉന്മേഷവും
1: ഉന്മേഷം
0: ഉത്സാഹവും
1: ഒക്കെ തുടങ്ങിയിട്ട്.
0: എല്ലാവരിലേക്കും എത്തിയിട്ട് ഒരുപാട്
1: അതെ
0: ദിവസങ്ങളായി
1: അതെ അതെ
0: അല്ലേ?
1: ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് ദിവസം കഴിഞ്ഞു.
0: നിലാവും പകലും
1: അതെ, അത്
0: ഫുട്ബോളാണ്.
1: ഒരു മാസം നമ്മൾ കടന്നു പോകുമല്ലേ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ. ജൂലൈ, ജൂണിൽ മാത്രമല്ല, ജൂലൈയിലും കൂടി നമ്മൾ ആ ഒരു ആരവങ്ങളും ആവേശങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് തോന്നുന്നത് അല്ലേ.
0: ലോകം എമ്പാടും ഉള്ള ജനങ്ങൾ, ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഫുട്ബോൾ മാമാങ്കം തുടങ്ങിക്കഴിഞ്ഞു അല്ലെ? എത്ര കാലങ്ങളായിട്ട് നമ്മൾ വളരെ
1: നമ്മള് ഓരോ വർഷം
0: ആകാംക്ഷയോടെ.
1: മാവേലി ഓരോ വർഷത്തു എന്ന് പറയുന്ന പോലെ 4 വർഷം കൂടുമ്പോൾ എത്തുന്ന നമ്മുടെ ഫിഫ ലോകകപ്പ് അല്ലേ ഒക്കെ. അപ്പൊ വിശേഷങ്ങൾ ഇനിയുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഫുട്ബോൾ ചരിത്രവും ഫുട്ബോളിന്റെ വർത്തമാനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നലത്തെ കളിയുടെ വിശേഷങ്ങൾ പറയാനുണ്ട്,
0: ഒരുപാട്
1: കൂടുതൽ
0: കാര്യങ്ങൾ നമ്മുടെ
1: പറയാനുണ്ട്.
0: ശ്രോതാക്കൾക്ക് പങ്കുവെക്കാനുണ്ടാവും.
1: ഉണ്ട് ഉണ്ട് ഉണ്ട് ഒക്കെ. പ്രിയമുള്ളവരെ, അപ്പൊ ഫുട്ബോൾ ബീച്ചുമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ജയയാണ്,
0: രവി മേലാറ്റൂർ ഞാൻ കൂടെ,
1: സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു ടി വി രാജേന്ദ്രൻ, സാങ്കേതിക സഹായം ഇ എം ഷജീർ, അബ്ബാസ് പറപ്പൂർ. ഒരു കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ നമുക്ക്, കഥയും ഫുട്ബോളും തമ്മിൽ. അതെ അതെ, കഥ അങ്ങോട്ട് തുടങ്ങാം അല്ലെ. കഥ അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും ഒന്ന് വായിക്കാണ്ട കഥയുടെ. അപ്പൊ കഥ ഇതാണ് കേട്ടോ, കഥയുടെ തുടക്കം എങ്ങനെയാണേ, അപ്പൊ അത് നമുക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്. പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യസ്നേഹിയായ ഫാദർ കപ്രിയറ്റി ഗീവർഗി സച്ചിനോട് ഒരിക്കൽ, ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗി സച്ചൻ അത് വായിച്ച പോലെ തോന്നി. 1 തവണയല്ല, പല തവണ. എല്ലാവരാലും ഒറ്റുകൊടുക്കപ്പെട്ട് 2 കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. അതിന്റെ അവസാനം കൂടി ഒന്ന് പറയാട്ടോ. പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ പി ടി മാഷ് ദൂരെ ഒരു കവുങ്ങും ചാരി നിൽക്കുന്നത് കണ്ണിന്റെ സീമകളിൽ പാടപ്പറ്റിക്കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തിയടിച്ചു. വിരിനെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു. അടുത്ത അടി കാലു പൊക്കിയായിരുന്നു. പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോരപടർന്നു. വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്നെഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗീവർഗീ സച്ചൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത്. ഒരു കഥയുടെ തുടക്കവും അവസാനം.

0: വായിച്ചത്. വായിച്ച് വായിച്ച് വന്നപ്പോ തന്നെ പിടി കിട്ടുന്നുണ്ടാവും കഥ എഴുതാനെന്നുള്ളത്.
1: പിടി ഹിഗിറ്റ
0: അല്ലേ,
1: എൻ എസ് മാധവൻ എഴുതിയ
0: ഹിഗിറ്റ എന്ന
1: കഥയാണ്.
0: നമ്മുടെ കൊളംബിയൻ
1: ഗോൾ കീപ്പർ, നമ്മുടെ ചുരുചുരുണ്ട മുടിക്കാരൻ, അതിലൊരു കാട് പോലെ മുടിയുള്ള ഒരു കളിക്കാരന്റെ മുഖം പഴയ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും,
0: ഓർമ്മ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഹിഗിറ്റ, അപ്പോ സ്പോർട്സ് എന്ന് പറയുന്നത് കളിക്കളത്തിൽ മാത്രമല്ല അല്ലേ, സാഹിത്യത്തിലും സിനിമയിലും
1: കഥയിലും
0: കഥയിലും ഒക്കെ ഇങ്ങനെ നമ്മുടെ സ്പോർട്സ് എന്ന് പറയുന്നത്
1: ജീവിതത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു കളിയാണ് അല്ലെ. ഇത്രയും ജനകീയമായിട്ടുള്ള വേറൊരു സ്പോർട്സ് ഉണ്ടോ എന്ന് സംശയിക്കാം. ഒരു പന്ത് മാത്രം മതി എത്ര പേർക്ക് വേണമെങ്കിലും
0: കളിക്കാം,
1: എണ്ണത്തിന് കുറവില്ല. നമ്മുടെ നാട്ടില് ഇപ്പൊ സെവൻസ് ഫുട്ബോളും ഇലവൻസ് ഫുട്ബോളും എല്ലാം നടക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ ഫുട്ബോൾ ബീച്ചിലേക്ക് ഇന്ന് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. നമ്പറുകൾ ഇതാ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും വിചാരിക്കണോ, ഒരിക്കൽ കൂടി പറയാണ്:
1: 0483295300.
0: അതേ സ്റ്റഡി കാർഡിൽ 2950800. അപ്പൊ സമയം കളയാതെ വിളിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ട ടീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാത്തിരിപ്പുകളും പ്രതീക്ഷകളും നിരാശകളും ഒക്കെ പങ്കുവെച്ചു തുടങ്ങിക്കോളൂ അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇന്നലെ നടന്ന കളിയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാണ്. ഓക്കെ, ഇന്നലെ നടന്ന കളികൾ ഏതൊക്കെയാന്നുള്ളത് നമ്മള് ഇന്നലെ June 14 അല്ലേ, നമ്മുടെ രാവിലെ നമ്മളെ ഫുട്ബോൾ ബീച്ച് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓസ്ട്രേലിയയും തുർക്കിയായിട്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട്. രാത്രി 10:30 ഇന്നലെ കളി ദിവസം തന്നെയായിരുന്നു അല്ലേ.
1: അല്ല,
0: കളി കണ്ട് ഉറക്കം കളഞ്ഞിട്ട് ഈ രാവിലെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോ. ഇപ്പൊ നമ്മുടെ ജൂൺ മാസത്തിൽ നമ്മുടെ മൺസൂണും ജോൺസൺ മാഷിന്റെ മ്യൂസിക് കട്ടൻകാപ്പി മഴ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ തിരിച്ച് കട്ടൻകാപ്പിയും ഫുട്ബോളും എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മുടെ രാവും പകലൊക്കെ മാറി
1: തുടങ്ങിയിട്ടുണ്ട്.
0: അതുണ്ട് അതുണ്ട്. ആ യെസ്, ശരിക്കും നമ്മൾ എവിടെന്നാ കാണേണ്ടത് അപ്പൊ നമ്മൾ ഫുട്ബോൾ കളി?
1: ഫുട്ബോൾ കളി നിയമപരമായിട്ട് അല്ല, യുണൈറ്റഡ്
0: അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം, വിശദമായിട്ട് പറയാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ
1: ശ്രോതാവ്
0: സ്വാഗതം ചെയ്യാം.
1: ആരാണ് ആ ഫുട്ബോൾ പ്രേമി? നോക്കാം
0: നോക്കാം. യെസ്,
1: ലെറ്റ്സ് വെൽക്കം. ഹലോ
2: ഹലോ,
1: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? അഖിൽ,
0: പേരൊന്നുകൂടെ പറയാമോ?
2: അസ്ലം.
1: അസ്ലം
0: അസ്ലം, മലപ്പുറം?
2: മലപ്പുറം വെന്നിയൂരാണ്, തിരൂരങ്ങാടിക്ക് അടുത്ത്.
0: വെന്നിയൂര് മനസ്സിലായി, വെന്നിയൂര്. ഓക്കെ ഓക്കെ. അസ്ലം അസ്ലം, എന്താ ചെയ്യണത്?
2: ഞാനൊരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിലാണ്, നമ്മളെ ലോജിസ്റ്റിക്സ്
1: റിലേറ്റഡ്.
0: ലോജിസ്റ്റിക്സിന്റെ അല്ലേ. എവിടെയാണ്? ഇവിടെ തന്നെയാ,
2: നാട്ടിൽ തന്നെ. നമ്മളൊരു MNC ആണ്. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ഓഫീസിലാണ്.
1: കോഴിക്കോട് ഇരുന്നിട്ടാണോ വിളിക്കുന്നത് അതോ?
2: ഓൺ ദ വേ ടു ഓഫീസ് ആണ്. നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഗ്രാം എന്ന് നമ്മൾ കേൾക്കുന്നതാണ്.
1: സേഫ് ആണല്ലോ അല്ലേ, ഡ്രൈവിംഗിലും?
2: ഓ പിന്നെ പിന്നെ, നമ്മൾ ഹൈവേ അല്ലേ.
1: അതെ, എന്നാലും ശ്രദ്ധിക്കണം.
2: ഇന്നലത്തെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലത്തെ കളി പറയുകയാണെന്നുണ്ടെങ്കിൽ, സെവനപ്പ് അടിക്കുക എന്ന് പറയുന്നത് ജർമ്മനിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു സംഭവം അല്ല. നമ്മള്
0: 2014 നമ്മളത് കണ്ടു അല്ലേ,
2: കണ്ടിട്ടുണ്ട്. അതിന്റെ മുന്നേ നമ്മള് സൗദിനെ അവർ 5 goals എനിക്ക് തോന്നുന്നു 2002 മിറോസ്ലാവ് ക്ലോസെ ഒരു ഹാട്രിക് അടിച്ചൊരു ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു. ഹെഡറിലൂടെ കുറെ ഗോള് നേടിയ ഒരു സമയം. ജർമ്മനി ആ വേൾഡ് കപ്പിൽ ഫൈനൽ എത്തി, എനിക്ക് കൃത്യമായിട്ട് ഈയർ ഓർമ്മയില്ല. ഒലിവർക്കാൻ സ്വർണ്ണ പന്തൊക്കെ വാങ്ങി, അവരെ സംബന്ധിച്ചിടത്തോളം ഗോള് ഈ ആദ്യത്തെ 5-6 അടി തുടങ്ങിയ ഒരു 4-5 നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം.
1: എതിരാളികളെ ഗോൾ മഴയിൽ മുക്കുക,
0: നിന്നത് ഭാഗ്യല്ലേ.
2: പക്ഷേ നമ്മൾ അതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് അവരെ എതിർ ടീമായി കളിച്ച ഒരു ഈ രാജ്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയിട്ട്, പിന്നെ എന്താ പറയാ, അവരുടെ ഒരു ഡൽഹി, നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഡൽഹിന്റെ അത്ര പോലെ കുറച്ചാവോ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കൊരു ചെറിയൊരു രാജ്യമാണ്.
0: ലോകകപ്പ് കൂടിയാണ്.
2: നമ്മളെ നാട്ടില് നമ്മളെപ്പോഴും ചോദിക്കലുണ്ട്, ഇന്ത്യയിൽ 140 crore ജനങ്ങളുണ്ട്, നമുക്ക് എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാത്തതെന്ന്. എനിക്കിതിൽ കൃത്യമായിട്ടൊരു അഭിപ്രായം ഉള്ളത്, പക്ഷെ പലർക്കും അത് പറഞ്ഞാൽ ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ എന്താ സഹിക്കണമെന്നൊക്കെ ചോദിക്കും. എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ ചിലപ്പോൾ 10 teams പക്ഷെ അത് എന്തുകൊണ്ട് വരുന്നില്ല വെച്ചാൽ, നമ്മൾ ഈ സെവൻസ് എന്ന് പറയുന്ന ഈ കലാപരിപാടി നമ്മൾ നിർത്തലാക്കണം, നിരോധിക്കണം.
0: അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം,
2: അതിന്റെ കാരണം എന്താ വെച്ചാൽ, സെവൻസ് കളിക്കുന്ന ആൾക്ക് നമ്മൾ എന്ന് 100 push-up എടുക്കുന്ന ആൾക്ക് 150 push-up നാളെ എടുക്കാൻ പറ്റില്ല. നമ്മൾ 11 ആള് കളിക്കും.

0: കളിക്കുന്ന ഗ്രൗണ്ടിൽ 120 മിനിറ്റ് 90+30 മിനിറ്റ് ഓടി കളിച്ച് ചെറുപ്പം മുതൽ കളിച്ചു വരണം. നമ്മളിപ്പോ തഹസീൻ കളിക്കാൻ ഖത്തറിന് വേണ്ടിയിട്ടൊക്കെ കേരളത്തിൽ എനിച്ച ആളാണ്. അയാൾ എന്തുകൊണ്ടാണ് വരുന്നത്? അയാൾ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്നെക്കാൾ കളി അറിയുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്, അവർക്ക് അവസരം ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ കുട്ടികള് നേരെ പിന്നെ എന്താണ് ഈ സെവൻസ് കളിക്കുക, ഓരോ ലക്ഷ്യം തന്നെ സെവൻസിൽ അരങ്ങേറ, അതിലിങ്ങനെ എന്താ പറയാ, അതില് ആ സാധനത്തിൽ ചെയ്യാൻ പോറ്റ പോലെ അതില്
1: കൂടി
2: നാഷണൽ ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങളൊക്കെ സ്വപ്നം കാണണല്ലേ അവര്.
1: അസ്ലം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറും അതിന് തക്ക രീതിയിൽ മാറണം.
0: സെവൻസ് എന്ന് പറയുന്ന ഈ അസോസിയേഷൻ അവരെന്ത് ചെയ്യണം, അത് മാറ്റി
1: ലെവൻസ് ആവണം.
0: ഞാൻ അവരെ ഫുട്ബോളിന്
2: അവര് മോശം
1: നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്. കാരണം ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ സ്റ്റാമിന എന്ന് പറയുന്നത്, വലിയ ഗ്രൗണ്ടിൽ കളിച്ച് ശീലം വരണം, ഇല്ലെങ്കിൽ സെവൻസിലെ കുട്ടി ഗ്രൗണ്ടിൽ കളിച്ച് ശീലിച്ചവര് പുറത്തു പോകുമ്പോ കളിച്ച് ക്ഷീണിക്കും.
0: അങ്ങനെ ചെറുപ്പം മുതലേ കളിച്ച്, അല്ലാതെ നമ്മളിപ്പോ ഒരു 10-25 വയസ്സ് വരെ സെവൻസ് കളിച്ചിട്ട്, അല്ലെങ്കിൽ 16 വയസ്സ് വരെ സെവൻസ് കളിച്ചിട്ട് പിന്നെ ഒരു ദേശീയ ടീമിലേക്കൊന്നും നമ്മളെ കൊണ്ട് അധികം മുന്നോട്ട് പോകൂല.
2: നിർദ്ദേശങ്ങൾ കേൾക്കുന്നുണ്ടാവണം.
1: പക്ഷെ ഇപ്പൊ നേരത്തെ പിന്നെ അസ്ലം പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ്, നമ്മൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ടീമിനെ ഉണ്ടാക്കണം, അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മളുടെ ഇന്ത്യയുടെ ടീം എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽക്ക് കുട്ടികളെ കാച്ച് ദം യങ് എന്നുള്ള രീതിയിൽ കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ച് വലിയ ഗ്രൗണ്ട് കളിപ്പിക്കണം അല്ലേ.
0: സ്കൂൾ കാലത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെറിയ ഗ്രൗണ്ട് മാറ്റിയിട്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, വലിയ ഗ്രൗണ്ട് ജില്ലാതലത്തിലൊക്കെ വലിയ ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം.
1: അതെ, പക്ഷെ തുടക്കത്തിൽ നമുക്ക് യുവ പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് ഇതേപോലത്തെ ചെറിയ ടൂർണമെന്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ കായികക്ഷമത കൂട്ടാൻ തീർച്ചയായിട്ടും നമ്മളുടെ അല്ലെ, നമ്മള് ഇപ്പൊ അണ്ടർ 19 അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ലെവലിലുള്ള സുബ്രതോ കപ്പ് പോലത്തെ ഉള്ള ഫുട്ബോൾ മാച്ചസ് നടക്കുന്നുണ്ട്, അതൊക്കെ ലെവൻസിൽ തന്നെയാണെങ്കിൽ നന്നായിരിക്കും.
0: ശീലിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളെക്കാളും എത്ര വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള ഖത്തറിൽ 20 ലക്ഷം, അതില് 20 ലക്ഷം എന്ന് പറഞ്ഞാൽ അവര് ആകെ 4 ലക്ഷം ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ
1: ഇന്നലെ കളി കണ്ടോ? കളി കണ്ടോ? അസ്ലം
0: കളി കണ്ടു? ഇന്നലെ കളി കണ്ടു.
1: ഏതൊക്കെ കണ്ടു?
2: ഏതൊക്കെ കണ്ടു?
0: ജർമ്മനിയുടെ കളി. നമുക്ക് വർക്കിംഗ് ഡേ ഉള്ളോ?
2: ഓ യെസ് യെസ്, അതാണ് 10:30.
0: ഫസ്റ്റ് കളി മാത്രമാണ്
2: ആയിട്ടുണ്ട് അല്ലേ. ഒന്ന്
1: പക്ഷെ അവര് സമനില പിടിച്ചിട്ടാണല്ലോ പിന്നെ തോറ്റത്.
2: അത് ശരിക്കും അവര് നേടിയ ആ ഒരു ഗോളിന്, ആ 7 ഗോളിന്റെ ഒരു എന്താ പറയാ വാല്യൂ ഉണ്ട് ശരിക്കും. 7 ഒപ്പം 7 ഗോളിന് തന്നെ വാല്യൂ ഉണ്ട്. ഒന്നര ലക്ഷം. അതെ, ഓക്കെ അസ്ലം. അപ്പൊ അസ്ലമിന്റെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, അസ്ലമിന്റെ പ്രിയ ടീം ഏതാണ്?
0: നമ്മള് കളി കണ്ടു തുടങ്ങിയത് തന്നെ ബാറ്റിസ്റ്റിയുടെ. അപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കളിയൊക്കെ സ്വതന്ത്രമായി കാണാൻ തുടങ്ങുന്നത് 98 കാലഘട്ടത്തിലാണ്, ഫ്രാൻസ് വേൾഡ് കപ്പ്. പക്ഷെ അന്നത്തെ വേൾഡ് കപ്പ് ഒന്നും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ 2002 നമ്മള് അതായത് ഫ്രാൻസ് തൊട്ട് വരുന്ന വേൾഡ് കപ്പ് മുതലുള്ള ഫസ്റ്റ് കളി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സെനഗല് ഫ്രാൻസ്, അതായത് ഫ്രാൻസ് 98 വേൾഡ് കപ്പ് നേടി. ടെക് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ആ വർഷം ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്, 2002 എന്റെ ഓർമ്മ. അവരെ ഉദ്ഘാടന മത്സരമായിട്ട് വന്നിരുന്ന സെനഗലും ഫ്രാൻസിനെ കളിച്ച സെനഗലിനെ ഫ്രാൻസിനെ അട്ടിമറിച്ചുകൊണ്ട് സെനഗല് അന്ന് വന്ന ആ കളി മുതൽ. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്ന് കാണുന്നത് ബാറ്റിസ്റ്റൂട്ട, നീളം മുടിയുള്ള വെള്ളാര കണ്ണുള്ള ബാറ്റിസ്റ്റൂട്ട, ഒറ്റയ്ക്കുള്ള അർജന്റീനയാണ് നമ്മളെ ഫേവറേറ്റ് ടീം. പിന്നെ നമ്മളൊക്കെ കളി, നമ്മളിപ്പോ ഈ ഫുട്ബോൾ ഇങ്ങനത്തെ ഒക്കെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൗമാരകാലത്തെ
1: പ്രായം കൂടുതലുള്ള ആളുകൾക്ക് പേലെ മുതൽക്കുള്ള ഓർമ്മകൾ കാണും. പിന്നെ മറഡോണ
0: ഈ ഒരു സമയത്ത് നമുക്ക് എന്നും അവഹേളനം മാത്രമായിരുന്നു നമ്മളുടെ എതിരാളികളായ ബ്രസീലുകാരുടെ
2: കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനെ നമ്മൾ മറികടക്കില്ല.
1: ഫുട്ബോൾ എന്ന് പറയുന്നത് ടോട്ടൽ അൺസർട്ടനിറ്റിയാണ്, എത്ര വലിയ വമ്പന്മാരാണെങ്കിലും ഏത്. അതെ, അന്നത്തെ ഒരു ദിവസം ആര് നന്നായി കളിക്കുന്നു എന്നുള്ളതാണ്.
0: അന്നത്തെ സമയത്ത് നമ്മളോട് ചോദിക്കുന്നവര് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ കളർ ടിവി വന്നതിന് ശേഷം കപ്പ് അടിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുവരുന്നു.
2: അത്ര നിസ്സാരമായ ചോദ്യങ്ങൾ പ്രണവൽഗണിച്ചുകൊണ്ട് കാത്തിരിക്കാം.
0: ഇപ്പോ നമുക്ക് അവരോട് പറയാനുള്ളത്, ടീം വന്നതിന് ശേഷം നമുക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
2: തിരിച്ചാശംസകൾ നൽകിക്കൊണ്ട് അസ്ലം, വളരെ സന്തോഷം.
1: താങ്ക് യു അസ്ലം, എന്തായാലും വളരെ വിശദമായിട്ട് തന്നെ
2: ഒരു വിധത്തിലും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവച്ചു. അതെ അതെ അതെ,
1: അല്ല തീർച്ചയായിട്ടും അങ്ങനത്തെ നിർദ്ദേശങ്ങൾ നമ്മളുടെ
2: അതെ കേൾക്കുന്നവരൊക്കെ ഇത് നമ്മള് ചെയ്തിട്ടുണ്ടാവുമല്ലോ.
1: അതുപോലെ ഫുട്ബോൾ അസോസിയേഷൻ ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മളെ പുതിയ തലമുറ നല്ലൊരു പറഞ്ഞ പോലെ അടുത്ത ലോകകപ്പിൽ
2: സ്വപ്നം കാണട്ടെ അല്ലേ, നമുക്ക് നമ്മൾ സ്വപ്നം കാണാം. ഓക്കെ, യെസ്, താങ്ക് യു അസ്ലം, താങ്ക് യു, യെസ്.

0: വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ബീറ്റ്സ്.
1: യെസ്, ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിഫ ലോകകപ്പ് ഇപ്പോൾ നിരവധി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് നമ്മുടെ ഔദ്യോഗിക ചാനൽ നമുക്ക് കാണാനുള്ളത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലേ, അത് യുണൈറ്റഡ് 8 സ്പോർട്സ് ചാനലുകളിലും C5 ആപ്പിലാണ് നമ്മൾ കാണുന്നത് പറഞ്ഞു. അത് നമ്മൾ എന്താണ് അത് ഒരിക്കൽ കൂടി പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യം,
0: ഒരുപാട് പേര് തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്.
1: യെസ്, അതാണ് അതിന്റെ ഒരു കാര്യം.
0: സൈബർ തട്ടിപ്പിന്റെ പുതിയ പുതിയ വഴികൾ അവരിങ്ങനെ എന്താ പറയാ തപ്പിയെടുത്ത് വരികയാണ്. അപ്പോ ഇപ്പൊ ഏറ്റവും ആൾക്കാർ എന്താ പറയാ ഏറ്റവും നന്നായിട്ട് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ലൈവായിട്ട് ഫുട്ബോൾ മാച്ചസ് കാണാനാണ്.
1: അപ്പൊ അങ്ങനെ
0: അങ്ങനെ അന്വേഷിച്ച് പോകുന്നവരെ ചൂണ്ടയിൽ കുരുക്കാൻ ഒരുപാട് പേര് സൈബർ തട്ടിപ്പുമായിട്ട്
1: കാത്തുനിൽക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കുക അല്ലെ. അത് കാത്തിരിപ്പ് ഇതെന്താണ് സംഗതി എന്നുള്ള ഒരു തട്ടിപ്പ് വിശേഷങ്ങൾ കുറച്ചിങ്ങനെ
0: വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട്. 10-24 ലക്ഷം രൂപ ആളുകളുടെ പോയി എന്നാണ് വാർത്ത. അപ്പോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് യൂട്യൂബ് അങ്ങനെ എല്ലാ വഴിയിലും
1: ഓഫറുകൾ കാണുമ്പോൾ നമ്മൾ വീഴാന്നുള്ളതാണ്. ഓഫർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫിഫ വേൾഡ് കപ്പ് ലൈവ് ഫ്രീ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1000+ ടി വി ചാനലുകൾ സൗജന്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്നു നമ്മളിങ്ങനെ പച്ച മലയാളത്തിന് പറയുന്ന പോലെ
0: ഫ്രീ.
1: പക്ഷെ നമ്മളിത് വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ
0: കാണാൻ പറ്റില്ല.
1: അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ നിരവധി പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ C5 ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ ഉപയോഗിക്കുക. വ്യാജ APK ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാരണം
0: ഫ്രീ എന്ന് കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറി
1: നിൽക്കാന്നത്. ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് ആക്സസ്, വാച്ച് ഓൾ മാച്ചസ് ഫ്രീ തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും വിശ്വസിക്കരുത്. ചെറിയ മോഡലുകൾ മാത്രമാണ്, ചെറിയ മോഡലുകൾ മാത്രമാണ്.
0: നമ്മൾ ഇത് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് നമുക്ക് സമ്മാനം കിട്ടും, ടീഷർട്ട് കിട്ടും, ഫുട്ബോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായിട്ട് പല ആപ്പുകളും വരും.
1: അതെ അതെ,
0: ആ ആപ്പിൽ പോയി
1: പെടാതിരിക്കുക. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള സൗജന്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് കാണാമെന്ന് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്, അതിൽ വീണു പോകരുത്. ഈ APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് പിന്നെ വരാൻ പോകുന്നത് അത്യാവശ്യത്തിന് നമ്മുടെ ബാങ്കുകളൊക്കെ കാര്യമാവുകയും നമ്മുടെ ഫോണിലെ സുരക്ഷാ സംവിധാനങ്ങൾ തകരുകയും മറ്റു രീതിയിൽ അത്യാവശ്യക്കാർക്ക് നുഴഞ്ഞു കയറാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത്
0: ഇൻഫർമേഷൻ അവർ അടിച്ചു മാറ്റും. പിന്നെ എന്തെങ്കിലും നമ്മൾ സൈബർ തട്ടിപ്പിന് ഇരയാവുകയാണെങ്കിൽ 1930
1: സൈബർ ഹെൽപ്ലൈൻ നമ്പറാണ് അല്ലേ,
0: നമ്പറിൽ വിളിക്കാം.
1: അല്ലെങ്കിൽ നമ്മുടെ cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകാന്നുള്ള ഓർക്കുക കേട്ടോ. അപ്പോൾ ഉടനെ എന്തെങ്കിലും സംഭവിച്ച് സംഭവിക്കാതെ നോക്കുക, സംഭവിച്ചു പോയാൽ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ പരിഹാരങ്ങൾ നേടാം. ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ.
0: അപ്പോൾ ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0483295000, രണ്ടാമത്തെ നമ്പർ 0483295000.
1: നമ്മൾ നേരത്തെ പറഞ്ഞ ഹിഗിറ്റയുടെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ
0: ഹിഗിറ്റ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ എന്തുകൊണ്ടാണ് നമ്മളുടെ എല്ലാം മനസ്സിൽ
1: നിർജ്ജലിക്കുന്നത് എന്നുള്ളത് അല്ലേ. റെനെ ഹിഗിറ്റ അല്ലേ, കൊളംബിയൻ പ്ലെയർ ആണല്ലേ.
0: മുഴുവൻ പേരെന്തായിരുന്നു?
1: റെനെ ഹിഗിറ്റ അല്ലേ. എന്താ അദ്ദേഹത്തിന്റെ
0: നീളം
1: പേരാണ് അല്ലേ. റെനെ ഹിഗിറ്റ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക്
0: ഹിഗിറ്റ എന്നുള്ള ഒറ്റ പേര് മതി.
1: ഹോസേ റെനെ ഹിഗിറ്റ സപ്പാട്ട എന്ന കൊളംബിയൻ ഗോൾ കീപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വല്ല ഓമൻ പേരിട്ട് വേണമെങ്കിൽ സുനിമോൺ എന്നോ ബാബുക്കുട്ടൻ എന്നൊക്കെ വിളിക്കാവുന്ന അത്രയ്ക്ക് സ്വന്തം.

0: വേണ്ട വേണ്ട, നമ്മൾ മെസ്സി മെസ്സിക്കുട്ടനൊക്കെ നമ്മൾ പറയുന്നത് സ്വന്തം
1: ഹിഗ്വിറ്റയുടെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കളം നിറഞ്ഞ് കളിക്കുന്ന ഒരു ഗോൾ കീപ്പർ.
0: അത് നമ്മൾ
1: വെറും ഗോൾ കീപ്പർ ആയിരുന്നില്ല, സ്ട്രൈക്കർ ആയിട്ടും ഫോർവേഡ് ആയിട്ടും എവിടെ വേണമെങ്കിലും എവിടെയാണോ ആള് വേണ്ടത് അവിടെ പോയി കളിക്കും. വേണമെങ്കിൽ ഈ പോസ്റ്റിൽ നിന്ന് പന്തെടുത്ത്
0: അങ്ങനെ കളിച്ചിട്ട് വരും അല്ലേ. അതിന്റെ അറ്റത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്നാൽ ജർമ്മനിയുടെ കളി കണ്ടവർക്ക് മുൻകളികൾ കണ്ടവർക്ക് അറിയാം, ഹിഗിറ്റ തലതൊട്ടപ്പനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങേയറ്റത്ത് നമ്മുടെ ജർമ്മനിയുടെ ഗോൾ കീപ്പറായ മാനുവൽ നോയറൊക്കെ നിൽക്കുന്നുണ്ട്. നോയറൊക്കെ അങ്ങനെയാണ് ഗോൾ കീപ്പർ ആസ് സ്ട്രൈക്കർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞ പോലെ എവിടെയാണ് വേണ്ടത് നോക്കിയിട്ട്
1: എല്ലാവരും പ്ലേയേഴ്സ് തന്നെയാണ്,
0: പ്ലേയേഴ്സാണ്. പെനാൽറ്റി ബോക്സ് അല്ല എന്റെ അതിര് എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ഇറങ്ങി കളിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കൗതുകരമായ ഒരുപാട് വാർത്തകൾ, വിശേഷങ്ങള്, കളിക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞപ്പോ മറ്റ്

0: കളിക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞപ്പോ മറ്റ് ഗിറ്റേനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കഥ വായിച്ചപ്പോൾ ഒരു അതിൽ പറഞ്ഞ ആ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അല്ലേ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിന്. അപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ജർമ്മൻ നോവൽ ഉണ്ടോ എന്നുള്ളത്.
1: ഗോൾകീപ്പർക്ക് ഏകാന്തത അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാവുന്നു കൂടി ആലോചിക്കണം. കാരണം ഗോൾ പോസ്റ്റിന് താഴെ അദ്ദേഹം നിൽക്കുന്നു, പക്ഷേ പിന്നെ കളി കണ്ടുകൊണ്ട് നിൽക്കാണല്ലോ. പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നില്ല, കാരണം ഗോളിയാണ്. ഗോൾ പോസ്റ്റ് വിട്ടു പോയ ഗോൾ വന്നു കഴിഞ്ഞാൽ കൂടുന്നു, അതിന് ഉത്തരവാദിത്തം ആര് പറയും? ഗോൾകീപ്പർ പറയണം.
0: അതെ അതെ.
1: അപ്പോ ബാക്കിയുള്ളവരെ കളി കണ്ട് ഏകാന്തനായി നിൽക്കുന്നു.
0: അപ്പൊ അങ്ങനെ ഒരു നോവലും ഉണ്ട് ശരിക്കും. അങ്ങനെ നമ്മൾ ഹിഗിറ്റയുടെ കഥയിൽ പറഞ്ഞ ആ നോവൽ അങ്ങനെ ഉണ്ടോന്ന്
1: തപ്പിപ്പോയിട്ടാണ്.
0: ഗോൾകീപ്പറാണ്, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ പറ്റില്ല അല്ലേ. അതെ, ആ ജർമ്മൻ നോവലിന്റെ പേര് ഇങ്ങനെയാണ് കേട്ടോ, ദ ഗോളീസ് എൻ സി ടി അറ്റ് ദ പെനാൽറ്റി കിക്ക് എന്നുള്ളതാണ് ആ ജർമ്മൻ നോവൽ. അപ്പൊ ഒറിജിനൽ നോവൽ തന്നെയാണ് അല്ലേ. അത് പീറ്റർ ഹാൻകെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നോബൽ സമ്മാനം നേടിയ പ്രശസ്തനായ ഓസ്ട്രിയൻ എഴുത്തുകാരന്റെ നോവലാണ്. അത് ജർമ്മൻ സാഹിത്യത്തിൽ പ്രധാന കൃതിയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഥയും കലയും സാഹിത്യവും ഒക്കെ നമ്മുടെ ഇതിൽ സിനിമയും ഒക്കെ നമ്മുടെ ഫുട്ബോൾ എന്ന സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു
1: എന്നൊക്കെ പറഞ്ഞ. അതേപോലെ ഒരുപാട് ആളുകൾ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ താരങ്ങളും എല്ലാം നിറഞ്ഞ്
0: നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയാണ്. ദാ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഫുട്ബോൾ ഗീക്സിനെ നമുക്ക് വൈബ് ആക്കാം അല്ലേ. വിളിച്ചോളൂ, നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ.
1: രാത്രി കണ്ട ഫുട്ബോൾ കഥ നമുക്ക് വേണ്ടി
0: പറയാം,
1: ശ്രോതാക്കൾക്ക്
0: വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു കളി വിവരണം കൂടി ആവൂല്ലോ. അപ്പോ നമ്മുടെ നമ്പറുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാണ് കേട്ടോ. 0483 29 50 300, മറ്റൊരു നമ്പർ അതേ സ്റ്റഡി കോഡിൽ 29 50 800. ഓക്കെ, അപ്പം നല്ല ഇന്നലത്തെ കളി വിശേഷങ്ങൾ നമുക്കൊന്ന് അതിൻ്റെ ഒരു
1: ഇന്നലെ നടന്ന അല്ലെ കളിയുടെ റിസൾട്ടുകൾ നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം.
0: ആ യെസ്, നമ്മള് രാവിലത്തെ കളിയുടെ പുലർച്ചെ കളിയുടെ വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലേ. മൊറോക്കോ ബ്രസീലിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷെ രാവിലെ 9:30 ഓസ്ട്രേലിയ വേഴ്സസ് തുർക്കി ഉണ്ടായിരുന്നു അല്ലെ. ഓസ്ട്രേലിയ വേഴ്സസ് തുർക്കി ഉണ്ടായിരുന്നു. രണ്ട് ഓസ്ട്രേലിയ ആണ് വിൻ ചെയ്തത് അല്ലെ, ജയിച്ചത്. ആ രണ്ട് ഗോളുകൾ അടിച്ച് തുർക്കി 2-0 എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു സ്റ്റാറ്റസ് നിൽക്കുന്നത്. ഓസ്ട്രേലിയ രണ്ട് ഗോളടിച്ച ഓസ്ട്രേലിയ ആണ് ഇന്നലത്തെ രാവിലത്തെ വിജയിയായിട്ടുള്ളത്. ജർമ്മനിയുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, 7-1 എന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇതാ ഒരാൾ നമ്മുടെ ലൈനിലുണ്ട്, നമുക്ക് സ്വാഗതം
1: ചെയ്യാം. ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ശിവപ്രസാദ്.
1: ശിവപ്രസാദ്, എവിടുന്നാണ് ശിവപ്രസാദ് വിളിക്കുന്നത്? അകമ്പാടം. അകമ്പാടം,
0: അകമ്പാടം നിലമ്പൂർ ഏരിയ അല്ലേ. അല്ലേ
1: അല്ലേ അകമ്പാടം.
0: ഓക്കെ, അറിയാം. എന്താ ചെയ്യുന്നത് ശിവപ്രസാദ്?
2: കമ്പനി
1: സിമന്റ് ആണോ? സ്റ്റീലുണ്ട്, സ്റ്റീലുണ്ട്, സിമന്റ് ഉണ്ട് അല്ലേ.
0: എവിടെയാണ് അതിന്? ഫീൽഡിലാണോ അതോ കമ്പനി ഓഫീസ്?
1: ബോംബെയിലാണ്. ഓക്കെ,
0: കൊച്ചു കേരളത്തിൽ ഇപ്പോൾ എന്താണ് കാര്യം, എന്താണ്
2: ചോദ്യം?
1: റേഞ്ചിന്റെ ചെറിയ ഇഷ്യൂ വരുന്നു, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ ഒതുക്കി സംസാരിച്ചാൽ. റേഞ്ച് ഇടയ്ക്ക് മിസ് ആവുന്നുണ്ട്, കട്ടായാൽ
0: സമയം കളയാണ്ട് വേഗം
1: പറയൂ. എന്തൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങൾ പറയാനുള്ളത്? ഇന്നലത്തെ കളി കണ്ടോ?
2: ഇന്നലത്തെ കളി കണ്ടോ? എന്റെ ഏറ്റവും ഫേവറേറ്റ് ടീമിന്റെ കളിയായിരുന്നു.
1: അതേതാണ്? അതാണ് ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്.
0: എന്തപ്പോ സംശയം? സെവനപ്പും കുടിച്ചുകൊണ്ട് കണ്ട കളി, അതേ ജർമ്മനി കളിയായിരുന്നു. പുലർച്ചെ 1:30 അത് കണ്ടോ?
2: ഓ, തീർച്ചയായിട്ടും അത് കണ്ടു. കഴിഞ്ഞതിന് ശേഷം രാവിലെ 7:30
0: സ്വീഡൻ ട്യൂണീഷ്യ
1: ഒന്നും ഒഴിവാക്കിയിട്ടില്ല അല്ല. അപ്പൊ ഫേവറേറ്റ് ടീം ഏതാ പറഞ്ഞ?
0: നെതർലൻഡ്സ് ആണല്ലേ. ഓ, ഞാൻ പെട്ടെന്ന് ജർമ്മനിയാണ് വിചാരിച്ചു. എന്തോ ഒരു ഈ സെവനപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു.
1: അപ്പൊ ഇത്തിരി വിഷമമായിട്ടുണ്ടാവുമല്ലോ അല്ലേ.
0: അപ്പൊ നെതർലൻഡ്സ് കുറച്ച്
2: വിഷമമായിട്ടുണ്ടാവും.
0: ഹൃദയഭാരത്തോട് കൂടിയിട്ടാണ് പോണത്. സാരില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂല്ലേ.
2: നമ്മുടെ ടീം നല്ല ഫോമിലേക്ക് വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ജർമ്മനിയുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, ജർമ്മനിയൊക്കെ വളരെ അത് വേറെ കുറച്ചതിനായിട്ടുള്ള കളിയാണ്.

0: ആയതുകൊണ്ട് അത്ര വലിയൊരു അത് വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടില്ല.
1: ജർമ്മനിയിൽ അങ്ങനെ
2: ആരും എഴുതി തള്ളാൻ പറ്റില്ലല്ലോ, ഈ ലോകകപ്പിൽ അങ്ങനെയാണ്. വമ്പന്മാരായി വന്ന ബ്രസീൽ അടക്കം സമനില കുടുങ്ങി.
0: 12 വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിന് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ജർമ്മനീന്റെ കയ്യിൽ.
1: 2014 സെമിഫൈനലില്
0: അതില് കുറോസോവയ്ക്കിന്റെ അല്ല എന്നാലേ ജർമ്മനിക്കുള്ള അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ജർമ്മനി ബ്രസീലിന് കൊടുക്കുന്ന ഒരു മരുന്നാണ്.
2: പഴയ ഓർമ്മകൾ പുതുക്കണം.
1: ഇതിപ്പോ കുറച്ച് ബ്രസീൽ ആരാധകർക്ക് കുറച്ച് ഹൃദയഭാരം ഉണ്ടായിട്ടുണ്ടാവുന്നല്ലോ ആ 7 കണ്ടപ്പോലെ.
0: വളരെ അറ്റാക്കിന്റെ ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങള് സേഫ് ആണ് ഈ കളി. ഇനിയിപ്പൊ വരാൻ പോകുന്ന കളികളിൽ ഇനി സ്വീഡനായിട്ടാണ് ഞങ്ങളെ കളി. പക്ഷെ സ്വീഡൻ നല്ല കളിയാണ്. പ്രാവശ്യം സ്വീഡൻ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. 5 ഗോളാണ് ഇന്ന് ടുണീഷ്യക്കെതിരെ സ്വീഡൻ ഇട്ടത്. ഭയങ്കര വലിയ മാച്ച് തന്നെയാണ്. അടുത്ത കളി സ്വീഡനായിട്ടാണ് ഞങ്ങൾക്ക് വരാനുള്ളത്. നെതർലൻഡ് സ്വീഡൻ എന്ന് പറഞ്ഞാണ് 20-ന് മാച്ച്.
1: മുഴക്കം
0: ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ചെറിയ ലോകത്തിലേക്ക് ഒരു മതത്തിലേക്ക് നമ്മൾ എല്ലാവരും ചുരുങ്ങുന്നത്
2: ഇരു മാസത്തിൽ. ഒന്നും ആലോചിക്കുന്നില്ല അല്ലേ?
1: സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ അല്ലേ?
2: ഒന്നും ആലോചിക്കുന്നില്ല.
0: സ്പോർട്സ് ഓഫീസറാണ്. പന്ത് കളിച്ചിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പന്ത് കളിച്ചിരുന്നു, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു.
1: പ്രൊഫഷണൽ പ്ലെയർ ആയി ഏതെങ്കിലും ടീമിലൊക്കെ ഉണ്ടായിരുന്നു?
2: ഏത് പൊസിഷനിലാണ്
0: കളിച്ചിരുന്നത്? നമ്മുടെ നാട്ടിലെ.
2: അല്ല, ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത്?
0: അത് വിങ് ബാക്ക് കളിക്കാറുണ്ട്. കളിക്കാരുടെ നമ്മളതില് കളിക്കേണ്ടി വരും. ഫീൽഡ് മിഡ്ഫീൽഡ് കളിക്കേണ്ടി വരും. റൈറ്റ് വിങ് കളിക്കേണ്ടി വരും. ലെഫ്റ്റ് വിങ് കളിക്കേണ്ടി വരും. നാട്ടിൻ പുറത്തുള്ള കളികളില് ക്ലബുകളിലൊക്കെ
2: അങ്ങനെയാണ്
0: കളിക്കേണ്ടി വരും. പക്ഷെ എല്ലാ കാലഘട്ടത്തും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളാണ്.
2: അതെ, ഫുട്ബോള് ബൂട്ടിടാതെ ഫുട്ബോൾ കളിച്ച കാലം ഉണ്ടോ?
1: അതൊക്കെ വളരെ നൊസ്റ്റാൾജിക് മെമ്മറികളാണ് അല്ലേ അതെല്ലാം?
0: ഓക്കെ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പുതിയൊരു സ്റ്റേഡിയം ഞങ്ങളുടെ നാട്ടില് ഉണ്ടായിരുന്ന സ്ഥലം മാറി ഇപ്പൊ പുതിയൊരു സ്റ്റേഡിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
2: എന്തായാലും മൊത്തം ഫുട്ബോൾ വൈബ് തന്നെയാണ്.
1: ഓക്കെ, അപ്പൊ കാത്തിരിക്കുക അല്ലേ? ജൂലൈ 19 വരെ നമ്മളിങ്ങനെ കണ്ണിലെണ്ണ വെച്ച്
0: വളരെയധികം എന്താ പറയാ സന്തോഷമുണ്ട്. കാരണം കുറെ കാലം കുറച്ച് ദിവസങ്ങളായി ട്രൈ ചെയ്യാം. അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ട്രൈ ഉണ്ട്.
1: സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ. ഓക്കെ,
2: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു. അപ്പൊ ഇഷ്ട ടീം
2: കപ്പടിക്കട്ടെ.
1: അതെ, ഇഷ്ട ടീം കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നെതർലൻഡ് കപ്പടിച്ചതിന് ശേഷം നിങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക്
1: വിളിക്കും. തീർച്ചയായിട്ടും ഞാൻ വരില്ല. ഒരു വരവ് ഞാൻ വരുന്നു അല്ലേ?
3: ഓക്കെ, ആ പ്രതീക്ഷ
1: ആയിട്ട് വരണ്ടി വരും. ഓക്കെ, പ്രതീക്ഷ പ്രതീക്ഷ പ്രതീക്ഷ. ഓക്കെ,
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ഹലോ ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഉണ്ട്,
1: നമസ്കാരം.
0: ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
1: അതെ അതെ, നമസ്കാരം.
0: ആ, കടന്നു വരൂ കടന്നു വരൂ,
1: അതെ,
0: പന്തുമായി
1: ഞാൻ
0: കടന്നു
1: വേറെ
0: വരൂ എന്നാണ് പറയുന്നത്.
2: പേരെന്താണ്?
1: ഞാൻ ഇവിടെ മധു മധു
2: മധു, എവിടെ നിന്നാണ്?
1: ഞാൻ തിരുവാലി സാറേ,
2: തിരുവാലി,
1: മഞ്ചേരി തിരുവാലി.
0: ഓ, തിരുവാലി.
1: വലിയൊരു ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല, എന്നാലും പിന്നെ
0: ചെറിയൊരു പ്രേമിയാണ്,
1: ചെറിയൊരു പ്രേമിയാണ്.
2: ഫുട്ബോൾ കളിച്ചിരുന്നോ പണ്ട്? കളിച്ചു പ്രേമമായതാണോ അതോ കണ്ടു പ്രേമമായതാണോ?
1: അല്ല, അമ്മാവന്, എന്റെ അമ്മാവന് ഒരു ബ്രസീലിന്റെ ആരാധകനായിരുന്നു.
2: ആ
0: ശരി. ഞാനോ അമ്മാവന്റെ മരുമകനോ.
1: ആ, പിന്നെ ഞാൻ അതില് അതിലോട്ട് അങ്ങനെ അതിന്റെ സംസാരങ്ങളും കാര്യങ്ങളും കേട്ട് ഇങ്ങനെ അതിൽ നിന്ന് അതിന്റെ റൊണാൾഡോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ഒരാളായി പോയി.
0: വഴി മാറിയില്ല.
2: അല്ല, പിന്നെ ബ്രസീലിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടൊന്നുമില്ല.
0: വീട്ടില് തെറ്റിപ്പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇനി? അല്ല, വീട്ടില് യുദ്ധമൊന്നും ഇല്ലല്ലേ?
2: അല്ല, ഒരേ വീട്ടിൽ തന്നെ ബ്രസീലുകാരനും അർജന്റീനക്കാരനും ജർമ്മനിക്കാരനും ഒക്കെ ഉണ്ടെങ്കിൽ അടിയാവുക.
0: കഞ്ഞിക്കുടി മുട്ടുന്ന വീടുകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്.

0: വൈഫ് അർജന്റീനയാണ്.
1: നന്നായി, ചട്ടിയും കാലവും തട്ടിമുട്ടി.
2: അവിടെ തമ്മില് നിങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ അരങ്ങേറ്റങ്ങളൊക്കെ നടക്കാറുണ്ടോ?
1: കളിയാക്കലുണ്ടോ? ബ്രസീലിന് സമനില ഇതില്
0: ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക.
1: അത് അർജന്റീനയുടെ കളി വരട്ടെ, എന്നിട്ട് പറയാം അല്ലേ.
2: ഇതിപ്പോ എന്താണെന്നറിയിപ്പോ
0: ഏതൊക്കെ ടീം? മാഡം സാറേ, ഏതൊക്കെ ടീം വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ജനങ്ങളുടെ മനസ്സിലുള്ളൊരു വൈബ് തന്നെയാണ് ഈ അർജന്റീന.
2: അവര്
0: വേറെ ആൾക്കാരുണ്ടാവുള്ളൂ, കാരണം അങ്ങനെയാണ് അതിന്റെ. എല്ലാവരും വരട്ടെ, എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും കൊണ്ടുപോട്ടെ.
2: പിന്നെന്താ, പിന്നെന്താ,
1: കപ്പൊന്നല്ലേ ഉള്ളൂ അല്ലെ? ഒരു പ്രാവശ്യം ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ? ഒരു പ്രാവശ്യം അർജന്റീന, ഒരു പ്രാവശ്യം ബ്രസീലോ ജർമ്മനിയോ നെതർലൻഡ്സോ.
2: അപ്പം പോലെ പങ്കുവെച്ചെടുക്കാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ അല്ലെ? കളിച്ചു ജയിക്കന്നെ അല്ലേ?
0: ഇപ്പൊ നേരത്തെ കോളില് ഒരു ആള് സംസാരിച്ചല്ലോ, ബ്രസീലിന് അറ്റാക്ക് വരും അങ്ങനെ പറഞ്ഞല്ലോ.
2: ഇന്നലത്തെ ഏഴ് ജർമ്മനിയുടെ ഏഴ് കണ്ടിട്ട് അല്ലേ?
0: സെവനിപ്പ് നമ്മളും കുറെ ഒരുപാട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെന്തെച്ചാല്,
2: പിന്നെന്താ,
0: ഒരു നെയ്മറിനെ എന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് സാറിന് പറയാം, മാഡത്തിന് പറയാം, ഒരു അഞ്ചെട്ട് ആൾക്കാര് കൊലപാതകം നടത്തിയത്.
1: അല്ല, പരിക്കുകളൊക്കെ പറ്റും, അത് കളിയുടെ ഇടയിൽ പറ്റുന്നതല്ല.
2: അത് പരിക്കൻ കളികൾ അധികം ഇല്ലാതെ ഫൗളുകൾ ഇല്ലാതെ കളിക്കാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.
1: മത്സരത്തിന്റെ നാല് ചുവപ്പ് കാർഡ് കണ്ടു
2: വന്നു വന്നു. അതെ അതെ, പരിക്കൻ കളി, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളത് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ ഇനി കാത്തിരിക്കാണ് ബ്രസീൽ കപ്പടിക്കുന്നത് കാണാൻ മധുചേട്ടനും. ഓ, മധുചേട്ടൻ ബ്രസീലിനെ കുറിച്ചുള്ള അമ്മാവനിൽ നിന്ന് തുടങ്ങിയ പാരമ്പര്യമായിട്ട് പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും മധുചേട്ടാ, കാത്തിരിക്കുക, ബ്രസീൽ കപ്പ് അടിക്കട്ടെ എന്നുള്ളത് മധുചേട്ടന് മാത്രമായിട്ടുള്ള ആശംസകൾ, മറ്റുള്ളവരുടെ പരിഭവം വേണ്ട. ഓക്കെ, അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ സമയം, ഫുട്ബോൾ ബീച്ചിന്റെ സമയം ഇതാ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 25 സെക്കൻഡുമായിട്ടുണ്ട് അല്ലേ. നമ്മുടെ അവസാനിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനിയൊരു കോളറെ സ്വീകരിക്കാനുള്ള സമയം നമുക്കില്ല എന്നാണ് തോന്നുന്നത്.

0: അപ്പൊ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ഇനിയുണ്ട്. അത് ബാക്കി വിശേഷങ്ങൾ നാളത്തെ ഫുട്ബോൾ ബീച്ചിലുള്ളവർ നിങ്ങളോട് പങ്കുവയ്ക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പുകളിലൊന്നും വീഴാതെ നമ്മുടെ ഔദ്യോഗിക ചാനലുകളിൽ നിന്ന് മാത്രം നമ്മുടെ കളി കാണാം. അതിൽ തന്നെ ഒരു അറിയിപ്പും കൂടിയും ചെയ്യും, നമ്മളിപ്പോൾ തരുന്നുണ്ട്. ഈ C5 മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ബംഗ്ലാ ഭാഷകളിലാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ സംപ്രേഷണം ഉള്ളത്. ഒന്നുകൂടി ഇങ്ങനെ ഓർക്കാണ് നമ്മൾ മലയാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയും കൂടിയാണ് നമ്മുടെ ഷൈജു ദാമോദരൻ ഇല്ലാതെ കമൻ്ററി ബോക്സ് ഇല്ലാതെ എങ്ങനെയാണ് മലയാളികൾ ഇന്നത്തെ കാലത്ത് കമൻ്ററി കേൾക്കുക എന്നുള്ളത് കൂടി നമുക്ക് തോന്നില്ല. ആ ഒരു ശബ്ദമില്ലാതെ, ആ ഒരു ത്രസിപ്പില്ലാതെ എങ്ങനെയാണെന്നും കൂടെ ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്.
1: അപ്പൊ
0: അതെ അതെ അതെ അതെ, വളരെ രസകരമായിട്ട്
1: കാണുന്ന
0: പോലെ തന്നെ നമുക്ക് കളി കളക്കം നോക്കണ്ട, നമുക്ക് നമ്മൾ കേട്ടാ മതിയെന്ന് തോന്നുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്നത്തെ ബാക്കി കളികൾക്കായിട്ട് കാത്തിരിക്കുക കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് ഇന്നത്തെ കളി, ഇനി ഇന്ന് രാത്രി കളിയുണ്ട്, 9:30 സ്പെയിനും ആരാണ് കേപ്പ് വെർഡിയും തമ്മിലാണ് ഇന്നത്തെ കളി. അതൊക്കെ കാണാം, നാളത്തെ കളികളൊക്കെ കാണാം. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നാളെ വീണ്ടും വരിക. പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീച്ചിന്റെ സമയം ഇവിടെ പൂർണ്ണമാകാണ്. ഇതാ വിട വാങ്ങുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്.
1: ഞാൻ രവി മേലാറ്റൂർ.
0: സ്റ്റുഡിയോ സഹായം നൽകിയത് TV രാജേന്ദ്രൻ, സാങ്കേതിക സഹായം ഒരുക്കിയത് EM ഷജീർ, അബ്ബാസ് പറപ്പൂർ. അപ്പൊ എല്ലാവർക്കും ഫുട്ബോൾ ആശംസകൾ. ബൈ ബൈ.
1: ബൈ ബൈ.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മാവ്കാസിയാങ്ങിൽ ലാരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൌജന്യ യാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് കെഎസ്ആർടിസിയെന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ആകാശവാണി എഫ് എം റേഡിയോ കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അന്റാലിയയിലെ അംബൈത് ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡലും റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ രണ്ടാം സ്വർണ്ണ മെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളെയും ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1656 യശ്വന്ത്പൂർ മംഗളൂരു എക്സ്പ്രസ് 15 വൈകി 11:23, ട്രെയിൻ നമ്പർ 1610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 33 വൈകി 11:32 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
13: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
15: എന്നും രാവിലെ 8:03.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: കണ്ണങ്കണ്ടി മഴക്കാല മേള,
17: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ.

0: 9,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: വായിക്കുന്നത് രവി മേലാറ്റൂർ. ഫാറൂഖ് കോളേജ് സ്വദേശിക്ക് നിപ ബാധിച്ച സംഭവത്തിൽ വിദഗ്ധാന്വേഷണത്തിനെത്തിയ കേന്ദ്രസംഘം ജില്ലാ അതിർത്തിയിലെ സംശയാസ്പദമായ ഗോഡൌണിൽ പരിശോധന നടത്തി. കാരാട് പുതുക്കോട് റോഡിൽ കാടേപ്പാടത്തുള്ള ഗോഡൌണിലും അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തുമാണ് പരിശോധിച്ചത്. വൺ ഹെൽത്തിനു കീഴിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ സംഘത്തെ ഡോക്ടർ രാമേശ്വർ സോറോ ഖൈബയാണ് നയിക്കുന്നത്. നിപ ബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവ് ഗോഡൌണിൽ വരികയും ശുചീകരണം നടത്തുകയും ചെയ്തിരുന്നതായി ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. ഗോഡൌണിൽ വെച്ച് വവ്വാലുകളുടെ കാഷ്ടത്തിൽ നിന്നോ മറ്റോ ആകാം വൈറസ് ബാധയേറ്റതെന്നും സംശയം ഉയർന്നിരുന്നു. തുടർന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഗോഡൌണിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും നിപയ്ക്ക് കാര്യമാകുന്ന പഴന്തിനി വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. ഞായറാഴ്ച എത്തിയ കേന്ദ്ര വിദഗ്ധ സംഘവും ഗോഡൌണിൽ വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അഴിഞ്ഞിലം തളി ക്ഷേത്രത്തിലും സംഘം എത്തി വവ്വാലുകളുടെ സാന്നിധ്യം പരിശോധിച്ചിട്ടുണ്ട്. യുവാവിന്റെ വീടിന്റെ പരിസരത്തും വവ്വാലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വവ്വാലുകളെ പിടികൂടി വൈറസ് സാന്നിധ്യം പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
13: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
14: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
15: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.

സമയം 11 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. സുവർണഗീതികൾ. ആദ്യഗാനം പാടിയത് യേശുദാസ്, ചിത്രം അംഗീകാരം. വിശു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: പൊന്നങ്കണ്ണിൽ നിന്നും 65 ഇഞ്ച് വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം പാടിയത് ജയചന്ദ്രൻ, ഗാനശില്പികൾ വയലാർ ദേവരാജൻ, ചിത്രം ചക്രവർത്തിനി.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം ഏതോ ഒരു സ്വപ്നം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സലിൽ ചൗധരി.

0: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടി വി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: അടുത്ത ഗാനം പാടിയത് പി സുശീല. ചിത്രം കൈതപ്പൂ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

വെണ്ണയോ വെണ്ണില ഉറഞ്ഞതോ. ഈ ഗാനം പാടിയത് യേശുദാസ്. ചിത്രം ഇതാ ഇവിടെ വരെ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം ദേവരാജൻ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഗിരീഷ് മുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. പാടിയത് S. ജാനകിയും സംഘവും. ചിത്രം മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്.

അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം മകം പിറന്ന മങ്ക. ഏറ്റുമാനൂർ സോമദാസിൻ്റെ രചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ചിത്രം മദനോത്സവം, പാടിയത് യേശുദാസും സബിത ചൗധരിയും ചേർന്ന്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

പാടിയത് യേശുദാസ് ചിത്രം മനസ്സൊരു മയിൽ. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയ.
1: FM പ്രധാന വാർത്തകൾ.
0: സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വിവിധ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ KBiju. sc.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 200

0: 36 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽനൂറ്റാണ്ടിനുശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1800 രൂപ കൂടി 111120 രൂപയായി. ഗ്രാമിന് 13890 രൂപ. പ്രമുഖ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. FIH ഹോക്കി വനിതാ നേഷൻസ് കപ്പ് പൂൾ എ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. നാളെ ഇന്ത്യ ജപ്പാനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
3: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16605, മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:18, 16565 യശ്വന്ത്പൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:21 വൈകി 12:29, 12217 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 12:43 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതി ഉണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
9: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
10: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
12: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരായി റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
14: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
15: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
17: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
16: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
17: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
16: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
17: ആഹാ.

0: ഒരക്കപ്പോൾ ഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ൽ അധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ൽ അധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഇശലിലെ അടുത്ത ഗാനം കേൾക്കാം, പാടിയത് KS ചിത്ര.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഇപ്പോൾ കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
0: എന്നും രാവിലെ 7:00.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
12: പ്രായോജകർ:
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
13: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
14: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
15: RBI പറയുന്നു,
14: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
16: പ്രിയമുള്ളവരെ, ഇശൽ സമാപിച്ചു.

കേൾക്കാം ജാലകം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്ന് കാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇന്നാണ് അവസാന തീയതി. ഫോൺ നമ്പർ പറയാം: 04952378480. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04952378480. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ www.laborwelfarefund.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്സാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് ലഭിക്കും. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG, 1ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷാ തീയതി ഈ മാസം 20 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 04832730400. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04832730400. ജാലകം സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 46 സെക്കൻഡും. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടി കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ

0: നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. രണ്ടു ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ July 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്നു മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. June 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ NEET.NTA.NIC.IN ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി.

0: ജനങ്ങൾ കാൽനൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത.

0: വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനം 1 ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1118 പോയിന്റ് ഉയർന്ന് 76664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1800 രൂപ കൂടി 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7-വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മോണയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു.
1: നമ്മുടെ വായുടെയും ശരീരത്തിന്റെയും പൊതുവായുള്ള ആരോഗ്യത്തിന് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. പല്ലുകളെ താടിയെല്ലുമായി ബന്ധിപ്പിക്കുന്ന ഇളം പിങ്ക് നിറത്തിൽ പല്ലുകൾക്ക് ചുറ്റും ചേർന്നിരിക്കുന്ന മൃദുവായ കലയാണ് മോണ. ഇവ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുവാനും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുവാനും നമ്മെ സഹായിക്കുന്നു. വായ്ക്കുള്ളിലെ രോഗങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് മോണരോഗം. മോണയെയും അനുബന്ധ ഭാഗങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളെയാണ് പൊതുവായി നമ്മൾ മോണരോഗം എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ മോണരോഗം ഉണ്ടാകുമെങ്കിലും പല്ലിൽ പറ്റിയിരിക്കുന്ന ഡെന്റൽ പ്ലാക്ക് എന്ന നേർത്ത പാടയാണ് ഇതിൽ പ്രധാനം. വായ ശുചിയാക്കാതിരുന്നാൽ ഈ പാടയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയും അത് ക്രമേണ കട്ടിയായി ടാർട്ടാർ അഥവാ കാൽക്കുലസായി രൂപപ്പെടുകയും ചെയ്യും. ഇതിലെ അണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മോണയിൽ വീക്കമുണ്ടാക്കും. മോണ ചുവന്നു തുടുക്കുകയും മോണയിൽ വേദനയും രക്തസ്രാവവും ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മോണരോഗത്തിന്റെ ആദ്യഘട്ടം. ഇത് ചികിത്സിക്കാത്ത പക്ഷം അണുബാധ താഴേക്ക് അസ്ഥിയിലേക്ക് വ്യാപിക്കും. ക്രമേണ മോണ താഴേക്കിറങ്ങുകയും പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള വിടവ് വർദ്ധിച്ച് പല്ലിന് ഇളക്കമുണ്ടാവുകയും പല്ല് പതിയെ കൊഴിഞ്ഞു പോകാനും കാരണമാവും. ഇതിനെയാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. വായ ശുചിയായി സൂക്ഷിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നതും ദന്ത സംരക്ഷണത്തിനും മോണയുടെ രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കും. വായുടെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം ദിവസം 2 നേരമുള്ള ടൂത്ത് ബ്രഷിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റയുടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും നിർബന്ധമായും പല്ല് തേക്കണം. അതുപോലെ ഓരോ തവണയും ഭക്ഷണശേഷം വായ കഴുകുവാനും ശ്രദ്ധിക്കണം. ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് വേണം പല്ലുകൾ വൃത്തിയാക്കാൻ. വിരലുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിടകൾ വൃത്തിയാകില്ല. അതുപോലെ ഉമിക്കരി, ഉപ്പുപൊടി എന്നിവയുടെ ഉപയോഗം പല്ലിന്റെ തേയ്മാനം വർദ്ധിപ്പിക്കും. പല്ല് തേക്കുമ്പോൾ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ചലിപ്പിക്കാൻ. അതായത് മേൽത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് മുകളിലേക്ക് പല്ലിലേക്കും വേണം വൃത്തിയാക്കാൻ. പല്ലുകളുടെ എല്ലാ വശങ്ങളും ചവയ്ക്കുന്ന പ്രതലവും

ബ്രഷ് ചെയ്യണം. ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്നതും ഒരുപാട് ശക്തിയായി ബ്രഷ് ചെയ്യുന്നതും പല്ലിന് തേയ്മാനം ഉണ്ടാക്കും. ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്തു എന്നതിനേക്കാൾ ശരിയായ രീതിയിൽ തന്നെയാണോ ബ്രഷ് ചെയ്തത് എന്നതാണ് പ്രധാനം. അഴുക്ക് നീക്കം ചെയ്യാൻ ആവശ്യത്തിനു മാത്രമുള്ള ബലമുപയോഗിച്ച് ശരിയായ രീതിയിൽ 2 മിനിറ്റ് പല്ലുകൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അമിത ബലവും തെറ്റായ ബ്രഷിംഗ് രീതിയും പല്ലിന് തേയ്മാനവും മോണകൾക്ക് ക്ഷതവും ഉണ്ടാക്കും. അതുമാത്രമല്ല, പല്ലിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് മുഴുവനായി നീക്കം ചെയ്യുകയുമില്ല. പല്ലിന് തേയ്മാനവും പുളിപ്പും അനുഭവപ്പെടുന്നവർ മൃദുവായ ബ്രഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ബ്രഷിന്റെ ബ്രിസിൽസ് പല്ലുകളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലുള്ള ടൂത്ത് ബ്രഷ് വേണം ഉപയോഗിക്കാൻ. പല്ലുകൾ ബ്രഷ് ചെയ്തതിനു ശേഷം നാവിന്റെ ഉപരിതലവും ബ്രിസിൽസ് കൊണ്ട് സാവധാനം വൃത്തിയാക്കണം. ടൂത്ത് ബ്രഷ് ഉപയോഗശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി ടൂത്ത് ബ്രഷ് കവറിലോ ബോക്സിലോ അടച്ചു സൂക്ഷിക്കുക. ബ്രിസിൽസ് കേടായി തുടങ്ങുമ്പോൾ തന്നെ പുതിയ ബ്രഷ് വാങ്ങി ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. പരസഹായമില്ലാതെ ബ്രഷ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ഒരു ഡെന്റൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ മൗത്ത് വാഷ്, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നിവയും മോണയുടെ ആരോഗ്യം നിലനിർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മൃദുവായി വിരൽ കൊണ്ട് മോണ മസാജ് ചെയ്യുന്നത് മോണയിൽ രക്തഓട്ടം കൂടാനും മോണവീക്കം കുറയ്ക്കാനും സഹായിക്കും. ബ്രഷിംഗ് കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കാത്ത പല്ലിടകൾ വൃത്തിയാക്കാൻ ഡെന്റൽ ഫ്ലോസ്, ഇന്റർഡെന്റൽ ബ്രഷ് എന്നിവ ഉപയോഗിക്കാം. ഈർക്കിൽ പിൻ എന്നിവ കൊണ്ട് പല്ലിടകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് മോണയിൽ മുറിവും വീക്കവും ഉണ്ടാക്കും. ദിവസം ഒരു തവണ നിർബന്ധമായും ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. നൂലുപോലെയുള്ള സ്ട്രിംഗ് ഫ്ലോസുകൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് 2 ചൂണ്ടുവിരലിലായി ചുറ്റി പല്ലിടകളിലേക്ക് ഇറക്കി സാവധാനം വെളിയിലേക്ക് ചലിപ്പിച്ച് പല്ലിടകളിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണശകലങ്ങൾ വൃത്തിയാക്കാം. ഹാൻഡിലോട് കൂടിയ ഫ്ലോസും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ വാട്ടർ ഫ്ലോസറുകളും ലഭ്യമാണ്. പല്ലിടകളിലേക്ക് ഉയർന്ന പ്രഷറിൽ ഒരു നോസിൽ വഴി വെള്ളം പമ്പ് ചെയ്ത് പ്ലാക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണിത്. ഫ്ലോസിംഗ് ഒരിക്കലും ബ്രഷിംഗിന് പകരമല്ല. 2 തവണ ബ്രഷിംഗും 1 തവണ ഡെന്റൽ ഫ്ലോസിംഗും ചെയ്യുന്നത്, അതായത് ദിവസം വെറും 6 മിനിറ്റ് മതിയാകും. 2 നേരം 2 മിനിറ്റ് വെച്ച് ബ്രഷിംഗും 1 നേരം 2 മിനിറ്റ് ഫ്ലോസിംഗും. ഇങ്ങനെ 6 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ച വായുടെ ശുചിത്വം നിലനിർത്താൻ സാധിക്കും. കൂടുതൽ ഇടയകലമുള്ള പല്ലുകൾ വൃത്തിയാക്കാൻ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിക്കാം. ബോട്ടിലുകൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന്റെ ചെറിയ മാതൃകയിലുള്ള ഇവ പല്ലിടകളിലേക്ക് കയറ്റി വൃത്തിയാക്കാൻ സാധിക്കും. കുട്ടികളുടെ വായുടെ ശുചിത്വം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ടൂത്ത് ബ്രഷിംഗിൽ മുതിർന്നവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. കുട്ടികൾ 2 നേരം കൃത്യമായി ബ്രഷ് ചെയ്തു എന്നും വീട്ടിലും സ്കൂളിലും ഓരോ തവണയും ഭക്ഷണശേഷം വായ ശുചിയാക്കി എന്നുള്ളതും ഉറപ്പുവരുത്തണം. കുട്ടിയുടെ വായിൽ നിന്ന് ദുർഗന്ധം വരിക, ആഹാരശകലങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ച് കാണുക, ബ്രഷ് ചെയ്തു തുപ്പുമ്പോൾ രക്തക്കറ ഉണ്ടാവുക എന്നത് ബ്രഷിംഗ് ശരിയായ രീതിയിലല്ല എന്നതിന്റെ ലക്ഷണമാണ്. വായുടെ ശുചിത്വം പരിപാലിക്കുന്നതിനോടൊപ്പം ആവശ്യത്തിന് പച്ചക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയ പോഷകസമ്പുഷ്ടമായ സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവ മോണയ്ക്ക് ബലം കൂട്ടാൻ സഹായിക്കും. ഓറഞ്ച്, നെല്ലിക്ക, നട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും മോണയുടെ ആരോഗ്യത്തിന്റെ പ്രധാന ശത്രുവാണ്. ഇവ മോണയിലേക്കുള്ള രക്തഓട്ടം കുറയ്ക്കും. മോണയുടെ ആരോഗ്യം നിലനിർത്താൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ സ്ട്രെസ്, അതായത് അമിതമായ മാനസിക സമ്മർദ്ദം, മോണയുടെ പ്രതിരോധ ശക്തി കുറയ്ക്കും. അതിനാൽ മാനസിക സംഘർഷം കുറച്ചുള്ള ജീവിത ശൈലികൾ അനുവർത്തിക്കുക. നല്ല വ്യായാമം, ഉറക്കം ഒക്കെ ശീലമാക്കുക. പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ മോണയുടെ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പലപ്പോഴും മോണരോഗം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് പലപ്പോഴും നവജാത ശിശുവിന്റെ ഭാരക്കുറവ്, കാലം തികയാതെയുള്ള പ്രസവം എന്നിവയ്ക്ക് വഴിതെളിക്കാം. അതുകൊണ്ട് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തി ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കണം. വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ചിലർക്ക് പല്ലിൽ കട്ടിയായി അഴുക്ക് അടിഞ്ഞുകൂടാം. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതിനാൽ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ട് പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കണം. പല്ലിൽ അഴുക്കടിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ വഴി ഇത് മാറ്റുക. ഇത് ദന്താരോഗ്യം നിലനിർത്താനും വായിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് തീവ്രമാകാതെ ലളിതമായി ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും. മോണയിൽ നിന്ന് രക്തസ്രാവം, വീക്കം, വേദന, വായ്നാറ്റം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡെന്റൽ ഡോക്ടറെ സമീപിക്കണം. മോണരോഗം തുടക്കത്തിൽ ചെറുതായി തോന്നുമെങ്കിലും അവഗണിച്ചാൽ അത് പല്ല് കൊഴിഞ്ഞു പോകുവാൻ വരെ കാരണമാകാം. മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും
മോണരോഗങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനം വേൾഡ്

0: ഗം ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്നു. പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തിനായി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മുടെ ചെറിയൊരു ശ്രദ്ധയും സമയവും മതി ആരോഗ്യമുള്ള മോണയ്ക്കും ആരോഗ്യമുള്ള പുഞ്ചിരിക്കും.
1: മോണയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ്.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
3: 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.

0: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള യുഎസ് നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യുഎസും ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൌസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത്

0: തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
1: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-ന് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. 4:30 മഴവില്ല്. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ആയിഷ ഗർഭിണിയാണോലേ.
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ്.

0: அல்ஷிஃபா சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிட்டல் பெருந்தல்மண்ணா.
1: 55 இன்ச் வலிய எல்இடி டிவியில் ஓங்கியோ ஸ்பீக்கரின் சப்த மிகவில் ஸ்டேடியத்தில் இருந்து களி காணும் அதே அனுபூதியில் வேர்ல்ட் கப் மல்சரங்கள் ஆஸ்வதிக்காம். இஎம்ஐ 2,795 ரூபாய் மாத்திரம். இன்று തന്നെ கண்ணுகண்டி சந்தர்ஷிக்கூ.
2: വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്. ഇനം നാടൻ മൊത്തവില ചില്ലറവില, മറുനാടൻ മൊത്തവില ചില്ലറവില എന്ന ക്രമത്തിൽ. ചീരപച്ച 20-30, 20-30. ചീരച്ചുവപ്പ് 20-30, 20-30. കുമ്പളങ്ങ 8-15, 8-15. ഏത്തയ്ക്ക 36-45, 36-45. പാളയന്തോടൻ 22-30, 24-35. റോബസ്റ്റ 22-30, 26-35. പാവയ്ക്ക 32-40, 30-40. ചുരയ്ക്ക 18-25, 18-25. പയർ 55-70, 45-55. വെള്ളരി 14-20, 14-20. ചേന 22-30, 20-28. കോവയ്ക്ക 35-45, 30-40. മത്തൻ 15-24, 15-24. പടവലം 32-40, 30-40. ഇനി നാടൻ വില മാത്രം. ഇഞ്ചി 120-140, മരച്ചീനി 23-28. ഇനി മറുനാടൻ വില മാത്രം. ഞാലിപ്പൂവൻ 45-55, പൂവൻ 37-45, ബീട്രൂട്ട് 35-45, വെണ്ടയ്ക്ക 35-45, വഴുതന 32-40, കത്തിരി ഉരുണ്ടത് 27-35, കാബേജ് 32-40, ക്യാരറ്റ് 55-65, കോളിഫ്ലവർ 40-50, കൊത്തമര 35-45, കൂർക്ക 65-75, ചേമ്പ് വലുത് 65-75, ചേമ്പ് ചെറുത് 35-45, മുരിങ്ങക്കായ 80-90, ബീൻസ് 80-90, പച്ചമുളക് 50-60, ചെറുനാരങ്ങ 3-4, മാങ്ങപ്പച്ച 25-35, സവാള 21-24, ചെറിയ ഉള്ളി 65-75, ഉരുളക്കിഴങ്ങ് 22-30, തക്കാളി 42-46. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 50 രൂപ, മൊത്തവില 51 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 54 രൂപ, മൊത്തവില 55 രൂപ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരമാണ് നിങ്ങൾ കേട്ടത്.

സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റും 57 സെക്കൻഡും. കേൾക്കാം ഗാനാമൃതം.

ചന്ദ്രനും ചന്ദ്രികയുമൊക്കെ മലയാള സിനിമാ ഗാനങ്ങളിലെ ഇഷ്ടപ്രമേയമാണ്. ഉപമയായും വിശേഷണവുമായൊക്കെ ഒരുപാട് ഗാനങ്ങളിൽ ചന്ദ്രനും നിലാവും കടന്നുവരുന്നുണ്ട്. അത്തരം ചില ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

കേൾക്കാം ആദിഗാനം. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പാടിയത് യേശുദാസ്. ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: വിധു പ്രതാപും ജോത്സനയും ചേർന്ന് പാടിയ ഗാനം ചിത്രം നമ്മൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിത്താര.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

ചന്ദ്രനും ചന്ദ്രികയുമെല്ലാം ഉപമയായും വിശേഷണവുമായൊക്കെ വരുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കണ്ണൂർ രാജൻ.

0: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 17 സെക്കൻഡുമായിട്ടുണ്ട്. മഞ്ചേരി FM-ൽ നിന്ന് ഗാനാമൃതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ ഈണം.

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ഹരിഹരൻ പാടിയ ഗാനം ചിത്രം സത്യം ശിവം സുന്ദരം. ഗാനശില്പികൾ കൈതപ്രം വിദ്യാസാഗർ.

0: ചന്ദ്രനും നിലാവും ഉപമയായും വിശേഷണവുമായൊക്കെ കടന്നു വന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 47 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധിതല ചർച്ച ഇന്ന് ബ്രാട്ടിസ്ലാവയിൽ. സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾ നടത്തും. രാജ്യത്തിന്റെ വികസനത്തിൽ എണ്ണമറ്റ സംഭാവന നൽകുന്ന മധ്യവർഗത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞത് NDA ഗവൺമെന്റിന്റെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് 12 വർഷവും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകിയതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണ് ഇതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് KSRTCയിൽ ബസ് വാങ്ങിയതിൽ അഴിമതി ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻമന്ത്രി KB ഗണേഷ്കുമാർ. CBIയുടേതുൾപ്പെടെ ഏതു അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി ഓച്ചിറ പടനിലത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. ഓച്ചിറക്കളിയുടെ ഭാഗമായ കരഘോഷയാത്ര പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 10th ഇന്ത്യൻ അത്ലറ്റിക് സീരീസിൽ വനിതകളുടെ ഹൈജമ്പ് മത്സരത്തിൽ പൂജാ സിംഗ് 1st നേടി. ഹോങ്കോങ് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൂജാ സിംഗ് ദേശീയ റെക്കോർഡ് നേടിയിരുന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി.

0: ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി മംഗളൂർ പരശുരാം എക്സ്പ്രസ് 255, 22609 മംഗളൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 259 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.

0: are some parts of Karnataka, Telangana, Andhra Pradesh, West Bengal, Odisha, Jharkhand, Bihar and South Chhattisgarh during the next 4 to 5 days. India's Wholesale Price Index, WPI-based inflation, accelerated to 9.68% year-on-year in May under the newly released WPI series, compared with 8.26% in April under the old series. The release marks the first major revision of India's wholesale inflation series in over a decade, with the base year updated from 2012 to 2023. Data released by the Ministry of Commerce and Industry showed that the rise in inflation last month was primarily driven by higher prices of mineral oils. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit set to begin in French city of Avignon this evening. Prime Minister Modi to participate in outreach sessions tomorrow. India welcomes peace deal between Iran and the United States, says it will help restore peace and stability in the region. Sensex jumps over 1,100 points as global crude oil prices tumble up to over 4% amid US-Iran peace deal. Union Finance Minister Nirmala Sitharaman assures adequate buffer stock of food grains in the country despite El Nino conditions. United Kingdom announces social media ban for children under 16. And in FIFA World Cup 2026, Spain to take on Cabo Verde in Group H clash at Atlanta Stadium in the United States this evening. With that, we end the midday news.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 46-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സിന്ധു വിജയൻ, നിതുന നെവിൽ, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിലെ നിഷ്ഠൂരമായ ഇരട്ട കൊലപാതകത്തിലെ പ്രതിയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ലൂഷിൻ നിക്കോവും കുടുംബവുമായി തെറ്റുകയും പ്രതിശ്രുത വധു ഡോണിയ തന്നെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നു. ലൂഷിൻ ആ വൈരാഗ്യത്തിലാണ്. കുതിരവണ്ടി അപകടത്തിൽ മരിച്ച മർമലഡോവും ഭാര്യ കാതറീനയും മകൾ സുന്ദരിയായ സോണിയയുമൊക്കെ നിക്കോവിന് പ്രിയപ്പെട്ടവരാണ്. മർമലഡോവിന്റെ വീടിന് തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമനവാദിയുടെ മുറിയിലാണ് ലൂഷിൻ ഇപ്പോൾ താമസിക്കുന്നത്. മർമലഡോവിന്റെ വീട്ടിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു വിരുന്നു നടക്കുന്നിടത്തേക്ക് ലൂഷിനും ആൻഡ്രിയും വരുന്നു. സോണിയ തന്റെ മുറിയിൽ നിന്ന് 100 രൂബിൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അവളെ അധിക്ഷേപിക്കാൻ നടത്തിയ ലൂഷിന്റെ ശ്രമങ്ങളെല്ലാം ആൻഡ്രി പൊളിച്ചടുക്കുന്നിടത്താണ് ഈ രംഗം ആരംഭിക്കുന്നത്. വഴക്കു കഴിഞ്ഞ് വൈകാതെ സോണിയ താമസിക്കുന്ന ഒറ്റമുറിയിലേക്ക് ആശ്വാസം തേടി നിക്കോവ് എത്തും. ഇരട്ട കൊലപാതകത്തിന്റെ ചുമക്കാനാവാത്ത ഭാരം നിക്കോവ് അവിടെ ഇറക്കി വയ്ക്കുമോ?
4: എന്തൊരു ചതിയനാടോ താൻ! നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
5: ഓ, എന്തു നുണയാണിത്!
4: ഞാനെല്ലാം കണ്ടു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ ലൂഷിൻ ഞാനെല്ലാം കണ്ടെന്ന്?
5: ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
4: അയ്യോ, അതെനിക്കറിയില്ല. എന്നാ ഞാൻ കണ്ടതാ നിങ്ങൾ 10 രൂബിൾ സോണിയക്ക് കൊടുക്കാൻ പോകുമ്പോ 100 രൂബിൾ നോട്ട് കൂടി എടുക്കുന്നത്. ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് കണ്ടു.
6: ആൻഡ്രേ,

0: ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ മാത്രമേ സോണിയയ്ക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. അവൾ ഒരു അനാഥയാണ്. ദൈവമാണ് നിങ്ങളെ അയച്ചത്.
1: അസംബന്ധം! ഇത് തികച്ചും അസംബന്ധമാണ്.
2: എങ്ങനെ അസംബന്ധമാകും? നിങ്ങൾ ചെയ്തത് കണ്ടവരുണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാതിരുന്നാലേ ആശ്ചര്യമുള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇതിനു പിന്നിൽ എന്തോ വൃത്തികെട്ട ഗൂഢാലോചന നടക്കുന്നുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇയാൾ ഈയിടെ എന്റെ അനുജത്തിയുമായി വിവാഹ നിശ്ചയം നടത്തിയതാണ്. എന്നാൽ പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇയാൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ എന്നോട് വഴക്കിട്ടു. ഞാൻ ഇയാളെ ആട്ടിപ്പുറത്താക്കി.
3: അങ്ങനെ തന്നെ വേണം.
2: ആൻഡ്രി, നിങ്ങളുടെ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ദിവസം തന്നെ, അതായത് മെനഞ്ഞാന്ന്, ഇവിടെ വെച്ച് ശവസംസ്കാരം നടത്തുന്നതിനായി കുറെ പണം കൊടുക്കുന്നത് അയാൾ കണ്ടു. മരിച്ചുപോയ മർമല ഡോവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാനത് കാതറീനയ്ക്ക് നൽകിയത്. ഇയാൾ എന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എന്റെ പണം മുഴുവൻ കാതറീനയ്ക്കല്ല, സോണിയയ്ക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇയാൾ എന്നെ തകർക്കാനാണ് ഇത് ചെയ്തത്. സോണിയയുടെ അന്തസ്സും സന്തോഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. എന്നോട് നേരിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്.
3: ആ പദ്ധതിയും പൊളിഞ്ഞു. ലൂഷിൻ, എന്റെ മുറിയിൽ ഇനി നിങ്ങളെ കണ്ടുപോവരുത്. ഉടനെ ഒഴിഞ്ഞു പൊക്കോളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു. വഞ്ചകൻ!

0: ആരാ?
1: ഞാൻ റസ്കോൾനിക്കോവ്.
0: ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ഇത് നമ്മുടെ ഒടുവിലത്തെ കൂടിക്കാഴ്ച.
0: ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു, എന്നിട്ടും നമ്മൾ ഇന്ന് കണ്ടു.
1: ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആരാണ് എലിസബത്തെ കൊന്നതെന്ന് നിന്നോട് പറയാമെന്ന്.
0: അപ്പോൾ നിങ്ങൾ പറയണമെന്ന് ശരിക്കും ഉദ്ദേശിച്ചിരുന്നോ?
1: ഉദ്ദേശിച്ചിരുന്നു. അത് പറയാനാ വന്നിരിക്കുന്നത്.
0: എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം?
1: എനിക്കറിയാം.
0: അവർ അയാളെ കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല.
0: അപ്പൊ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: നീ ഒന്ന് ഊഹിച്ചു നോക്ക്.
0: എന്നാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്?
1: അയാളുടെ അടുത്ത സുഹൃത്താണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയാം. അയാളൊരിക്കലും ലിസബത്തെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ആ വൃദ്ധ തനിച്ചായിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് അയാൾ അന്ന് ആ വീട്ടിൽ ചെന്നത്. ഒട്ടും വിചാരിക്കാത്ത സമയത്തപ്പോൾ ലിസബത്തെ അവിടെ എത്തി. അതുകൊണ്ട് അയാൾക്ക് അവളെയും കൊല്ലേണ്ടി വന്നു.
0: ഭയങ്കരം. എങ്കിലും ആരാണത് ചെയ്തത്?
1: ഇപ്പോഴും നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ലേ? നീ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ എന്റെ മുഖത്തേക്ക്. ശ്രദ്ധിച്ചു നോക്കൂ. നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ കൊലയാളിയെ?
0: കരുണാമയനായ ദൈവമേ, നിങ്ങൾ എന്തിനാണ് ആ കൃത്യം ചെയ്തത്? നിങ്ങൾ എന്തിനിങ്ങനൊരു കൃത്യം ചെയ്തു?
1: നീ കൗതുകമുളവാക്കുന്നൊരു പെൺകുട്ടി തന്നെ സോണിയ. ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ?
0: ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ദുഃഖിതനായി ആരും ഉണ്ടാവുകയില്ല. നിക്കോ,

0: സോണിയ, ഇനി നീ എന്നെ ഉപേക്ഷിക്കും?
1: ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്നും നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും. കരുണാമയനായ ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്! എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ കണ്ടുമുട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല?
0: ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
1: വൈകിപ്പോയി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ ഒരു കൊലപാതകിയാണ്, അത് സത്യമാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിതെവിടെയാണ്?
0: സോണിയ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
1: നിങ്ങൾക്കെങ്ങനെ, നിങ്ങളെപ്പോലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് എങ്ങനെ ഇത്തരമൊരു ചിന്തയുണ്ടായി? നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം?
0: ഞാൻ പറയാം, മോഷ്ടിക്കുവാൻ. സോണിയ, ദൈവിയത് നിർത്ത്.
1: നിങ്ങൾക്ക് വിശന്നിരുന്നോ? അത് നിങ്ങളുടെ അമ്മയെ സഹായിക്കാനായിരുന്നോ?
0: അല്ല സോണിയ, ഒരിക്കലുമല്ല. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വാസ്തവം. ദേവിയെ തന്നെ പീഡിപ്പിക്കല്ലേ സോണിയ?
1: ഇത് സത്യമാണോ? ദൈവമേ, ഇത് സത്യമാണോ? ആർക്കാണിത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ടും കൊലയും കൊള്ളയും നടത്തുന്നു. നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം?
0: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
1: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 46-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 57 സെക്കൻഡും.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് നിവാസ്, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക്. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 NDA ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെടികൾക്ക് രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ശ്വാസകോശാർബുദം എങ്ങനെ കണ്ടെത്താം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശരോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി. വരദ സംസാരിക്കുന്നു.

7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസേ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി.

പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയിരാരോഗ്യം. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം മൃദുല. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. മലപ്പുറത്തെ ഗോത്രവർഗ ജനത നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൌത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇസാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം, തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രദാനം, സ്പോൺസേഡ് പരിപാടി. സ്മൃതിഗീതങ്ങൾ. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 യുക്മഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. ഒരുമണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇന്നലെയും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
10: എന്നും രാവിലെ 7
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.

0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
3: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: FM പ്രധാന വാർത്തകൾ.
5: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഷിഗെല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ. സെൻസസ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് sec.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. പദ്ധതി സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കി ചക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള വഖഫ് ബോർഡിന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഉമ്മീദ് പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമായാണെന്ന BJP MLA രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിലാണ് നടപടി. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. എറണാകുളം കുഴിപ്പള്ളി ബീച്ചിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ തിരയിൽപ്പെട്ട് കാണാതായ 15-കാരന്റെ മൃതദേഹം കണ്ടെത്തി. എളംകുളം സ്വദേശി DA അതുൽ ആണ് മരിച്ചത്.
4: FM പ്രധാന വാർത്തകൾ.
0: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50.
3: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം. മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: കണ്ണങ്ങണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
9: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്ങണ്ടി
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1957 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 3:49 1:06 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 1:06 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം ട്രെയിൻ നമ്പർ 1:06 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 29 സെക്കൻഡും. ഇനി 3 മണിക്ക് കേൾക്കാം എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം.
1: യേ ആകാശവാണി ഹെ 12 സാൽ വിശ്വാസ് കേ വികാസ് കേ ജൻകല്യാണ് കേ വിശേഷ ശൃംഖല കേ അന്തർഗത് ആജ് സുനിയെ വിജ്ഞാന ഏവം പ്രൌദ്യോഗികി രാജ്യ മന്ത്രി സ്വതന്ത്ര പ്രഭാർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കെ സാത്ത് വിശേഷ സാക്ഷാത്കാർ. സാക്ഷാത്കാർ കർ രഹേ ഹൈ ഗൗരവ് ശ്രീവാസ്തവ്.
2: നമസ്കാര, ബഹുത് സ്വാഗത് ഹൈ ആപ്കാ. ആപ്കേ സാത്ത് മൈ ഹൂ ഗൗരവ് ശ്രീവാസ്തവ്. സയൻസ് ആൻഡ് ടെക്നോളജി കി ജബ് ഭി ബാത് ഹോതി ഹൈ തോ ഹംനേ ദേഖാ ഹൈ കി ബീതേ ഏക് ദശക് മേ യാ യൂ കഹേ കി ജബ് സേ മോദി സർക്കാർ ആയി ഹൈ ബീതേ 12 വർഷോ മേ ലഗാതാർ ഇസ്മേ പ്രഗതി ദേഖ്നേ കോ മിൽ റഹി ഹൈ. ഓർ യേ പ്രഗതി ഇസ്ലിയേ ഭി ഹൈ ക്യോകി ലഗാതാർ ജോ അലഗ് അലഗ് തരീകേ സേ ഇസ്മേ ഇനിഷ്യേറ്റീവ്സ് ലിയേ ഗയേ ഓർ ലഗാതാർ ജോ ഇസ് പർ ഫോക്കസ് കിയാ ഗയാ ഉസ്സേ ആജ് ജോ ക്രാന്തി ആയി ഹൈ വോ ബദൽതേ ദൌർ കി ഏക് നയി തസ്വീർ പേശ് കർ റഹി ഹൈ. ഇൻ തമാം അഹം പഹലുവോ പർ ഹം ബാത് കരേംഗേ ഓർ ജാനേംഗേ കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോ യാ ഇസ്കെ അലാവാ സ്പേസ് സെക്ടർ ഹോ ഇസ്കെ അലാവാ അഗർ ഹം റിന്യൂവബിൾ എനർജി കി ബാത് കരതേ ഹൈ യാ ക്വാണ്ടം ടെക്നോളജി കി ബാത് കരതേ ഹൈ യേ സബ് കുച്ച് ഇത്നാ ബഡാ ഹുവാ ഹൈ ബീതേ 12 വർഷോ മേ അഭി ഹാൽ മേ കഹാ പേ ഹൈ ഓർ കിസ് തരഹ സേ ജോ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഹൈ വോ ക്യാ കുച്ച് കഹതാ ഹൈ ഇസി പർ ബാത് കരനേ കേ ലിയേ ഹമാരേ സാത്ത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഹമാരേ സാത്ത് ജുഡ് റഹേ ഹൈ വിജ്ഞാന ഓർ പ്രൌദ്യോഗികി മന്ത്രി ഹൈ സർ ബഹുത് സ്വാഗത് ആപ്കാ.
3: ധന്യവാദ്.
2: പഹലാ സവാൽ സർ യഹീ ഹൈ 12 സാൽ ഓർ ഉസ്കെ ബാദ് ജോ ലഗാതാർ ഇനിഷ്യേറ്റീവ്സ് ലിയേ ഗയേ ബഹുത് ബഡി ഗതി മിൽതി ഹുയി നസർ ആയി ഹൈ സയൻസ് ആൻഡ് ടെക്നോളജി കോ കൈസേ ഇസ് സഫർ കോ ദേഖ്തേ ഹൈ ഓർ ക്യാ ബഡാ ഹോനേ വാലാ ഹൈ ജിസ്സേ ഭവിഷ്യ ഓർ സ്യാദാ ബെഹ്തർ ഭാരത് കാ നസർ ആതാ ഹൈ.
3: ജൈസേ കി ആപ്നേ കഹാ കി പ്രധാനമന്ത്രി മോദി ജി കേ ആനേ കേ ബാദ് ജഹാ തക് വിജ്ഞാൻ കോ ലേകർ കേ അഗർ ഹം ബാത് കരേ യേ സയൻസ് ടെക്നോളജി കി തോ ഏക് പാരഡൈം ഷിഫ്റ്റ് ഹുവാ
2: ജീ.
3: उसका प्रमुख बिंदु एक तो यह था कि इसको बहुत ज्यादा प्राथमिकता हासिल हुई. पहले साइंस टेक्नोलॉजी संबंधित विषयों को बहुत ज्यादा प्राथमिकताएं नहीं मिलती थी पॉलिटिकल गवर्नमेंट्स की तरफ से, और प्रधानमंत्री जी स्वयं इसमें रुचि लेने लगे. दूसरा, प्राइवेट सेक्टर को इन्वॉल्व किया गया, ये समझते हुए कि अगर आज की दुनिया में हमें इससे आगे बढ़ना है तो हम साइलोज में नहीं चल सकते
2: जी.
3: और तीसरा, विज्ञान में जहां ईज ऑफ रिसर्च वो तो लाजिम अनिवार्य है, उसके साथ साथ अंततः उसका लक्ष्य है ease of living for a citizen, तो उसको citizen centric भी बनाया गया
2: जी.
3: हमारे बहुत सारे ऐसे इनिशिएटिव गत 12 वर्षों में ऐसे रहे हैं जिनका सीधा सीधा ताल्लुक नागरिक के साथ है या नागरिक के जीवन के साथ है, और जिसका परिणाम यह हुआ है कि आज मेन स्ट्रीम मीडिया जो पहले विज्ञान संबंधी समाचारों को या गतिविधियों को बहुत ज्यादा प्राथमिकता नहीं देता था, उसमें भी जिस तरह से हमारा स्पेस की अचीवमेंट्स हुई, तो मैंने उस दिन भी कहा था कि स्पेस हैज गिवन अ स्पेस इन मेन स्ट्रीम मीडिया चंद्रयान के माध्यम से. अरोमा में जब लेवेंडर आया, अभी हाल ही में 3-4 या 2 या 3 दिन का कैंप था मुंबई में
2: जी.
3: तो हमारे युवा लगभग 30-40 या 50 लाख का लेवेंडर तेल फरोख्त करके आए हैं, तो एक नया एवेन्यू रोजगार का आ गया. इसी प्रकार यदि हम बात करते हैं क्वांटम की, तो मीडिया का भी उससे ताल्लुक है
2: जी.
3: डिफेंस का भी ताल्लुक है, और इसलिए सबको रुचि भी आई. हमने अपने लिए 8 साल का टारगेट रखा था, उसमें से आधा हिस्सा जो हमें 4 साल तक तवक्को थी कि हम पूरा कर लेंगे, वो 3 साल में ही मुकम्मल हो गया. तो अनेकों ऐसा स्काई कास्ट जो भी इंस्टॉल किया गया है, जिसके माध्यम से जब कोहरे का मौसम होता है तो बहुत दिक्कत आती है फ्लाइट्स में
2: जी.
3: पायलट को भी दिक्कत आती है, यात्रियों को भी असुविधा होती है, तो उसमें बहुत सारी बेहतरी हो कि इस प्रकार से फॉग की प्रेडिक्शन और ज्यादा एक्यूरेट प्रिसाइज हो टाइमिंग. तो ये चूंकि नागरिकों के साथ संबंधित ये विषय है, इसी प्रकार चाहे आप हमारा गवर्नेंस का ले लीजिए, तो हमारा सीपी ग्राम मॉडल है जिसको हमने एआई चैटबॉट के साथ जोड़ दिया, अभी 2 ही दिन पहले की बात है. तो उससे भी आम नागरिक, जहां एक जमाने में 2014 से पहले

0: Manje. Aha.
1: Manje FM 102.7.
2: ഇനി കേൾക്കാം
3: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
4: കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂരാണ് ഇന്ന് എന്റെ ഗാനത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ചെറുകഥ, കവിത, നോവൽ തുടങ്ങിയ വിവിധ എഴുത്തുവഴികളിൽ സജീവമായ ഇവർ പാതിരാപ്പൂക്കൾ, മഞ്ഞടരുകൾ, കവചകുണ്ടലങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വത്സല നിലമ്പൂരിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും ഇതാ.
5: എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വത്സല നിലമ്പൂർ. ശബ്ദത്തിലൂടെയും എഴുത്തിലൂടെയും നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ട്. ഞാനൊരു ചെറിയ എഴുത്തുകാരിയാണ്. 8 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഗാന്ധി ഭവനോടൊപ്പം അനാഥ സംരക്ഷണ രംഗത്തും സമൂഹത്തിൽ ഞാനുണ്ട്. മഞ്ചേരി FM പുറമെ തിരുവനന്തപുരം, കോഴിക്കോട് ആകാശവാണികളിലും ഞാൻ ചെറിയ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. റേഡിയോ തുറന്നു വെച്ച എന്റെ ബാല്യകൗമാരസ്മരണകൾ ഇന്നും അനുഭൂതി പകരുന്നു. തറവാട്ടമ്മയായ അമ്മമ്മയുടെ ഏക ചെറുമകളായിരുന്നു ഞാൻ. എന്റെ റോൾ മോഡലും അമ്മമ്മയായിരുന്നു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന അതിമനോഹരമായ ഗ്രാമം ശരിക്കും കവിവചനങ്ങൾ പോലെ ആയിരക്കണക്കിന് ഹൃദയരൂപങ്ങളായ ഇലകൾ കാറ്റിൽ പതിയെ ചലിപ്പിച്ച് ഒരു കൂറ്റൻ ആൽമരം കാവൽ നിൽക്കുന്ന തിരുവണ്ടൂരപ്പന്റെ മഹാക്ഷേത്രം. നെല്ലിയും പ്ലാവും മാവും സമൃദ്ധമായ തൊടികൾ, മഹാദേവന്റെ പ്രസാദം നെറ്റിയിലും മുടിക്കെട്ടിലും അടയാളമിടുന്ന ബാലകൗമാര യൗവനങ്ങൾ, അവിടമാണ് സ്വർഗം എന്ന് കരുതിയിരുന്ന കാലം മനസ്സ് പാടുകയായിരുന്നു.

കൗമാരം എന്നിൽ മഞ്ഞളരച്ചു വെച്ച് മറക്കുട ചൂടിച്ച കാലം. ആ കാലത്താണ് എയർഫോഴ്സിലായിരുന്ന ശിവമാമ നാട്ടിൽ വരുന്നത്. പട്ടാളക്കാരുടെ പ്രത്യേകതയായ കനത്ത കരിമ്പച്ച ഇരുമ്പ് പെട്ടിക്ക് പുറമെ ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അമ്മമ്മ ആ പെട്ടിയിൽ എന്താണ് എന്ന് ആകാംക്ഷയോടെ അത് തുറന്നു കാണാൻ ശ്രമിച്ചു. സ്വർഗത്തിൽ നിന്നും എന്ന പോലെ അതുവരെ കേട്ടും മാതൃഭൂമി പത്രത്തിൽ പടം കണ്ടും മാത്രം അറിഞ്ഞിരുന്ന റേഡിയോ വല്ലപ്പോഴും പാതയോരത്തെ മമ്മദിന്റെ ബാർബർ ഷോപ്പിൽ നിന്നും കേട്ടിരുന്ന ആ ഇഷ്ടഗാനം ഇനി ഇവിടെ കേൾക്കാലോ.

തട്ടിമ്പുറത്തുനിന്ന് തപ്പിയെടുത്തുകൊണ്ട് അമ്മ ഒരു പഴയ മരത്തിൻ്റെ സ്റ്റാൻഡ് വേലുവാശാരിയെ വിളിച്ച് ചുമരിൽ ആണിയടിച്ച് ഉറപ്പിച്ചു. അപ്പോഴേക്കും ഉണ്ണിമാമയും എത്തി. സാവകാശം റേഡിയോ സ്റ്റാൻഡിൽ കയറ്റി പ്ലഗ് കുത്തി. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഉച്ചകഴിഞ്ഞ് ശബ്ദരേഖയുടെ സമയം. ഓടയിൽ നിന്ന് എന്ന സിനിമയാണ് കേൾക്കുന്നത്.

ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് അമ്പരന്ന് പോയി. ഞാൻ ആരായിപ്പോ? വീട്ടിൽ സ്വന്തമായി ഒരു റേഡിയോ ഉള്ള ആളാണ്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽപ്പക്കങ്ങളുടെ ആളുകൾ മുഴുവൻ പുറത്തുണ്ട്. ഛേ, ഞാൻ റേഡിയോ ഉള്ള ഒരു വീട്ടിലെ പെൺകുട്ടി, ഒരു നല്ല വേഷത്തിൽ നിൽക്കണ്ടേ? ഞാൻ ചമയമുറിയിലേക്ക് ഓടിക്കേറി.

അതിരാവിലെ ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ തുടങ്ങുമ്പോൾ എഴുന്നേൽക്കണം. അത് കേൾക്കുമ്പോഴേ ഉറക്കം മുറിയുന്നതിൻ്റെ നീരസമായിരുന്നു. വന്ദേ മാതരം, വെങ്കടേശ്വര സുപ്രഭാതം, ഉദയഗീതം ഒക്കെ ആകുമ്പോഴേക്കും പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് പഠിക്കാനിരിക്കും. അപ്പോഴും റേഡിയോ മൂളിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കും വലിയമ്മയ്ക്കും പ്രഭാത പരിപാടികൾ കേട്ടാലേ അരിവേവൂ എന്ന നിലയിലായി കാര്യങ്ങൾ. അടുത്ത ദിവസം വിഷു ആണ്.

വിഷുക്കാലമാണ്, വേനലവധിക്കാലമാണ്. ഉറക്കമിളച്ച് പഠിക്കണ്ട, ഗ്രഹപാഠങ്ങളില്ല. ഇടയ്ക്കിടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നു പോകുന്നു. ചക്കയും മാങ്ങയും ഇഷ്ടം പോലെ. ചലച്ചിത്ര ഗാനം കേൾക്കാം, പഠിക്കണ്ട. നാടകഗാനം കേട്ട് കെ എസ് ജോർജിനെയും കെ പി എസ് സി സുലോചനയെയും അനുകരിച്ച് പാട്ടുപാടി നടന്ന മാമ്പഴക്കാലം കൂടിയാണ് റേഡിയോ തന്ന അവധിക്കാലങ്ങൾ. പിന്നെ ബാലലോകം. കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം ബാലലോകം പരിപാടിയിൽ പങ്കെടുക്കണമെന്നായിരുന്നു. മോഹമായി തന്നെ അത് മനസ്സിൽ ബാക്കിയായി.

ആരുടെ മുന്നിലും തെറ്റു ചെയ്യാത്ത കാലത്തോളം തല കുനിക്കരുത്. ഈ തറവാടിൻ്റെ അഭിമാനവും അഹങ്കാരവുമായി വളരണം. ആങ്ങളമാരെ ഭരിക്കുകയും അനുസരിക്കുകയും വേണം. അമ്മമ്മയുടെ പ്രധാന ഉപദേശങ്ങളിലൊന്നായിരുന്നു അത്. എന്നും ചാരിയിരുന്ന നാമൻ ജപിച്ചിരുന്ന തൂണിൽ മുടിയിലെ എണ്ണപ്പാടുകൾ ബാക്കിവെച്ച്, കൈനാറിപ്പൂവിൻ്റെ മണമുള്ള അലക്കിയ പുടവകൾ മരപ്പെട്ടിയിൽ ബാക്കിവെച്ച് അമ്മ

റേഡിയോ പലപ്പോഴും നിശബ്ദയാമങ്ങളിൽ നോക്കുകുത്തി പോലെ ഇരുന്നു. ഭക്തിഗാനങ്ങളും സുപ്രഭാതങ്ങളും സമയം തെറ്റാതെ പ്ലേ ചെയ്യാനും കേൾക്കാനും അമ്മമ്മ ഇല്ലാണ്ടായി. ഞങ്ങൾക്ക് റേഡിയോ ഓൺ ചെയ്യാൻ അനുമതിയില്ലായിരുന്നു. കറണ്ട് മക്കളെ പിടിച്ചാ കിട്ടാത്ത കാര്യമാണ്, അമ്മമ്മ വിലക്കുമായിരുന്നു. എന്നിട്ടും റേഡിയോ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ഇന്ദ്രാണി ടീച്ചർ പഠിപ്പിച്ചു തരുന്ന ചുവടുകൾക്ക് തനിയെ നൃത്തം കമ്പോസ് ചെയ്ത് റേഡിയോ കേൾപ്പിച്ച കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്ന മനോഹരമായ ഗാനത്തിലാണ് ഡാൻസ് തുടങ്ങിയത്. പിന്നെ കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല എന്ന മനോഹര ഗാനം ഞങ്ങളുടെയൊക്കെ നൃത്തവേദിയിൽ മുഴങ്ങി.

കാലം മുന്നോട്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ മനസ്സിൽ ഒരു മോഹവും വിവാഹസങ്കല്പവും ഒക്കെ സൂക്ഷിക്കാൻ തുടങ്ങും. അക്കാലത്ത് മൊബൈൽ, ലാൻഡ് ഫോൺ ഒന്നുമില്ലാത്ത കാലം. ശബ്ദരേഖയുടെ പ്രേംനസീറും ഷീലയും സത്യനും അംബികയുമൊക്കെ പ്രണയം പറയുന്നത് കേട്ട് കോൾമയർ കൊള്ളുന്ന കാലം. അതിമനോഹരങ്ങളായ പ്രണയഗാനങ്ങളുടെ വസന്തം റേഡിയോ പകർന്നു തരും. ആ ഈരടികൾ ചടപടായെന്ന് കുറിച്ചുവെച്ച് കുളക്കടവിലോ കിഴക്കേ പാടത്തിന്റെ വരമ്പത്തോ ഇരുന്ന് ഞങ്ങൾ

അടുത്താൽ പല ബന്ധങ്ങളും തകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം. പ്രണയിക്കയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

പക്ഷേ കഴുത്തിൽ താലി വീണത് ആ പ്രണയത്തിന്റെ കല്ലറയ്ക്ക് മുകളിൽ ശ്മശാനപ്പൂ പോലെ. ആ ത്യാഗത്തിന്റെ പേരാണ് വിവാഹം. മോഹങ്ങളുടെ ശവക്കല്ലറയിലേക്കാണ് അവളുടെ കയ്യിലെ പൂച്ചെണ്ട് വെക്കേണ്ടി വരുന്നത്. അമ്മമ്മ കരുതി വെച്ച ചെറുതാലിക്കൂട്ടവും പാലക്കയും രാമായണം കൊത്തിയ കടകവും ഒക്കെ അണിഞ്ഞ് പടിയിറങ്ങുമ്പോൾ മനസ്സ് തേങ്ങി. എന്റെ മനസ്സറിഞ്ഞ് മോഹം നടത്തിത്തരാൻ അമ്മമ്മ ഇല്ലല്ലോ ഉമ്മറത്ത്. കറണ്ട് പോയി നിശബ്ദയായ പ്രിയപ്പെട്ട മർഫി റേഡിയോവിൻ്റെ മനസ്സും എന്നെപ്പോലെ തേങ്ങുന്നുണ്ടോ? ഇനി യാത്ര അന്യദേശത്തേക്കാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട മലയാളം പരിപാടികൾ കേൾക്കാൻ എനിക്ക് കഴിയുമോ? എനിക്കൊരു റേഡിയോ സ്വന്തമായി ഉണ്ടാകുമോ? ഉണരാൻ പ്രഭാത സംഗീതങ്ങൾ വിരൽ തുമ്പിൽ കിട്ടുമോ? അങ്ങനെ ഞാൻ ഇതൊക്കെ ഓർത്തുകൊണ്ട് മുംബൈയിലേക്ക് ട്രെയിൻ കയറി. ഒരു ഭാഗ്യമുദ്ര പോലെ റേഡിയോ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ ഒരു കൂട്ടുകാരിയായി ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന പരിപാടികളുമായി, ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളുമായിട്ട്.

0: എൻ്റെ കൗതുകം നിറഞ്ഞ ബാല്യം, മോഹങ്ങൾ നിറഞ്ഞ കൗമാരം, അനുഭവങ്ങൾ നിറഞ്ഞ യൗവനം എല്ലാം റേഡിയോ പരിപാടികളുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ഞാൻ കരുതുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. വത്സല, നിലമ്പൂർ.
1: എന്റെ ഗാനം.
2: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. അവരുടെ ഫോൺ നമ്പർ 8848735584. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848735584. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

ഇന്ന് June 15 മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനം. വേൾഡ് എൽഡർ എബ്യൂസ് അവേർനെസ് ഡേ.

0: പ്രായമായവർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചൂഷണങ്ങൾക്കും അവഗണനകൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. ഈയൊരു ഓർമ്മപ്പെടുത്തലുമായി നമ്മളോട് ഇന്ന് കൂട്ടിച്ചേരുന്നു മലപ്പുറം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ.
1: ജൂൺ 15 ലോകമെമ്പാടും മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുകയാണ്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമായി സമർപ്പിച്ച നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിത്. ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ്. ബോധവൽക്കരണം മാത്രം പോരാ, വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഓരോ മുതിർന്ന പൗരനും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുകയും വേണമെന്നാണ് ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ വയോജന സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. വയോജനങ്ങൾക്കായി 13 സ്വയംപ്രഭ ഹോമുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് വിവിധ പദ്ധതികളും വയോജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ 8 വൃദ്ധസദനങ്ങളിലായി 259 വയോജനങ്ങൾ താമസിച്ചു വരുന്നു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും സംരക്ഷണവും സംബന്ധിച്ച നിയമപ്രകാരം 2025 മലപ്പുറം ജില്ലയിൽ 253 പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ജൂൺ വരെ 113 പരാതികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്കുകൾ വയോജന സംരക്ഷണത്തിന് കൂടുതൽ ജാഗ്രതയും ഇടപെടലും ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു. വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾ ശാരീരിക ഉപദ്രവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല.

മാനസിക പീഡനം, സാമ്പത്തിക ചൂഷണം, സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട ദുരുപയോഗം, അവഗണന, ഏകാന്തത എന്നിവയും അതിക്രമങ്ങളുടെ ഭാഗമാണ്. പലപ്പോഴും സ്വന്തം വീട്ടിൽ തന്നെ ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് വളരെ വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 മുതൽ നിലവിലുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂർ, പെരിന്തൽമണ്ണ സബ് ഡിവിഷനുകളിൽ സബ് കളക്ടർമാർ പ്രിസൈഡിംഗ് ഓഫീസർമാരായി മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി ഈ ട്രൈബ്യൂണലുകളിൽ നിയമപരമായ സഹായം നൽകുന്നു. കേരളം വയോജന രംഗത്ത് രാജ്യത്തിന് മാതൃകയാണ്. ഇന്ത്യയിൽ വയോജനങ്ങൾക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കൂടാതെ നിലവിലെ കേരള സർക്കാർ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് വയോജന സൗഹൃദ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മെ വളർത്തിയ കൈകൾ ഒരിക്കലും ഭയത്തിലും അവഗണനയിലും കഴിയരുത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അളവുകോലുകൂടിയാണ്. ഈ ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ വീടുകളെയും നാട്ടിനെയും നമ്മുടെ ജില്ലയെയും കൂടുതൽ വയോജന സൗഹൃദവുമാക്കാം. മുതിർന്ന പൗരന്മാരെ ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം, അവരുടെ ജീവിതത്തിന് കരുതലും സ്നേഹവും നമുക്കും പകരാം.

ഇന്ന് ജൂൺ 15 മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനം. ഇതോടനുബന്ധിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
2: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
10: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
11: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
11: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
12: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
11: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
12: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
14: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
15: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
14: രാവിലെ 8:23.
15: പ്രായോജകർ,
14: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ,
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
16: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും.

മഴവില്ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഴവില്ലിലെ ആദ്യഗാനം പാടിയത് യേശുദാസ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ആലപ്പി രംഗനാഥ്.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
6: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ.
9: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ ഇ എം ഐയിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
14: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
15: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
16: മഴവില്ലിലെ അടുത്ത ഗാനം കേൾക്കാം. പാടിയത് പ്രേംരാജ്. ഗാനരചന ചന്ദ്രൻ പുറക്കാട്. സംഗീതം മുരളി സിത്താര.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
9: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
12: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
10: തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
13: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: മഴവില്ലിൽ അടുത്തതായി കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ്. രചന അബ്ദുള്ള നന്മണ്ട, സംഗീതം ഗുരുവായൂർ S. ശ്രീകൃഷ്ണൻ.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മഴവില്ലിൽ ഇനി കേൾക്കാം യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം.

0: FM പ്രധാന വാർത്തകൾ.
1: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള

0: 62,370 മെട്രിക് ടൺ എൽ എൻ ജിയുമായി ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26-ാം തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൌദി അറേബ്യ യുറുഗെ പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 02197 കോയമ്പത്തൂർ ജബൽപൂർ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ 5:43, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:20 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. മുഴുവൻ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ മലപ്പുറത്തുനിന്നുള്ള ആദ്യ ബസ് സർവീസ് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ സീറോ ടിക്കറ്റ് മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ റഫീഖിന് നൽകി. ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ സർവീസിലെ യാത്രക്കാർക്ക് സമ്മാന വിതരണവും മധുര വിതരണവും സൌജന്യ ദിനപത്ര വിതരണവും നടത്തി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന പദ്ധതി മലപ്പുറം ജില്ലയിൽ വൃക്ഷത്തൈ നട്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യു തിലകൻ, മലപ്പുറം നഗരസഭാ അധ്യക്ഷ റിനിഷ എന്നിവർ പ്രസംഗിച്ചു.
2: വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: അവതരിപ്പിക്കുന്നത് എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി കളിയിക്കാവിള തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ എസ് ആർ സജിൻ, സാവിത്രി മോസദ്, അനുഷ നിർമ്മൽ, ശരണ്യലക്ഷ്മി എ ആർ.
1: അമ്പത്തൊന്നക്ഷരാളി കലിതതനുലതെ വേദമാകുന്ന ശാഹിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണവലയാദീശ്വരീ വിശ്വനാഥേ.
2: ചിത്തം മാനസബുദ്ധ്യഹങ്കൃതികളും തത്വാംശമായി നിൻ ബലം ചേർത്തന്തക്കരണം രചിച്ചു ഭഗവൻ സൃഷ്ടിച്ചു പിന്നിന്ദ്രിയം തീർത്തും തൈജസഭാവമായി ഗഗനതന്മാത്രാരവം താമസം തീർത്തൂഹേ ഭഗവൻ.

0: हरे जय जय प्रभो भवदु दर्शनं भाग्यमाई സമർത്ഥമതിയാക്കണെ ഭുവന നിർമ്മിതിക്കായി ഭവാൻ. ഇതേവിധം അജൻ സ്തുതിച്ച ഭഗവൻ തുണയ്ക്കെന്നെയും.
1: സ്ഥൂലങ്ങളായി സൂക്ഷ്മമായി നിർലീനം തവമായയും ത്രിഗുണസാമ്യത്താൽ ചലിക്കാതെയായി അല്ലും വാസരവും പ്രപഞ്ചനിലയും സംസാരവും മോശവും ചൊല്ലില്ലീവിധം ഏകനങ്ങ് പരമാനന്ദ സ്വരൂപത്തിലും.

0: ചെന്നടുപ്പിലുയരുന്ന ചൂടുപാലൊന്നെടുപ്പതിനു തായ പോയി ദ്രുതം.
1: ചിത്തജപ്രകടബാണമേൽക്കയാൽ ചിത്തശല്യമൊടു ദേവനാരികൾ നിശ്ചല

0: ബ്രഹ്മപദത്തിലെത്തുമധികം ജന്മം കഴിഞ്ഞന്ത്യമായി.
1: ഹിരണ്യാക്ഷൻ നീയായി പൊരുതുവതിനായി ആർത്തി പെരുകീഹരേ, കാൽമുട്ടത്തും പ്രളയ സലിലത്തിൽ തിരയായി തിരക്കിട്ട്

0: ഭവൽപരാനന്ദരസം സ്വദിച്ച കൈവല്യരത്നാകരമഗ്നരായി കൈവന്ന പുണ്യത്തൊടു ഭൂമനപ്പോൾ പൂർവസ്ഥിതിക്കാക്കി വ്രജസ്ഥരേ.
1: കരബദര ഫലത്തപ്പോലെ നീ കാട്ടിയല്ലോ പരപദമതുദേവ മറ്റൊരേടത്ത സാധ്യം. പരമിക പശുപൻ തൻ രൂപമായി നീ പരാത്മൻ. ഹരി ഇനി മമരോഗം നീക്കിടാൻ നോക്കിടേണേ.

0: ವಿಘ್ನಭಯಮಾಯ ಭವಾ ಭಗವಾನೆಯೋರ್ತು.
1: ನಿನ್ಪಾದ್ಯುದಿ ಪೋಲ್ ಸರಾಗಸುಭಗರ್ ತೃಕ್ಕಣ್ಣ ಪೋಲ್ಲೋಲಗಳ್ ನಿನ್ ಪೂಮೇನಿ ಸಮಂ ಪಯೋಧರಮಿಳುಂ ನನ್ಮೇನಿಯುಳ್ಳೋರವ നിൻ പൂപ്പുഞ്ചിരി പോൽ കളങ്കരഹിതർ കേശം കലാപങ്ങളാലാഭം ഹാരിണിയോഷമാർ കുതുകമോടെത്തി നമസ്കാരമായി
2: നൽകി കുബ്ജയോരബ്ജനേ

0: ഒടുരഥത്തിലായി ഉടനെ കുണ്ടിനമെത്തിയ രക്ഷക ഒരു പുരേശക ദൗഹമുലയ്ക്കവേ സപതിയാപതിയാശ്രയമേ കണേ.
1: ഗാത്രം വരും മഹിമതന്നുട ഗൗരവത്തെ പേർത്തും വളർത്തുവതുപോൽ ധരയെ കുലുക്കി ശത്രുത്തപം തടയുമാറുപയുക്തമാകും ശത്രത്തൊടും ധനുജദണ്ഡമൊടും നടന്നു.
2: ശക്രൻ വധി

0: പഴുത്തുകാമ്പുള്ളവ തേനൊഴുക്കും പഴം ഭുജിച്ചും ചുമടായെടുത്തും സംതൃപ്തരായി അല്പമഹങ്കരിച്ചും മടങ്ങിയ കുട്ടികളങ്ങോടൊപ്പം
1: സമുദ്രനാഥൻ തവ പൂജ ചെയ്യൂ സസംഭ്രമം താതന നൽകി വേഗം സമാനമായങ്ങു തിരിച്ചു പോന്നു സവിസ്തര

0: അന്നേ തോറ്റു നേടി ശിവനോടു വരമായി സൗഭമെന്നാം വിമാനം. എന്നാൽ പ്രദ്യുമ്നനായി തടയുവതിനുമേ നിന്നഭാവത്തിലും ഹാ കൊന്നാനപ്പോൾ ദ്യുമാനെ സജീവനെ 27 നാൾ നീണ്ടു യുദ്ധം.
1: ഏവം നാനാവികാരാൽ ജഗതിയെ അഖിലം മോദസമ്പന്നമാക്കി ഭൂവിൻ ഭാരം കുറയ്ക്കാൻ ജല ജനനിധനം

0: ജന്മത്തൊടുമൈ ഭഗവൻ യാദവന്മാർക്കിഷ്ടയ്ക്കായി.
1: സ്മരിച്ചപ്പോഴത്തീകരുടനവിടെ കേറി മടിയിൽ തരംപോൽ ഭാമയ്ക്കായിടവും ഉളവായി രേണുസമമായി അരാതീദുർഗങ്ങൾ കുസുമരുചിരോദ്യാനരസമായി ഹരേ ചെന്നു പ്രാഗ്ജ്യോതിഷപുരമതാക്കി നിണപുരം.
2: അക്രൂരനോടി കൃതവർമ്മനോടൊത്ത് ഭീയാലങ്ങേകിയപ്പോഴാ ഭയം മണി

0: മുഖം ഇതിനെന്തു കാരണം ചേർന്നതിയായി ചിന്തനം ആവലാതി പോലായി.
1: ഇതെന്തെനിക്കും വഴിയൊന്നു തെറ്റിയോ ഭ്രമിച്ചകത്തേക്കു കടന്നു പത്നിയോ സുവർണരത്നാങ്കിത തോഴിമാരുമായി മഹാത്ഭുതം നിൻ കൃപയെന്നറിഞ്ഞുട.

0: മുഖകമലമിടയ്ക്കായൊന്നു വെട്ടിച്ചു നോക്കി ചിരിയോട് അകലുമൽപ്പം രണ്ടുപേരും രസം താൻ.
1: മുരഹര ബലരാമനൊത്തു നീയാത്ത മോദം തെരുതെരു ഭവനത്തിൽ മുട്ടുകുത്തി കളിച്ചു.

0: ജ്യോതിഷി ഗർഗമുനിയുമെത്തി ഗൂഢം നിന്തിരുവടിയുടെ ഗേഹേ ഓതുന്നതിനു നാമം നിഷ്ക്രിയ വിഭോ.
1: നന്ദാദിഗോപ പരിശോധനയോടെ അത്യാനന്ദം പുണർന്നവരു ചുംബനമേകിടുമ്പോൾ മന്ദം മടിച്ചു വരുമാശയുടാ വ്രജസ്ത്രീ വൃന്ദത്തിലേക്ക് കുതികൊണ്ടു ഭവാൻ നമിക്കാം.
2: മലേകര സരോജം കൊണ്ടു പൊക്കിച്ചുവട്ടിൽ ജല

0: അടിയിൽ കാലത്തിനൊത്ത ബലമോടതി ദീർഘമാകും കാലും ദഹിച്ചഖിലവും ചുടുചാമ്പലാക്കും ജ്വാലാഗ്നി കൃത്യയതി ഭീകര പൗരരോധി ചേലിൽ കളിക്കെ ഹരിവിട്ടിതു കാലചക്രം
1: ജഗത്രയേശൻ വ്രജനാഥനാകെ മുകുന്ദ നിന്ദിവ്യ മഹാപ്രഭ.

കാലമുള്ളിൽ തനയ മമതയാൽ ചിത്രകണ്ഠം കണക്കെ ചാടാതാകേണം ആഴം ജലതിയുടെ പെരും പാമ്പുപോൽ ഭക്ഷണാർത്ഥം തേടാതെ കാമിനിക്കായി ശലഭമതുകണക്കഗ്നിയിൽ വെന്തിടാതെ നേടും തേൻ സാരമാത്രം ഭ്രമരം അതുപഠിച്ച്

0: ുഗ്രഹം ചുരിയാനെത്തി പുഴക്കരയ്ക്കുടൻ.
1: വീണ്ടും ഹുങ്കാർന്ന ബാണൻ പലവിധ പുതുശസ്ത്രങ്ങളാലെത്തി പോരിൽ കണ്ടിക്കപ്പെട്ടു കൈകൾ ശിവനുടമൊഴിമാനി.

0: ഇതു സർവം തവ പുരമണയാൻ നിന്നൊടൊത്താത്ത മോദം.
1: രമാകാന്ത ഭക്തർക്കുടനെ അരുളുന്നില്ല മുഴുവൻ ധനാധൈശ്വര്യം നീ അറിവതു മതം കൂടുമതിനാൽ ശമം തന്നായി ചെയ്താൽ തരുമഖില.

0: നദാം ഗിമാർ തൊഴുതെത്തവേ വസ്ത്രമേകിനി വരമായുള്ളൊരു വാക്കുമീ വിധം.
1: തരുദ്വയത്തിൻ പതനത്തിലുച്ചമായി വിരാവമഗ്ഗോ പരുമത്തിമുക്തിതൻ ഹരിപിതാവ ത്രിപിതാംബ മുന്നിൽ നിന്നുരൽ കയർ

അക്ഷര ശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി കളിയിക്കാവിള തിരുവനന്തപുരം. പങ്കെടുത്തവർ എസ് ആർ സജിൻ, സാവിത്രി മൂസദ്, അനുഷ നിർമ്മൽ, ശരണ്യലക്ഷ്മി എ ആർ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടവപ്പാതിയുടെ ഇടതടവില്ലാത്ത മഴയിൽ കുതിർന്ന മണ്ണും പുതുജീവൻ വീണ ജലാശയങ്ങളും കുളിരേകുന്ന പ്രകൃതിയുമെല്ലാം മറ്റൊരു കാർഷിക ആരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ തിരുവാതിര ഞാറ്റുവേലക്കാലവും പടിവാതിലിലെത്തി. മലയാളിക്ക് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ പൊന്നോണവും വരവറിയിക്കാറായി. ചുരുക്കത്തിൽ, ഭൂമി പച്ചപ്പണിയാൻ തയ്യാറായി കഴിഞ്ഞു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പ്.

ഓണവിഭവങ്ങൾക്കുള്ള കൃഷി ആരംഭിക്കേണ്ട സമയമെത്തി. വിപുലമായി കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനോടകം തന്നെ പച്ചക്കറികളും നേന്ത്രക്കുലയും ചേനയും ചേമ്പുമെല്ലാം നട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുമായി. ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മണ്ണിലേക്കിറങ്ങിയ നമ്മുടെ കർഷകർക്കൊപ്പം നമുക്കും കൈകോർക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. പൂമുറ്റങ്ങൾ പച്ചക്കറി തോട്ടങ്ങളാക്കാം. തൊടികളും പുരയിടങ്ങളും പച്ചക്കറികളാൽ സമൃദ്ധമാവട്ടെ. വയലേലകൾ കതിരണിയട്ടെ. അങ്ങനെ മലയാളി മനസ്സുവച്ച വിളവിന്റെ വിജയവുമായി ഓണം ആഘോഷിക്കാം.

നമുക്ക് ഇന്ന് മുതൽ ഉത്രാട ദിനം വരെയുള്ള 11 തിങ്കളാഴ്ചകളിലായി ഓണക്കാല പച്ചക്കറി കൃഷികളുടെയും പൂമുറ്റത്ത് പൂക്കളമൊരുക്കാനുള്ള പൂക്കളുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. കൃഷിരീതികളും പരിചരണ മുറകളും അടക്കം വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി കാതോ

0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണം ഒരു വിളിപ്പാടകലയെത്തി. മലയാളിയുടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഓണത്തിന്റെ ആഘോഷങ്ങൾ പല രൂപഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി ആഘോഷിക്കുമ്പോഴും യാതൊരു മാറ്റവും വരാതെ ഇന്നും പഴമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ആഘോഷം ഒന്നുതന്നെയാണ് ഓണവും ഓണസദ്യയും. വിഭവസമൃദ്ധമായ വിഷരഹിതമായ ഓണസദ്യ നമുക്കൊരുക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ വിളയിക്കണം. അതിന് കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. വിളവിന്റെ വിസ്മയങ്ങൾ വിള സമൃദ്ധമാക്കാൻ നാടൊന്നാകെ ഇറങ്ങണം. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഒന്നിക്കണം. നമുക്കൊന്നായി അണിചേരാം ഓണത്തിനായുള്ള വിളവിന്റെ വിസ്മയം തീർക്കാൻ. കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായി കൃഷിഭവനുകൾ ഉണർന്നുകഴിഞ്ഞു. നല്ല ഇനം നടീൽ വസ്തുക്കൾ, വളങ്ങൾ, പരിചരണ മുറകൾ തുടങ്ങി എന്തിനും ഏതിനും കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും അവയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകി നൂറുമേനി വിളവ് കൊയ്യും വരെ കൃഷിവകുപ്പ് നിങ്ങളോടൊപ്പമുണ്ടാകും. നമ്മുടെ കുടുംബത്തിന് വിഷസദ്യ വിളമ്പാതെ ആരോഗ്യമുള്ള സദ്യ നമുക്കൊരുക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ണിൽ വിളഞ്ഞ വിഭവങ്ങൾ

0: ഉപയോഗിച്ച്. നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാനും എപ്പോഴും ഉണ്ടാകും. അതിനായി ഇന്നു മുതൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണി എഫ് എം നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ജനപ്രിയ പരിപാടിയായ ഞാറ്റുവേലയിലൂടെ ഇന്നു മുതൽ ഇതിനായി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപാദന യജ്ഞത്തെക്കുറിച്ച് സർവതല സ്പർശിയായ അറിവുകൾ പങ്കുവയ്ക്കുകയും ഈ മേഖലയിലെ വിദഗ്ധർ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സായം സന്ധികളിൽ ഈ പരിപാടി കേട്ട് കാർഷിക അറിവുകൾ നേടി അത് മണ്ണിൽ പ്രാവർത്തികമാക്കി നമുക്ക് വിളവിന്റെ വിസ്മയം കൊയ്യാം. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഞാറ്റുവേലയിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം.
1: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധി. വിള സമൃദ്ധി ഒരുക്കാനുള്ള വിത്തിടീലിന് സമയമായി. വരുന്ന 71-ാം നാൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മുടെ അടുക്കളകൾ ഉറങ്ങാത്ത ആ നാളുകളിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്നെ വിളവെടുക്കണം. അതിന്റെ ആദ്യഘട്ടമാണ് മണ്ണൊരുക്കലും വിത്തിടിയിലും. വിത്തു നന്നായാൽ വിളവ് നന്നായി എന്ന പ്രമാണം പ്രാവർത്തികമാക്കാൻ ഇവിടെ നിന്നും നമുക്ക് തുടക്കം കുറിക്കാം. മണ്ണൊരുക്കലും വിത്തും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം വിവരിക്കുന്ന ഈ 1-ാം അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
2: നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങാം. ഓണക്കാലത്തേക്ക് പച്ചക്കറി ഒരുക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്തിന്റെ വെല്ലുവിളികളെ കൂടി നേരിട്ടുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീർവാർച്ച കുറവിന്റെ പ്രശ്നങ്ങളാണ്. വേണ്ടതിലേറെ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കുകയും അത് യഥാസമയം വാർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ കർഷകന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സമൃദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുന്ന എല്ലാ കർഷകരും വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത് അല്ലെങ്കിൽ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നീർവാർച്ചയും സൂര്യപ്രകാശ ലഭ്യതയുമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആഴത്തിൽ കിളയ്ക്കുക, അകലത്തിൽ നടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പച്ചക്കറികളുടെ വേരുകൾ 3.5 മുതൽ 1 അടി വരെ ആഴത്തിലേക്കാണ് പോകാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ മണ്ണ് ഇളകിയിരിക്കണം. അതുപോലെ തന്നെ ചട്ടികളിലും ചാക്കിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് 1:1:1 എന്നുള്ള അനുപാതത്തിൽ തുല്യ അളവിൽ മേൽമണ്ണും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റും കൂടി ഒരേ അളവിൽ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി നമുക്ക് 100 ഗ്രാം എല്ലുപൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 5 ഗ്രാം മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതമായിരിക്കണം ചട്ടിയിലും ചാക്കിലും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചെടികളുടെ ആദ്യകാല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ തൽക്കാലം നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം ജൈവവളങ്ങൾ സമൃദ്ധമായി ഉള്ളതിനാൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നന്നായിട്ട് അതിനകത്തുണ്ടാവും, നല്ല നീർവാർച്ചയുണ്ടാവും. എന്നാൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഈ മിശ്രിതത്തിന് ഉണ്ടാവും. ഇതിന് തത്തുല്യമായി നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് കിളയ്ക്കുക. 1 സെന്റ് സ്ഥലത്തേക്ക് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായപ്പൊടിയോ ഡോളമൈറ്റോ ചേർത്ത് 2 ആഴ്ച അത് സോയിൽ റിയാക്ഷൻ നടക്കുന്നതിനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോ എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിച്ചത് 2 കിലോ എല്ലുപൊടിയും ചേർത്ത് ഈ അടിസ്ഥാന വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ വേണ്ട രീതിയിൽ മണ്ണിനെ നമ്മൾ ഇളക്കി, അതിനുശേഷം അടിസ്ഥാന വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ

0: ചെടികൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വിത്തുകൾ കുത്തിയിടുന്നതിനോ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തന്നെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളും കൂടി ഈ ഓരോ തടങ്ങളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അഴികൾ, ചീയൽ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി വിത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നാടൻ വിത്തുകളോ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളോ സങ്കരയിനം വിത്തുകളോ ഒക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. ഗുണമേന്മയുള്ള തൈകൾ കൃഷിവകുപ്പിൻ്റെ ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് നിർലോഭം ലഭ്യമാണ്. അപ്പോൾ തൈകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അതേസമയം പയർ, വെണ്ട, പാവൽ പോലെയുള്ള ഇനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് വിതയ്ക്കാവുന്നതാണ്. അത് തൈകളാക്കി നടണമെന്ന് വലിയ നിർബന്ധമില്ല. വിപണി ലാക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും വേണം, കൂടുതൽ ആകർഷകമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ലഭിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ നമ്മളുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ വിവിധ വിത്ത് കമ്പനികളുടെ സങ്കരയിനം പച്ചക്കറികളാണ് ഇപ്പോൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് പച്ചക്കറികൾ വിളയിക്കുന്നതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നല്ല നീർവാർച്ചയുള്ള, സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ കിളച്ച് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അടിസ്ഥാന വളങ്ങൾ ആവശ്യത്തിന് ചേർത്ത് വേണം കൃഷി തുടങ്ങാൻ. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് മികച്ച ഒരു പച്ചക്കറി വിളവ് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്.
1: മണ്ണിൽ ചേരേണ്ടത് ചേർന്നാലേ കരുത്തോടെ പച്ചക്കറികൾ വളരുകയുള്ളൂ എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഒപ്പം നല്ല വിത്തും തൈകളും തിരഞ്ഞെടുക്കുകയും വേണം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ പ്രമോദ് മാധവന്റെ വാക്കുകൾ നമുക്ക് മണ്ണിൽ പ്രാവർത്തികമാക്കാം. ഒന്നാം അധ്യായം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ്ലാൽ. അടുത്ത തിങ്കളാഴ്ച രണ്ടാം അധ്യായത്തിൽ ഓണസദ്യയ്ക്കൊപ്പം പൂക്കളങ്ങളും തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കാതോർക്കാം.

0: ഓണക്കാലല്ലേ വരുന്നത്, നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങണ്ടേ?
1: അതിനുള്ള സമയമായെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
0: മികച്ച ഇനം വിത്തുണ്ടെങ്കിലല്ലേ വിളവുണ്ടാകൂ.
1: അതിനെന്താ സംശയം? എല്ലാ ഇനം നാടൻ സങ്കരയിനം വിത്തുകൾക്ക് തിരുവനന്തപുരത്തെ ഫാം ഹൗസിനേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്?
0: ഫാം ഹൗസോ?
1: അതെ, കഴിഞ്ഞ 13 വർഷമായി തിരുവനന്തപുരത്ത് ചെന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാം ഹൗസുമായി ബന്ധപ്പെട്ട വിത്തുകൾ വീട്ടുമുറ്റത്തെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447269944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു.
1: 9447269944.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 6 മണി.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ

0: ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
0: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ശ്രീ നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു. കഴിഞ്ഞ 5ാം തീയതി ഡമനിലെ സ്വാമി വിവേകാനന്ദ ഗ്രൌണ്ടിൽ വൈകുന്നേരം നടന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിന്റെ 4 പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. ഏകദേശം 885 കോടി രൂപയുടെ ചെലവ് വരുന്ന 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണങ്ങൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിലെ കീഴിൽ സാഗർമാല പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 4 ജെട്ടികളുടെയും നിർമ്മാണമൊരുങ്ങുന്നത്. ലക്ഷദ്വീപ് തുറമുഖ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് 2 ദ്വീപുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവനും സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രികരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ഇന്ധന ഐസ് വിതരണ കേന്ദ്രങ്ങൾ, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് പകരുന്ന ഈ 4 പദ്ധതികളും ലക്ഷദ്വീപിന്റെ സമഗ്ര സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ വികസന കുതിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപ് തലങ്ങളിലായി വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തുദ്വീപിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ BJP നാഷണൽ സെക്രട്ടറിയും മുൻ MP കൂടിയായ വിനോദ് സോങ്കർ പങ്കെടുത്തു. 22 വരെ നീളുന്ന ശുചീകരണ ക്യാമ്പയിനുകൾ, ഏക് പേട് മാ കേ നാം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ, ദ്വീപതല പാർട്ടി യോഗങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു. യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി എയർപോർട്ട് ഡയറക്ടർ മധുകുമാർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ലക്ഷദ്വീപിന്റെ തനത് നൃത്തകലാരൂപങ്ങളായ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ട് എന്നിവയിലൂടെ യാത്രികരെ വരവേറ്റു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ്, ക്വിസ്, പെയിന്റിംഗ് മത്സരങ്ങൾ, വിമാനത്താവള സന്ദർശനം, ഒപ്പം വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരെ ആദരിക്കൽ, ഹസ്വചിത്രങ്ങളുടെ പ്രദർശനം, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായുള്ള പ്രത്യേക വേദികളും യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കഴിഞ്ഞ 10ാം തീയതി മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ബിത്ര ഉൾപ്പെടെയുള്ള 10 ദ്വീപുകളിലെ 32 സ്കൂളുകളിലായി 12,000-ൽ അധികം വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പഠിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ മുന്നൊരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളിലും പൂർത്തിയാക്കിയതെന്ന് എഡ്യൂക്കേഷൻ ഓഫീസർ ഇ രവീന്ദ്രനാഥൻ അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ ലഭ്യത, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സജ്ജീകരണം, കുടിവെള്ള സൌകര്യങ്ങൾ, ശുചിമുറികളുടെ പരിപാലനം എന്നിവയ്ക്കൊപ്പം CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതായി ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 പ്രകാരമാണ് ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്വീപുകളിലെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങൾക്ക് ചുറ്റും നിശ്ചിത ദൂരപരിധിയിലാണ് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ അഗത്തി, അമിനി, കവരത്തി, അന്ത്രോത് എന്നീ ദ്വീപുകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര IAS അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഓരോ പൌരന്റെയും പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ലക്ഷദ്വീപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിവം ചന്ദ്ര അറിയിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ചിന്താവിഷ്ടയ ശ്യാമള.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്കിയ ദേശസ്യ രാജധാന്യാം പ്രാതിസ്

0: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓ ഐ നോ, RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ, PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
4: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ K.Biju തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം.
5: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16-30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1st-30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
4: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.

0: ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേലിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന് തലത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തത് കൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നതന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ്. നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 ഉയർന്ന് 76,264 നിഫ്റ്റി 231 നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 ജൂലൈ മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വിഷയമായിരിക്കും.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൌവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിതാനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നു ചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശം

യുവജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 15 ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആഗോളതലത്തിൽ വയോജന പീഡനം തടയുന്നതിലും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നതതല പാർശ്വ പരിപാടിയിലൂടെ യുഎൻ സാമ്പത്തിക സാമൂഹികകാര്യ വകുപ്പും അതിന്റെ പങ്കാളികളും ഈ ദിനത്തെ നോക്കിക്കാണുന്നു. ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള വാർദ്ധക്യത്തിനായി വാദിച്ചും ദുരന്ത കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിൽ പ്രായമായവരെ പിന്നോട്ട് തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയും ഈ ദിനം ആചരിക്കുന്നു. പ്രായമായവരെ ശാരീരികവും സാമ്പത്തികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാക്കുന്ന സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദുരുപയോഗം തിരിച്ചറിയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രാഥമികാരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു. ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികളുൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമന്യേ കുടുംബത്തിലും സമൂഹത്തിലും

0: പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബവ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൌഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൗവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.
1: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496559321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി സമയം 6:50.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കുകളുമൊക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗം എന്ന വിഷയത്തിൽ ഒരഭിമുഖം.

0: ഗാനം നിങ്ങൾക്കറിയാമോ? അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബ്രൂഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മൃഗങ്ങളിലെ രോഗങ്ങൾ, പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്നവ, ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാറുണ്ട്. വലിയ ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് പകർന്നുപിടിക്കുന്ന നഷ്ടം. മൃഗങ്ങളിലെ എല്ലാ രോഗങ്ങളും അപകടകാരിയല്ല. പലതും വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നതും ശരിയായ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുന്നവയുമാണ്. ചില രോഗങ്ങൾ ലക്ഷണങ്ങളെ വേഗം കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരണനിരക്ക് കൂടുതലുമാണ്. അത്തരമൊരു രോഗമാണ് ബ്രൂസല്ലോസിസ്. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണിത്. മനുഷ്യരിൽ അത്ര അപകടകാരിയല്ലെങ്കിലും മൃഗങ്ങളിൽ ഈ രോഗം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. ഡോക്ടർ വിനീത എസ് ആണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ വിനീതയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വിനീത, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കന്നുകാലികൾ കണ്ടുവരുന്ന ഈ ബ്രൂസല്ലോസിസ് പറഞ്ഞൊരു രോഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ബ്രൂസല്ലോസിസ് ഉണ്ടാകുന്നത്?
2: കോശത്തിനുള്ളിൽ വളരുന്ന ഗ്രാം നെഗറ്റീവായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ബ്രൂസെല്ല. ഈ ബ്രൂസെല്ലയിൽ തന്നെ പല ഇതുണ്ട്. അതായത് പശുക്കളെ ഇത് ബാധിക്കുന്നത് ബ്രൂസെല്ല അബോട്ടസ് എന്നുള്ളതാണ്. ആടുകളെയാകുമ്പം ബ്രൂസെല്ല മിലിറ്റൻസിസ്, പന്നികളെ ബ്രൂസെല്ല സുയിസ്, നായകളിൽ ബ്രൂസെല്ല കാനിസ്, അങ്ങനെ പല സ്പീഷീസിലും കാണുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രൂസെല്ല സുയിസും അതുപോലെ തന്നെ ബ്രൂസെല്ല മിലിറ്റൻസിസും ആണ് മനുഷ്യരെ ബാധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് രോഗമാണ്. ഇത് ശരിക്കും ഒരു കോശത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പെരുകുന്ന ഒരു രോഗാണുമാണ്. ഇതുപോലെ കോശത്തിനകത്ത് മറ്റു പെരുകുന്ന ഒരു രോഗാണുമാണ് ട്യൂബർക്കുലോസിസ്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണോ അതുപോലൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് ബ്രൂസല്ലോസിസ്. കാരണം രണ്ടിന്റെയും കോശത്തിനകത്താണ് ഇത് പെരുകുന്നത്. അതുകൊണ്ട് ദീർഘനാളത്തെ ഒരു ചികിത്സ കൊണ്ട് മാത്രമേ ഈ രോഗബാധ തടയാനായിട്ട് പറ്റുകയുള്ളൂ.
1: ഏത് രോഗമാണെങ്കിലും ആദ്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ലക്ഷണം എന്തുവാണ്, അതറിഞ്ഞാലല്ലേ കർഷകർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു രോഗം കന്നുകാലികളിൽ വന്നെന്ന്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തോ?
2: ഇത് ശരിക്കും പശുക്കളെ ഞാൻ ബാധിക്കുമെന്ന് പറഞ്ഞു. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളതും എന്നാൽ പ്രഗ്നന്റ് അല്ലാത്തതുമായ പശുക്കളെയും ബാധിക്കാം. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള പശുക്കളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തിൽ ഇപ്പം ബാധിച്ചു എന്നാൽ ഒരു 6 മാസം മുതൽ 9 മാസം വരെ ഇത് അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ശരീരത്തിലേക്ക് രോഗാണു കയറിക്കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ ഏകദേശം 1 വർഷം വരെ ഇത് ശരീരത്തിൽ പെരുകാനോ അല്ലെങ്കിൽ അസുഖം ബാധിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് അബോഷനാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഗർഭമലസൽ, ഗർഭമലസൽ ഉണ്ടാവാം. അതുപോലൊക്കെ തന്നെ അകിടുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം പാലിൽ കൂടി ഇത് പകരാനുള്ള സാധ്യതയും അതുപോലെ സന്ധികളിലെ വീക്കം അതും പ്രധാനമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടാണ് കാണുന്നത്. പാലിലെ ഗണ്യമായ കുറവ് അതും പ്രധാനപ്പെട്ട കർഷകർക്ക് ഏറ്റവും നഷ്ടം വരാവുന്ന ഒരു കാര്യമാണ് ഈ അബോഷൻ ഉണ്ടാവുന്നതും അതുപോലൊക്കെ തന്നെ പാലിലെ ഗണ്യമായിട്ടുള്ള കുറവ്. ഏകദേശം 300 കോടിയോളം രൂപയുടെ നഷ്ടമാണ് മൊത്തത്തിൽ ഈ ബ്രൂസെല്ല ഇൻഫെക്ഷൻ കാരണം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ഇത് മാഡം പറഞ്ഞ പ്രഗ്നന്റ് ആനിമൽസിൽ ആദ്യം കാണുന്നുണ്ട്, പക്ഷെ കുട്ടികളിലും ഇത് രോഗം വരാറുണ്ടോ?
2: തീർച്ചയായും. ചില കന്നുകുട്ടികൾ പ്രസവിച്ച് തീരെ ആരോഗ്യമില്ലാത്ത കന്നുകുട്ടികളുണ്ടാവും. അപ്പം ഈ പ്രസവ സമയത്തും ഇത് കന്നുകുട്ടികളിലേക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ള പശുക്കളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്. ഒരു സാംക്രമിക രോഗത്തെ പോലെ തന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്. അതായത് ഇതിനെ ഈ പ്രസവ സമയത്ത് പുറന്തള്ളുന്ന സ്രവങ്ങളിലൂടെയും അതുപോലൊക്കെ തന്നെ പാലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രോഗാണു പെരുകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ പാലിൽ കൂടിയും അണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഈ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു സന്ധികളിൽ ഇരിക്കാനും അതുപോലൊക്കെ തന്നെ പേശിവേദന അതുപോലെ തന്നെ സന്ധി വീക്കം അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പിന്നെ ഇടവിട്ടുള്ള പനി, ഇപ്പൊ രാവിലെ ഒരു പനി ഉണ്ടാവാം പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല, അതിന് ഇന്റർമിറ്റന്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മനുഷ്യരിലെ അണ്ടുലന്റ് ഫീവർ എന്ന് പറയും. അത് ഇടവിട്ടുള്ള പനി ഉണ്ടാവാനുള്ള സാധ്യതയും ഈ രോഗാണു കാരണം ഉണ്ടാവുന്നുണ്ട്. ഏറെ നാളെ ഈ രോഗലക്ഷണങ്ങൾ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറെ നാളെ

0: ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രോഗമാണ് ഈ ബ്രൂസലോസിസ്
1: മനുഷ്യരിൽ. അപ്പൊ മേഡം പറഞ്ഞ മനുഷ്യരിലും ഫീവർ വരാൻ സാധ്യതയുണ്ട്, സന്ധിവേദന വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിലോട്ട് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് മിൽക്കിലൂടെ വരാൻ സാധ്യതയുണ്ട്.
0: അതെ, പ്രസവ സമയത്ത് അതിന്റെ സെക്രീഷൻസ് പുറന്തള്ളും. അതായത് ഒന്നുകിൽ ഇത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ചാപിള്ളയായിട്ട് വരികയോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന സ്രവങ്ങളിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡിസ്ചാർജുകളിലൂടെയോ, ഇനി കുട്ടി ജനിച്ചു അത് ആരോഗ്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സെക്രീഷൻസിലൂടെയോ ഒക്കെ ഈ രോഗമാണ് പുറത്തു വരും. പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ഇപ്പം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ സെക്രീഷൻസും ഡിസ്ചാർജുകളും എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൃഗ ഡോക്ടർമാർ എന്ന് പറയുന്ന ഞങ്ങൾ ഈ രോഗത്തിന് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ അബോർഷന്റെ സമയത്തും അല്ലെങ്കിൽ ഡിസ്റ്റോക്കി അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രോഗബാധ വരാനുള്ള സാധ്യതയുള്ളൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ കർഷകർ, ഫാമിലെ ജോലിക്കാർ, അതുപോലെ അറവുശാലകളിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ, ഇങ്ങനത്തെയുള്ള വിഭാഗക്കാർക്കെല്ലാം ബാധിക്കാൻ സാധ്യതയുള്ളൊരു
1: രോഗം. മാഡം പറഞ്ഞില്ലേ ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ യൂഷ്വലി നമ്മളൊരു വീക്ക് പാത്തോജൻ എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കൈകളിലൊക്കെ മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്.
0: അതായത് മുറിവ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ കൂടി ഇത് അകത്ത് പ്രവേശിക്കുകയോ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
1: അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് വല്ല മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ.
0: അതെ, തീർച്ചയായും നമ്മൾ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പ്രസവം നടക്കുന്ന സമയത്തോ എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും കൈയുറകൾ ഉപയോഗിക്കുക, ശരിയായ രീതികൾ കൈകൾ കഴുകുക, അതായത് 20 സെക്കൻഡെങ്കിലും മിനിമം കോണ്ടാക്ട് ടൈം വരുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക. പിന്നെ ഈ പുറന്തള്ളപ്പെട്ട സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, ഈ മാറുപിള്ള, ചാപിള്ള, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. അത് നമുക്ക് ഷെഡ് വൃത്തിയാക്കാനായിട്ടാണെങ്കിൽ അത് കുമ്മായം ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. ഇത് രണ്ടും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റന്റുകളാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരു പ്രസവ സമയത്ത് ഒരു അബോർഷൻ ഉണ്ടായി, ഒരുപാട് അണുക്കളെ അവിടെ ഷെഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത മൃഗത്തിലേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു ഫാമിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗത്തിന് വായുവിലൂടെയും പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവിടെയുള്ള ഡങ്ങ്, യൂറിൻ, ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വൺസ് ഒരു അബോർഷൻ ഉണ്ടായാൽ പിന്നീട് ഇത് ഉണ്ടാവണമെന്നില്ല. ഒരിക്കൽ അത് ഗർഭമലസി, പിന്നീട് നോർമൽ പ്രസവം ഉണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാം. ആ സമയത്തും ഈ അണുക്കൾ അവിടെ നിന്ന് ഷെഡ് ചെയ്യാം, പുറന്തള്ളാം. അപ്പൊ ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയാൽ അത് ലൈഫ് ടൈം ആ മൃഗം ഇൻഫെക്റ്റഡ് ആയിരിക്കും.
1: ടോട്ടൽ ഇൻഫെക്ഷൻ മാറ്റം അത്ര എളുപ്പമുള്ള കാര്യം.
0: അതെ അതെ, അതുകൊണ്ട് തന്നെ ദയാവധം എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു രോഗബാധ ഫർദർ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ടോ ചെയ്യാൻ പറ്റുന്നത് ആ ആനിമലിനെ ദയാവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
1: അത്രയും ഭീകരമായ ഒരു രോഗമാണ്, നമുക്കത് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ ഇതിന്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? ഈ രോഗം ആദ്യമായിട്ട് കാണാറുണ്ടോ?
0: അതായത് 2023-24 ഇപ്പം കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നത് ഒരു 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരിൽ. അതായത് കണ്ണൂര്, വയനാട്, കോട്ടയം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഒരു 4 ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കോട്ടയത്ത് ഒരു ഫാമിലാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റഡ് സർവേ ചെയ്തപ്പോൾ അവിടെ ഏകദേശം ഒരു 12 ആനിമൽസ് ഇതിന് പോസിറ്റീവ് ആയിരുന്നു. അതായത് ശരിക്കും നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ശരിക്കും ഈ ടാർഗറ്റഡ് സർവേ ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് ഫാമുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ സർവേലൻസ് ചെയ്യുന്നുണ്ട്. അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റിയുടെ ഫാമില് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഡിസ്പോസ് ചെയ്തു. അതുപോലൊക്കെ തന്നെ പന്നികളിലും ബ്രൂസെല്ല സുയിസ് എന്ന് പറയുന്ന രോഗമാണ്, അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു 3 വർഷം മുന്നേ കപ്പാട് ഫാമില്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആനിമൽസിനെയും നമ്മൾ ദയാവധം ചെയ്ത് അവിടുത്തെ എല്ലാ ആനിമൽസും നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോയത്.
1: പന്നികളിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ടോ?
0: തീർച്ചയായും ലക്ഷണങ്ങൾ കാണാൻ നിർബന്ധമില്ല, പക്ഷെ എന്നാൽ 0 പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്.
1: പശുക്കളിലൊക്കെ മേഡം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ അത്ര പ്രത്യക്ഷമായിട്ട് അത് കാണാൻ സാധിക്കത്തില്ല. സന്ധിവേദന ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ, നമുക്കത് മനസ്സിലാക്കാൻ പാടായിരിക്കും.
0: അതെ അതെ അതെ. 6 മുതൽ 9 മാസം വരെ ഗർഭമലസലുണ്ടാകുക അല്ലെങ്കിൽ വന്ധ്യത കൂടുതലായിട്ട് കാണുക, ഗണ്യമായ പാലിലുള്ള കുറവ്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ രോഗബാധ നമുക്ക് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മൃഗങ്ങളുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ പാലിൽ കൂടെയോ നമുക്ക് ഇതിന്റെ രോഗാണുബാധ ഉണ്ടോ എന്നുള്ളതിനെ സ്ക്രീൻ
1: ചെയ്യാനായിട്ട്.
0: അതെ അതെ, രക്തം അതുപോലൊക്കെ തന്നെ പാല്, ഇത് രണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗർഭമലത്തുന്ന സമയത്ത് സമയത്ത് അവിടെ കിട്ടുന്ന നമുക്ക് സ്രവങ്ങൾ അതിൽ കൂടിയും ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിന് രോഗബാധ ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രതിരോധ മാർഗമായി നമ്മൾക്ക് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുഖേന വാക്സിനേഷൻ, ആകെ നമുക്ക് മൃഗങ്ങൾ മാത്രമേ ഒരു കൺട്രോൾ മെഷർ

0: ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കാഫ് ഫുഡ് വാക്സിനേഷൻ എന്നാണ് പറയുന്നത്. കാരണം 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങളിലും എരുമക്കിടാങ്ങളിലും വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. അവർക്ക് ഒറ്റത്തവണ വാക്സിനേഷനിലൂടെ നമുക്ക് ഈ രോഗത്തിന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 3 ഫേസിലായിട്ട് വാക്സിനേഷൻ നടന്നു കഴിഞ്ഞു, തുടർന്നും ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ 3rd ഫേസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങൾക്കും ഒറ്റത്തവണയായിട്ടുള്ള വാക്സിൻ. തീർച്ചയായിട്ടും റുട്ടീൻ 6 മന്ത്സ് ഒരു ഇന്റർവെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 or 4 ഫേസസ് ആയിട്ടാണ് ഈ വാക്സിനേഷൻ നടക്കുന്നത്.
1: അപ്പൊ ഒരു കർഷകൻ ഇപ്പം ഒരു പശുക്കിടാവ് ഉണ്ടായി അല്ലെങ്കിൽ എരുമക്കിടാവ് ഉണ്ടായി, അപ്പൊ അതൊരു 6 മുതൽ 8 മാസം ആവുമ്പത്തിനും ബ്രൂസലോസിസിന്റെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും. അത് കൂടാതെ നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ, അതായത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൈയുറകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, കൈകൾ വാഷ് ചെയ്യുക, സാധാരണ നമ്മൾ പാലിക്കുന്ന എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും ഈ അസുഖത്തിലും തീർച്ചയായിട്ടും അവലംബിക്കേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മൃഗങ്ങളിൽ ഈ അസുഖം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനുഷ്യർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഡോക്സിസൈക്ലിൻ അതുപോലത്തെ മരുന്നുകൾ കൊടുത്ത് ദീർഘകാലം കൊടുത്ത് മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കുറവാണ്. പക്ഷേ മനുഷ്യരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫീവർ ഉണ്ട്, അതുപോലെ പുരുഷന്മാരിൽ വൃഷണങ്ങളിൽ വീക്കും, അതുപോലെ സന്ധികളിലെ പ്രശ്നങ്ങളായിട്ട്, അങ്ങനെ അബോർഷനുകൾ, ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മനുഷ്യരിൽ. മരണനിരക്ക് തീരെ കുറവാണ്. പക്ഷെ എന്നാലും എൻഡോകാർഡൈറ്റിസ്, അതുപോലെ ആ ഹൃദയത്തിന്റെ ആന്തരിക വോളില് വീക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ ബ്രെയിനെ അഫക്ട് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് ചിലപ്പം ഫേട്ടൽ
1: ഗുരുതരമാണ് സാധ്യതകളുണ്ട്. അപ്പൊ എന്തായാലും ഒരു ജാഗ്രത ടോട്ടലായിട്ട് നമുക്ക് പാലിക്കേണ്ടതിരിക്കുന്നത് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ബ്രൂസലോസിസ് നമുക്ക് ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ലക്ഷണം കൊണ്ട്. പക്ഷെ നമുക്കൊരു ലക്ഷണം കണ്ടാൽ അത് നമുക്ക് ഇമീഡിയറ്റ്ലി അതിന്റെ എന്തോ പരിഹാരം എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഫാമിൽ ഒരു പശുവിന് ഇങ്ങനത്തെ ഒരു ലക്ഷണം കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്ത്, അപ്പൊ ആ കർഷകൻ മറ്റേ പശുക്കളെ എങ്ങനെയാ പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ എന്തോ ജാഗ്രതയാണ് അവിടെ പാലിക്കേണ്ടത്?
0: ആദ്യം തന്നെ ഈ അസുഖം ബാധിച്ചതിനെ ഒഴിവാക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും സ്ക്രീൻ ചെയ്യുക. അതിന് അസുഖം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടർച്ചയായിട്ടുള്ളൊരു നിരീക്ഷണം അവിടെ അത്യാവശ്യമാണ്. അസുഖം ബാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ മോണിറ്റർ ചെയ്യും. പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ്.
1: ഒരു നല്ല വലിയ ഫാമാണ്, അവിടെ ഒത്തിരി പശുക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല ഇനം പശുക്കളിലൊക്കെ ഇത് വന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ഇവിടെ ബ്രൂസലോസിസ് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഭീകരമായ രോഗം തന്നെയാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഡെയറി ഫാമിനെ നമുക്ക് ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ പ്രതിരോധ കുത്തിവെപ്പ് അല്ലെങ്കിൽ വാക്സിനേഷനാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ വിനീത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രൂസലോസിസിനെ കുറിച്ച് സംസാരിച്ച് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: മൃഗങ്ങളിലെ ബ്രൂസലോസിസ് രോഗത്തെക്കുറിച്ച് ഡോക്ടർ വിനീത എസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറുവാപ്പട്ട ആഹാരത്തിലെന്ന പോലെ ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന സുഗന്ധിയായ ഔഷധച്ചെടിയാണ് കറുവാപ്പട്ട. 6 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് കറുവ. ഇതിന്റെ തൊലിയാണ് മസാലകളിലും ഔഷധങ്ങളിലും ചേരുവ. വീട്ടിൽ വളർത്തിയാൽ അത്യാവശ്യഘട്ടങ്ങളിൽ മരുന്നിനും ഒപ്പം ഭക്ഷണത്തിലെ വിഷരഹിത ചേരുവയായും ഇത് പ്രയോജനപ്പെടും. ആയുർവേദ ഔഷധക്കൂട്ടുകളിലെ ത്രിജാതം, ചതുർജാതം തുടങ്ങിയവയിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് ഇലവങ്കം അഥവാ കറുവാപ്പട്ട. വയറുപെരുപ്പം, മലബന്ധം, വയറുവേദന, ഛർദി തുടങ്ങിയവയ്ക്ക് കറുവാപ്പട്ട തൈലം കൽക്കണ്ടം ചേർത്തു നൽകുന്നത് പ്രയോജനകരമാണ്. ഏലം, കറുവാപ്പട്ട, തിപ്പലി, കൂവ എന്നിവ പൊടിച്ച് തേൻ ചേർത്ത് സേവിച്ചാൽ ചുമയ്ക്ക് ശമനമുണ്ടാകും. അണുനാശക ശക്തിയുള്ളതിനാൽ കറുവാപ്പട്ട പൊടിച്ച് ചെറിയ മുറിവുള്ള ഭാഗത്ത് വയ്ക്കുന്നത് ആ ഭാഗത്തെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനും മുറിവുണക്കാനും സഹായിക്കുന്നതായി കാണാം.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൌകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ

0: രണ്ടു വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബ്രൂഡിംഗ്? ഉത്തരം, ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ തൂവൽ വളർച്ച എത്തുന്നതുവരെ കൃത്രിമ ചൂട് നൽകി വളർത്തുന്നതിനെയാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർക്ക് അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടാം. ഓണത്തിനൊരുങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആരനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. പശ്ചിമതീര നെടിയൻ 50 രൂപ, കുള്ളൻ തൈകൾ 50 രൂപ, സങ്കരയിനം തൈകൾ 125 രൂപ എന്ന നിരക്കിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. മേൽപ്പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. തെങ്ങിൻ തൈകളുടെ എണ്ണം പരിമിതമായതിനാൽ എത്രയും വേഗം കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ സി എസ് അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9383

1 4 7 0 1 5 9. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തേകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484 2809963 അല്ലെങ്കിൽ 8075 2208 6 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NDCP FMD CP 8ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം ജൂൺ 19 മാറ്റിയതായി കുടപ്പനക്കുന്ന് ഗോരക്ഷാഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495 2762 0505 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. മണർക്കാട് പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പിടക്കോഴിക്കുഞ്ഞിന് 25 രൂപയും പൂവൻ കുഞ്ഞിന് 5 രൂപയുമാണ് നിരക്ക്. ഫോൺ നമ്പർ 0481 2373 7 1 0 അല്ലെങ്കിൽ 8 3 0 1 8 9 7 7 1 0. ഇതുവരെ കേട്ടത് കമ്പോള കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,200. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, അടൂർ 18,000, കായംകുളം 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, കോട്ടയം 23,000, എറണാകുളം 23,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊഴുപുഴ 2,650, കട്ടപ്പന 2,500. കുരുമുളക് അൺഗാർവെൽഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, അടൂർ 69,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. ചുക്ക് ക്വിന്റലിന് അടൂർ 28,500. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 26,000, കോട്ടയം 23,200, പാല 22,000. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 7,000, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ

0: ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ എ ഐ രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 7 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
5: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have

0: impact because this year his income will be stressed out.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉയർന്നുവന്നതായും ഭരണം നവീകരണം പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. sec.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
4: മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹജീവിതം. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ ഒരു നോവലുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ

0: ഉദ്യാനം അഥവാ മാലഞ്ച.
1: ആയിരത്തി 1861 കൽക്കട്ടയിലെ ജൊറാഷങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പിറവിയെടുത്തു. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഭാരതത്തിലേക്ക് ആദ്യമായി ടാഗോർ നൊബേൽ സമ്മാനം എത്തിച്ചു. വംഗനാട്ടിൽ പിറന്ന ആ സാഹിത്യ താരകം ഇന്നും ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിസ്മയമായി നിലനിൽക്കുന്നു.
0: കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ആത്മകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി വിശാലമായ ടാഗോർ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് നോവലാണ് ഉദ്യാനം. ഭാവനയിലും ഭാഷയിലും ഒരു നീണ്ട ഗദ്യകവിതയുടെ ലിറിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ഈ നോവൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്നു.
2: പിറകിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന തലയണകളെ താങ്ങി രോഗശയ്യയിൽ പകുതി ചാഞ്ഞ നിലയിൽ ഇരിക്കുകയാണ് നീരജ. വെളുത്ത ഒരു പട്ടുപുതപ്പ് അവളുടെ കാലുകളെ മറയ്ക്കുന്നുണ്ട്. നേർത്ത മേഘത്തിനപ്പുറം ശുക്ലപക്ഷത്തിന്റെ മൂന്നാം നാളിലെ ചന്ദ്രന്റെ മങ്ങിയ പ്രഭപോലെ ഉണ്ടാ കാഴ്ച. കങ്കണങ്ങൾ അയഞ്ഞും നീലഞരമ്പുകൾ തെളിഞ്ഞും കിടന്ന അവളുടെ കൈകളും നീണ്ട രോഗഗ്രസ്തമായ ഒരു കാലത്തിന്റെ ലക്ഷണങ്ങൾ പേറുന്ന ഇടതൂർന്ന കൺപീരികളും എല്ലാം കൂടി അവൾക്ക് വിളറിയ ഒരു വെൺശംഖിന്റെ ഛായ പകർന്നു.
0: ഉദ്യാനം എന്ന നോവൽ തുടങ്ങുകയാണ്. നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന യുവവധുവായ നീരജയെയാണ്. ഒരു വലിയ ജമീന്ദാരി കുടുംബത്തിലെ മരുമകളാണ് അവൾ. ആ മുറിയുടെ ഉൾഭാഗം കണ്ടാലറിയാം, ദീർഘകാലമായി നീരജ രോഗക്കിടക്കയിലാണ്. നീരജയുടെ മുറിയുടെ ചുമരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പൂമാലിക മേശപ്പുറത്ത്, അതിൽ നിറയെ പൂന്തോട്ടത്തിൽ നിന്നും അന്ന് ഇറുത്തെടുത്ത നവപുഷ്പങ്ങൾ പരിമളം പരത്തുന്നുണ്ട്. മരുന്നുകളും കഴിക്കാനുള്ള പഴസത്തും ആ ടേബിളിൽ കാണാം. ജനാലയ്ക്കപ്പുറം വസന്ത പ്രൗഢിയിൽ വിടർന്ന് വിലസിച്ചു നിൽക്കുന്ന പൂന്തോട്ടം കാണാം. ആ വലിയ വീട്ടിലേക്ക് അവൾ വധുവായി വരുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിൽ പേരും പ്രശസ്തിയും നേടിയ യുവവ്യാപാരിയാണ് ആദിത്യൻ. അയാളുടെ പൂന്തോട്ടം ആ നാട്ടിൽ മാത്രമല്ല, അന്യനാടുകളിലും ഖ്യാതി നേടിയതാണ്.
1: നീരജയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതോടെയാണ് ആദിത്യന് ഐശ്വര്യം ഇരട്ടിച്ചതെന്ന് പലരും പറയാറുണ്ട്. വിവാഹത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം ഉദ്യാനത്തിൽ പുതിയ പുതിയ തരുലതാദികൾ വളർത്തി. ഓരോരോ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളുടെയും വള്ളിച്ചെടികളുടെയും മരങ്ങളുടെയും ഒരു ഉപവനമായി ആ ഉദ്യാനം മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട ആരാമത്തിൽ ഓരോ തളിർക്കല്ലിലും പൂക്കല്ലിലും തങ്ങളുടെ ആനന്ദവും പ്രേമവും പൂത്തു തളിർക്കുന്നത് ആദിത്യനും നീരജയും അനുഭവിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരം ആ പൂന്തോട്ടത്തിൽ പതിച്ചു. നീരജ ഒരു ചാവിള്ളെ പ്രസവിച്ചു. അവൾ രോഗശയ്യയിലുമായി.
0: പ്രസവാനന്തരം ആരോഗ്യം നശിച്ച് നീരജ കിടപ്പിലായതോടെ പൂന്തോട്ടം മെല്ലെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഭാര്യയെ ശുശ്രൂഷിച്ച് അവളുടെ രോഗക്കിടയ്ക്ക് സമീപമാണ് ആദിത്യൻ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ തന്റെ അകന്ന ബന്ധുവായ സരള എന്ന യുവതിയെ തോട്ടത്തിലെ പണികളിൽ സഹായിക്കാനായി ആദിത്യൻ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് നോവലിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സരളയുടെ വരവ് നീരജയെ അഗാധമായി വിഷമിപ്പിക്കുന്നു. തന്റെ സ്ഥാനത്ത് നിന്ന് ഉദ്യാനത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സരളയെ ജനാലയിലൂടെ നീരജ കാണുന്നു.

0: തന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തകർച്ചയും തളർച്ചയും നീരജയെ അതീവ ഖിന്നയാക്കുന്നതോടെ ആദിത്യനോട് തീരാത്ത പരിഭവവും സരളയോട് പകയും അവളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു. ആയയായ റോഷ്നിയും തോട്ടത്തിലെ പ്രധാന ജോലിക്കാരനായ ഹോലയും നീരജയുടെ വിശ്വസ്തരാണ്. യജമാനും സരളയും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
1: മേശപ്പുറത്തിരുന്ന പിച്ചള പാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത്

0: കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
1: മേശപ്പുറത്തിരുന്ന പിച്ചളപാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത് ഹോലയ്ക്ക് കൊടുത്തു. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പഴയതെന്തെങ്കിലും യജമാനത്തിക്ക് ആവശ്യമില്ലാത്തത് തന്നാൽ അവിടെ നിന്ന് നീണാൾ വാഴും. ഇത് പറയുമ്പോൾ വെറ്റിലക്കറ പിടിച്ച പല്ലുകൾ മുഴുവൻ വിടർത്തി ഹോല യജമാനത്തിയെ നോക്കി പുഞ്ചിരിച്ചു. റോഷ്നി, എന്താ യജമാനത്തി? ആ അയയിൽ കിടക്കുന്ന സാരി എടുത്ത് ഇവന് കൊടുക്കൂ. എന്താ പറയുന്നത്? അത് കുഞ്ഞിന്റെ ധാക്കാ സാരിയല്ലേ?
2: നീരജയുടെ മനസ്സിലിരുപ്പ് അറിയാതെ സരള മിക്കവാറും രോഗക്കിടക്കയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ വരുന്നത് പതിവായിരുന്നു. യൗവനത്തിന്റെ എല്ലാ പ്രസരിപ്പും അവളുടെ ഉടലിൽ തിളങ്ങിനിന്നു. എന്നിരുന്നാൽ തന്നെയും നീരജയ്ക്ക് അസ്വസ്ഥത തോന്നാതിരിക്കുന്നതിനായി പരമാവധി അനാകർഷകമായാണ് സരള വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കൈത്തറി സാരിയുടുത്ത് കയ്യിൽ ഒരു ഓർക്കിഡ് പൂവുമായി നീരജയുടെ സവിധം അവളെത്തി. ശുദ്ധഗതിക്കാരിയായ നീരജയ്ക്ക് അവളോടുള്ള അമർഷം അടക്കിവെക്കാൻ കഴിഞ്ഞില്ല.
3: നിന്നോടാരു പറഞ്ഞു ഇത് കൊണ്ടുവരാൻ?
4: ആദിത്യ യജമാനൻ.
3: അതെന്താ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ?
4: ചായ കുടിച്ചുടാൻ അദ്ദേഹം ചന്തയിലേക്ക് ധൃതി പിടിച്ചു പോയി.
3: എന്താ ഇത്ര ധൃതി?
4: കഴിഞ്ഞ രാത്രി ആരോ കടയുടെ പൂട്ട് തകർത്ത് പണം മോഷ്ടിച്ചതായി അറിഞ്ഞു.
3: എനിക്ക് വേണ്ടി 5 നിമിഷങ്ങൾ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലേ?
4: കഴിഞ്ഞ രാത്രി ദീദിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വെളുപ്പിനെയാണ് ദീദി ഉറങ്ങിയത്. അദ്ദേഹം രാവിലെ വരെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പോവുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ പൂവ് ദീദിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
3: എനിക്കീ പൂ വേണ്ട. നിനക്കറിയാമോ ചന്തയിൽ ഈ പൂവിന് എന്ത് വില കിട്ടുമെന്ന്? കടയിലേക്ക് തന്നെ കൊടുത്തയക്കൂ. എന്തിനാ ഇത് വെറുതെ കളയുന്നത്?
0: ക്ഷോഭം കൊണ്ട് നീരജ സരളയോട് പൊട്ടിത്തെറിച്ചു. അവൾ മനഃപൂർവ്വം തന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. താൻ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു വരുത്തുകയും ഉദ്യാനത്തിലെ തൊഴിലിന് തന്നെ കൊള്ളില്ലെന്ന് നീരജ പറഞ്ഞത് അവൾക്ക് മനോവിഷമുണ്ടാക്കി. യജമാനന്റെ അഭാവത്തിൽ നീരജ യജമാനത്തെ ചമഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡാലയത്തിലെ പണി ചെയ്യാൻ ഹോലയോട് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുന്നു. ക്ഷീണിതയായ രോഗി സ്ത്രീ സഹജമായ അസൂയയാൽ തിളയ്ക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ സ്നേഹം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നുവെന്ന സംശയമാണ് നീരജയെ നയിക്കുന്നത്. നീരജയെ ശുശ്രൂഷിക്കാൻ സരള ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സരളയെ ആട്ടിപ്പുറത്താക്കുന്നു.
2: സരളയ്ക്ക് ഉദ്യാന തൊഴിലുകളിൽ ഒന്നും പ്രാവീണ്യമില്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദിത്യൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അയാൾ സരളയെ പുകഴ്ത്തുന്നു. ആദിത്യൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. നീരജയുടെ പരാതികൾ പരിഹരിക്കാൻ അയാൾ തീരുമാനിച്ചു. സരളയെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കാമെന്ന് അവൾക്ക് അയാൾ വാക്കുകൊടുത്തു. ആരാമം തകർന്നാലും കച്ചവടം നശിച്ചാലും സരളയുടെ തകർച്ച മാത്രമാണ് നീരജയുടെ ലക്ഷ്യമെന്നോർത്തപ്പോൾ ആദിത്യന് അതികഠിനമായ സങ്കടം തോന്നി. അയാൾ ഭാര്യയോട് പിണങ്ങി പൂന്തോട്ടത്തിൽ പോകുന്നു. ഇതിനിടയിൽ ആദിത്യന്റെ ബന്ധുവായ രമൺ എന്ന യുവാവ് സരളയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജയുടെ സഹായത്തോടെ സരളയെ വിവാഹം കഴിക്കാൻ രമൺ പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്നാൽ സരളയുടെ മനസ്സിൽ തന്റെ സഹോദരതുല്യനായ ആദിത്യനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ നീരജ തമാശയായി പറഞ്ഞതാണെങ്കിലും സരളയെ വിവാഹം കഴിക്കാനും ഒരു പുതുജീവിതം തുടങ്ങാനും മനസ്സിന്റെ ഉള്ളിൽ

0: ആദിത്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യാനത്തിൽ നിന്നും ഈ ഭവനത്തിൽ നിന്നും താൻ വിട്ടുപോയാൽ മാത്രമേ നീരജയ്ക്ക് ശാന്തി ലഭിക്കൂ എന്ന് സരള തിരിച്ചറിയുന്നു. എന്നാൽ ആദിത്യനാവട്ടെ അവളെ ഏതുവിധേനയും ഉദ്യാനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു.
1: ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം, എന്നെ കൂടുതൽ തളർത്തരുതേ, സരള കണ്ണീരോടെ പറഞ്ഞു. ആദിത്യൻ സരളയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രമേൽ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നെന്റെ ഹൃദയം ആനന്ദത്തിലാണ്. അമൃതമഹിമയുള്ള ഒരു മുകുളം ഇന്നിതാ വിടർന്നിരിക്കുന്നു. 23 വർഷമായി കാത്തിരുന്ന പൂവ് ഇന്ന് എന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്നു. മതി മതി, അങ്ങ് ഇങ്ങനെയൊന്നും പറയരുതേ, എനിക്ക് മാപ്പ് തരൂ.
0: ഇതിനിടയിൽ രമൺ തന്റെ പ്രാണപ്രേയസിയായ സരളയെ സ്വന്തമാക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. രോഗക്കിടക്കയിൽ കഴിയുന്ന നീരജയാണ് അവന്റെ ഏക പ്രതീക്ഷ. രമൺ അവളെ ബാവോ ദീദി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയിലൂടെ തന്റെ ബാവോ ദീദി പരിപൂർണ ആരോഗ്യവതിയായി മടങ്ങിയെത്തുമെന്നും ഉദ്യാനത്തിലെ റാണിയായി വീണ്ടും വിലസുമെന്നും രമൺ പ്രതീക്ഷിക്കുന്നു. ആ ശുഭാപ്തി വിശ്വാസം അവൻ നീരജയുമായി പങ്കുവയ്ക്കാറുണ്ട്.
2: എന്നാൽ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് മനുഷ്യർ എന്ന തരത്തിൽ നീരജയ്ക്ക് ഇനി അധിക നാളുകളില്ലെന്ന് ഡോക്ടർ പറയുന്നതോടെ ആ ഉദ്യാനത്തിൽ വീണ്ടും ദുഃഖം പടർന്നു പിടിക്കുന്നു. രോഗശയ്യയിൽ കഴിയുന്ന ഭാര്യയെ താൻ ഒരുപാട് വേദനിപ്പിച്ചതായി ആദിത്യന് തോന്നുന്നു. മരണക്കിടക്കയിൽ കഴിയുന്ന നീരജയെ ശുശ്രൂഷിക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാറ്റിവെക്കണമെന്ന് സരള അയാളെ ഉപദേശിക്കുന്നു.
1: ആദിത്യന്റെ കൈപിടിച്ച് സരള പറഞ്ഞു, ഈ പ്രതിജ്ഞ അങ്ങ് എനിക്ക് വേണ്ടി നിറവേറ്റൂ. അങ്ങയുടെ സ്നേഹവും കരുതലും കൊണ്ട് ദീദിയുടെ അവസാന നാളുകൾ നിറയ്ക്കൂ. ആദിത്യൻ നിശബ്ദനായി നിന്നു. എനിക്ക് വാക്കു തരൂ. ഞാൻ നിനക്ക് വാക്കു തരാം, നീയും എനിക്കൊരു വാക്ക് തരണം. ചിലപ്പോൾ എനിക്ക് ആ വാക്ക് പാലിക്കാൻ കഴിയാതെയാകും, അതിനാൽ എനിക്ക് വാക്ക് തരാൻ കഴിയില്ല, സരള അതീവ ദുഃഖിതയായി പറഞ്ഞു.
0: തുടർന്ന് പല നാടകീയ സംഭവങ്ങളും നോവലിൽ ഉടലെടുക്കുന്നു. സരളയും ആദിത്യനുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദിത്യൻ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ ആവശ്യത്തിനായി രാജ്ഞിയുടെ മുദ്ര മോഷ്ടിക്കാനായി സരള വൈസ്രോയിയുടെ ഭാര്യയുടെ മുറിയിൽ കയറി. എന്നാൽ പാറാവുകാരൻ അവളെ കൈയോടെ പിടികൂടിയതോടെ സരളയെ ജയിലിലടയ്ക്കുന്നു. സരള ജയിലിൽ അകപ്പെട്ടത് പത്രവാർത്തയിലൂടെ നീരജ അറിയുന്നു. അത് അവളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു. സരളയോട് താൻ അനീതി കാണിച്ചതായി നീരജയ്ക്ക് തോന്നുന്നു. അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ജയിലിലേക്ക് ഒരു കത്തയക്കുന്നു.
1: ഒരു കപ്പ് മരുന്നുമായി ആദിത്യൻ മുറിയിലേക്ക് കയറി വന്നു. ഇതെന്താ? നീരജ ചോദിച്ചു. ഓരോ മണിക്കൂറിലും ഈ മരുന്ന് കഴിക്കണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആദിത്യൻ മറുപടി പറഞ്ഞു, ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് മരുന്ന് തരാൻ? അങ്ങേക്ക് ഇത്ര ആധിയുണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവിടെ ഒരു നേഴ്സിനെ നിർത്താമല്ലോ, നീരജ പറഞ്ഞു. നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ കിട്ടുന്ന അവസരം കളയുന്നത്? അങ്ങേക്ക് ഉദ്യാനത്തിൽ ഈ വിലപ്പെട്ട സമയം വിനിയോഗിച്ചുകൂടെ? എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? നീരജ സങ്കടപ്പെട്ടു.
0: സ്ത്രീ സഹജമായ നിലയിൽ ഒരിക്കൽ താൻ റാണിയായുവാണ് ഉദ്യാനത്തിൽ നിന്നും തന്റെ പ്രാണനാഥനായ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും അസുഖബാധിതയായതോടെ മാനസികമായി പുറത്താക്കപ്പെട്ട നീരജയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നതാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. സരളയോട് ആദിത്യൻ കാണിക്കുന്ന അടുപ്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നീരജ ക്രമേണ രോഗത്തിന്റെ മൂർധന്യതയിൽ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് നോവലിൽ കാണാം.

0: മരണത്തോടടുക്കുന്ന നിമിഷത്തിലും ജീവിതത്തെ ചേർത്തുപിടിക്കാൻ അവൾ ശ്രമം നടത്തുന്നു. വാടിക്കൊഴിഞ്ഞ് മണ്ണോട് ചേരുന്ന ഒരു സുന്ദരമായ പൂവിന്റെ ക്ഷണനേരത്തേക്കുള്ള ജീവിതമാണ് നാം നീരജയുടെ കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. വിധിയുടെ കയ്യിലെ പാവകളാണ് മനുഷ്യർ എന്ന സത്യം നീരജ ഓർമ്മിപ്പിക്കുന്നു.
1: ഉദ്യാനത്തിലെ സൂര്യപ്രഭ കണ്ട് പ്രഭാതങ്ങളിൽ പൂക്കളെ താലോലിക്കാൻ കൊതിച്ച നീരജ നമ്മുടെ സഹാനുഭൂതി അർഹിക്കുന്ന കഥാപാത്രമാണ്. ടാഗോർ നോവലുകളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇളം തെന്നലിന് കാതോർത്തും ആരാമത്തിലെ പുഷ്പങ്ങളെ താലോലിച്ചും ഒരു അമ്മയാവാൻ കൊതിച്ച നീരജയുടെ ജീവിതം ഇരുളടയുന്നത് വായനക്കാരൻ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. ഏറ്റവും സജീവമായ ഉപമകളാൽ സമ്പന്നമാണ് ടാഗോറിന്റെ ഈ നോവലെന്ന് നിസ്സംശയം പറയാം. വിശ്വമഹാകവിയുടെ തൂലികയിൽ നിന്നും പിറന്ന അനശ്വര സൃഷ്ടി. നീരജയുടെ പ്രതീക്ഷകൾ ഏതൊരു യുവവധുവിന്റെയും സ്വപ്നങ്ങളാണ്. ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിയാത്ത ഉത്തമ ഭാര്യയാണവൾ. എന്നാൽ ഒരു വേള ഭർത്താവിന് വേണ്ട കടമകൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. തന്റെ ബാല്യകാല സഖിയായ സരളയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആദിത്യനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭാര്യയുടെ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടുപോയ ആ യുവ ഭർത്താവ് നമ്മുടെ സഹതാപം അർഹിക്കുന്നുണ്ട്.
0: രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നുപോകുന്ന നീരജയെയാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. ആസന്നമായ മൃത്യുവിനെ മാറ്റിനിർത്താൻ തത്രപ്പാടുപെടുന്ന പ്രാണന്റെ നിലവിളി നീരജയിൽ നിന്നുയരുന്നു. ആദിത്യനോട് അവൾക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂന്തോട്ടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവൾ അയാളുമായി ചർച്ച ചെയ്യുന്നു.
2: പറയൂ, അങ്ങ് എന്താണ് കരുതിയിരിക്കുന്നത്? ഒരു തരത്തിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നേരിയ സാന്നിധ്യമായെങ്കിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നീരജ അതീവ ദുഃഖത്തോടെ ആദിത്യനോട് ചോദിച്ചു. അയാളൊന്നും പറയാതെയിരുന്നു. തീർച്ചയായും സാധിക്കും. ആ പൂന്തോട്ടം അവിടെ ഉള്ളതുപോലെ ഞാനും ഇവിടെ ഉണ്ടാകും. ഇളം തെന്നലിൽ ആ വൃക്ഷത്തിലെ ഇലകൾ ആടുന്നതുപോലെ, പൂക്കൾ പൂവല്ലിയിൽ കിടന്ന് സല്ലപിക്കുന്നതുപോലെ ആ കാഴ്ചകൾ കാണുന്ന ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ആ ഉദ്യാനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാറ്റ് അങ്ങയുടെ മുടികൾ മാടി ഒതുക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ഓമനിക്കുന്നതുപോലെ ഞാനിവിടെയുണ്ട്. ഞാൻ എങ്ങും പോകില്ല.
0: നീരജയുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലായി. ആദിത്യൻ രാത്രി മുഴുവൻ അവളുടെ കിടക്കയ്ക്ക് സമീപം തന്നെയായിരുന്നു. ചില നേരം അവൾ അടങ്ങിക്കിടക്കും, പെട്ടെന്ന് ചാടിയെഴുന്നേൽക്കും. വിട്ടുപോകുന്ന പ്രാണൻ രോഗിയെ വലയ്ക്കുന്നതായി എല്ലാവർക്കും തോന്നി. സങ്കടപ്പെടുത്തുന്ന ആ കാഴ്ച കാണാൻ കഴിയാതെ പലരും മുറിയിൽ നിന്ന് പുറത്തുപോയി. ആദിത്യൻ നീരജയുടെ ശിരസ് മടിയിൽ ചേർത്തുപിടിച്ചു, മൃദുവായി മുടി തഴുകി. നീരജ അയാളോട് ക്ഷമ ചോദിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ സരളയെ തെറ്റിദ്ധരിച്ചു, അങ്ങയെ ഒരുപാട് വേദനിപ്പിച്ചു. ദയവായി അങ്ങ് എന്നെ ശപിക്കരുത്, എന്നെ സ്നേഹിക്കണം. ആദിത്യൻ മറുപടിയൊന്നും പറയാതെ അവൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി.
1: നീരജയുടെ രോഗക്കിടക്കയ്ക്ക് സമീപം തന്നെ ഡോക്ടർ കാത്തിരുന്നു. സമയാസമയം ഡോക്ടർ വന്ന് അവളുടെ നാഡി പരിശോധിച്ചു. ഡോക്ടറുടെ മുഖത്ത് നോക്കി നീരജ തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. സരളയോട് തനിക്ക് ക്ഷമ ചോദിക്കണം എന്ന ആഗ്രഹം അത്യാസന്ന നിലയിലും അവളെ വേട്ടയാടി. ദിവസങ്ങൾ അങ്ങനെ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ കടന്നുപോയി. മൺചിരാതിൽ കാറ്റത്താടുന്ന ദീപനാളം പോലെ നീരജയുടെ പ്രാണൻ ആടിക്കളിക്കുവാൻ തുടങ്ങി. മൃത്യുവിന്റെ കരാള നൃത്തം ആ രോഗക്കിടക്കയിൽ പ്രകടമായി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയായി.

0: നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതുപോലെ നീരജയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ആദിത്യൻ കണ്ടു. ബോധ അബോധങ്ങൾക്കിടയിൽ കിടന്ന അവളുടെ മുഖം മാറിമറിഞ്ഞു. ആദിത്യൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു, സരള ഇവിടെയുണ്ട് നീരജ. സരള അവളുടെ കാലുകളിൽ തൊട്ടു വന്ദിച്ചു. വൈദ്യുതാഘാതമേറ്റപോലെ ആ ശരീരം വിറച്ചു. മുറിഞ്ഞ ശബ്ദത്തിൽ നീരജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് വിട്ടുതരാൻ കഴിയില്ല, നിനക്കിവിടെ സ്ഥാനമില്ല. എടി മന്ത്രവാദിനി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് രോഗി ഒരു പേക്കോലത്തെപ്പോലെ എഴുന്നേറ്റ് നിന്നു. പൊയ്ക്കോ ഇവിടെ നിന്ന്, നിന്റെ ഹൃദയം ഞാൻ വലിച്ചു കീറും, നിന്റെ രക്തം മുഴുവൻ ഞാൻ ഊറ്റിക്കുടിക്കും. ഇതും പറഞ്ഞ് അവൾ തറയിലേക്ക് വീണു. അവളുടെ ശബ്ദം കേട്ട് ആദിത്യൻ മുറിയിലേക്ക് ഓടിയെത്തി. ജീവത്ബലം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് നീരജ അവസാന ശ്വാസം വലിച്ചു.
1: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും എക്കാലത്തെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ നോവൽ ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ് എന്നതിൽ നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. അസാധാരണ ഭംഗിയാർന്ന ഒരു നോവൽ ശില്പമാണ് ഉദ്യാനം എന്ന ഈ ലഘു നോവൽ. രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും കാണാപ്പുറങ്ങൾ സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഈ ടാഗോർ ക്ലാസിക് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ മായാമുദ്രയായി എന്നും നിലനിൽക്കും.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി സമയം 8 മണി.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ജൂൺ 10 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു.
3: എന്താണ് ഒരു പെരിയഡോണ്ടിസ്റ്റ്, അല്ലെങ്കിൽ പെരിയഡോണ്ടിസ്റ്റ് ആരാണ്? ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
4: തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്ക് ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അതിൽ ഒരു വീടിന്റെ അടിത്തറ എന്ന് പറയുന്ന അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ പല്ല് നിൽക്കുന്നത് മോണയിലാണ്. മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം മോണരോഗത്തിന്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് സബായിട്ടുള്ള കാര്യങ്ങളും വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും. പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
3: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
3: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
5: പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
3: ആയിക്കോട്ടെ.

0: സ്ഥലം കൂടെ പറയണേ.
1: ആ സ്ഥലം കോഴിക്കോടിയിലെ കുറ്റ്യാടി.
0: ഡോക്ടർ ജി ആർ മണികണ്ഠനുണ്ട്, സംസാരിച്ചോളൂ.
1: എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ കേടായിട്ട് വേദന. ഇപ്പൊ അത് പല്ല് പറിക്കാൻ പറ്റുമോന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
2: എത്ര വയസ്സായി അമ്മയ്ക്കിപ്പോ?
1: 61 വയസ്സായി.
2: ആ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
1: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
2: ആ എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
1: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്. സർജറി ചെയ്ത് വൻകുടൽ പഴുത്ത് പോയിരുന്നു.
2: കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
1: ആറുമാസം കഴിഞ്ഞു.
2: കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
1: ഇല്ലില്ല. ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇപ്പം പിന്നെ വയറിൽ തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസം ആയതേളും പിന്നെ 2 ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
2: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത കൊല്ലം വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങള് കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയത്തേക്ക് പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്തരം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പൊ അതിനൊരു നീർവീക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോ അമ്മയ്ക്ക് ഇപ്പൊ 6 മാസം ആയല്ലോ കഴിഞ്ഞിട്ട്. പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മള് ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ല് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അമ്മ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം ഹൃദയ സംബന്ധമായിട്ട് മറ്റ് മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറിനെയും കൂടെ കാണേണ്ടതായിട്ട് വരും. ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതി നടത്തണമെന്നുള്ളതാണ് ഉള്ളത്. അല്ലാതെ അമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
1: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
2: ആ അത് കുഴപ്പമില്ല,
1: വേറെ ഒന്നുമില്ല.
2: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
1: പല്ലെടുക്കാൻ
0: വിളിച്ചതിന് നന്ദി. മോണരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിന് ഇങ്ങനെ രണ്ടായിട്ട് പറയും. വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു മോണരോഗമുണ്ട്. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പൊ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിന്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെന്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ള അതിന്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അത് വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ മോണ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിൽ, ഒരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ഈ മോണ എന്ന് പറഞ്ഞാൽ 4 കലകൾ കൂടിച്ചേർന്ന ഒരു ഒരു കോംപ്ലക്സിനാണ് ശരിക്കും മോണ എന്ന് പറയുന്നത്. 4 കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട് അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്, നമ്മൾ അതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിന്റെ ഒരു ഭാഗമുണ്ട്, നമ്മൾ അതിനെ ആൽവിയുളാർ ബോൺ എന്ന് പറയും. പല്ലിന്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെന്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പൊ ഹാർട്ട് ടിഷ്യൂസ് എന്ന് പറയും. അപ്പൊ മോണരോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ഘട്ടത്തില് വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ 2 കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പൊ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വെക്കുന്നില്ല, പല്ലില് നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ റിസഷൻ എന്ന് പറയും. അപ്പൊ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും പല്ലുകൾക്ക് നീളം കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ടു വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ടു വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ എടുത്ത്

0: നല്ലതായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്. പെട്ടെന്നൊരു സുപ്രഭാതം നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലെയർ അപ്പ് ചെയ്ത് അതായത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും നമ്മൾ അതിന്റെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും. അത് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയും, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയുന്നത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റ് ആയിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ. സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റിലയും പാക്കും മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ കുറവാണ്.
0: ശരി.
2: എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. എന്നാലും മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡി ആക്കാൻ എന്താ ചെയ്യാ?
0: കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷെ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിൾ പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5-ഉം 10-ഉം ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ആക്കിയിരിക്കുക.
0: ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അതെ അതെ അതെ, പ്രശ്നക്കാരാണ്.
0: അപ്പൊ പുകയില
2: ശീലമായി പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ചൂയിങ്കം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് ബി പി കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടുപോകാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ചൂയിങ്കം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ സീറോയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞ് സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പുകയില ഡേഞ്ചറസ് ആണ്, നമുക്കറിയാം. അതിനകത്ത് 400 ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കി അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കി എന്ന് പറയുന്നത്. അപ്പൊ അടക്കയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും, പൂർവ്വാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത്. അതൊന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞു മുറുങ്ങുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു pH ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ. ആ pH കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു pH ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് 1-ഉം 2-നേക്കാളും കൂടുതലായിട്ട് 1-ഉം 1-ഉം മോർ ദാൻ 2 പറയുന്നത്. അതായത് 2-നേക്കാൾ കൂടുതൽ എഫക്ട് വരും ഇത് രണ്ടും കൂടെ. മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും.
1: മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഇപ്പം ഏതാണ്ട് 57 രോഗങ്ങളുമായിട്ട് മോണരോഗം ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8 രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-way റിലേഷൻഷിപ്പ്. അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ മോണരോഗത്തിന്റെ തീവ്രത കൂടും, തിരിച്ചുമുണ്ട്. മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പൊ നമ്മളൊരു സുവർണ അളവുകോൽ എന്ന് പറയുന്നത് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിന്റെ ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 മാസത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ

0: നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് രണ്ടോളം, നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പൊ 8-9 ഒക്കെ HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 അല്ലെങ്കിൽ 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷെ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തില് ഈ ഗമ്മിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിന്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷിമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയിഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പൊ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്ന ഒരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളില് ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും, ഇപ്പൊ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട്, ഗൌട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള, ഇപ്പൊ ഈവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിന്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന 2 അസുഖങ്ങളാകുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: ശരി, കൂർക്കം വലി ഇപ്പോ ആൾക്കാർ നേരിടുന്ന ഇപ്പോഴല്ല, എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ്. ആക്ച്വലി ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിന്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്വാസത്തിന്റെ ഗതി കുറയുന്നതിന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്ന് പറയും. അപ്പൊ ഇവ തമ്മിലൊരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 മുതൽ 15 വരെ ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും, 15 മുതൽ 25 വരെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും, 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിന്റെ 4-ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് OSA.
1: നമ്മളിപ്പോ
0: അതെ അതെ നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ദുർമേധസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിന്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഹോം സ്ലീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്, ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യന്റിനോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം ഭാര്യയുടെ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നത് എന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി, ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇതിനകത്ത് നോക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നുണ്ട്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ

0: മൂവ്മെന്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിന്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസ്ഡാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പൊ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പൊ ആ കണ്ണുകളുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടിട്ട് EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് നാലും കൂടി ചേരുന്നതിനാണ് പോളിസോമ്നോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ഡെന്റിസ്റ്റിനെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്ത്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യന്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പൊ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർവേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീ വ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇപ്പൊ സെൻട്രൽ പോലെയുള്ള ആപ്നി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കേണ്ടി. CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കമ്പലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവെ കൂർക്കംവലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്
1: സംസാരിച്ചുള്ളത്.
2: എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മക്ക് എത്ര വയസ്സായി സാർ?
2: അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 എണ്ണേ ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 വയസ്സ് ആയപ്പോഴേ കേടായി ഇളക്കി. എനിക്ക് 50 വയസ്സായി, ഏകദേശം പല്ല് ഇനി 3 പല്ലേ ഉള്ളു. എന്റെ മക്കൾക്ക് 18-23 വയസ്സായി.
0: ശരി.
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വരുന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് കേടായി വരുന്നു. അടുത്തിപ്പോ ഇപ്പൊ ഇരിക്കുന്ന പല്ലും എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു.
0: സാറിന്റെ സംശയ പാരമ്പര്യമാണോന്നാണോ സംശയം?
2: ഓ, അങ്ങനെ അതാണോ സംശയം? പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി 3 പല്ലേ ഉള്ളൂ.
2: ഇനി 3 പല്ലേ ഉള്ളൂ, ബാക്കി എല്ലാം ഞാൻ എല്ലാ ദിവസവും 2 നേരം പല്ലേച്ച് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ലേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ലേക്കുന്നത്?
2: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ. ബ്രഷ്
0: ഇട്ട് തന്നെയാണ് തേക്കുന്നത്. ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നു? 10 മിനിറ്റൊക്കെ തേക്കുമായിരുന്നു പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
2: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
0: പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
2: എല്ലാം കേട് വന്നു പോയാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, പക്ഷെ കേടായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് കേടായ കംപ്ലീറ്റ് ഇല്ലാതായിരുന്നു.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷയത്തിനേക്കാൾ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ പല കുട്ടികളുടെ അമ്മമാര് വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും 2 നേരം, അവനാണ് വല്ലപ്പോഴും 1-2 മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടുന്നില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലില് ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിന്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എക്ലെയർ മിഠായിയോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോ ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതിനകത്ത് ഒരു തേങ്ങാക്കൊത്താണെങ്കിലും മതി. തേങ്ങാക്കൊത്ത് കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും. ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിന്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ സർഫസ്, അതായത് പ്രതല, ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ സാർ

0: പറഞ്ഞാൽ ഇപ്പൊ പല്ല് പൊടിയുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മള് ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പൊ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു. പക്ഷെ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പൊ സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണയായിട്ട് പല്ലിന്റെയും എല്ലിന്റെയും ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 എങ്കിലും ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതി തരും. പക്ഷെ ഡെന്റലിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയന്റും സെലീനിയവും മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ സിങ്കിന്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെയോ സെലീനത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഒക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: ഇപ്പൊ ശ്രോതാവിന്റെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിന്റെ ലക്ഷണമാണോ?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞത് നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പൊ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്യാത്തോ അതിന്റെ ചേഞ്ചസ് വരും. ഇപ്പൊ നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ടേ പഠിക്കുന്നുണ്ട്, സ്കർവി എന്ന് പറയും. അപ്പൊ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന്റെ സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പൊ കൊളാജന്റെ ഒരു മെച്ചുറേഷന് സഹായിക്കുന്ന 2 കോഫാക്ടേഴ്സാണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പൊ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിംഗ് വരാത്ത രീതിയിൽ ടിഷ്യൂസിന്റെ ഒരു ഗ്രോത്തിന് വളരെ സഹായിക്കുന്നത്. അപ്പൊ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഒക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറിപ്പോകും. പക്ഷെ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ള ഒരു പാട് എത്രയായിട്ടും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പുവരുന്നത് നമുക്ക് കുറച്ചുകൂടി എയർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. ജൂൺ 10-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിംഗ് പരിപാടി.

0: യിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഹലോ ഡോക്ടർ,

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565321, മറ്റൊരു നമ്പർ 9496569631. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ

0: ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. കോവിഡ് 19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൌണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13-ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക്

0: വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് രണ്ട് കുട്ടികൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗബാധിതന് രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയതായും മന്ത്രി അറിയിച്ചു. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി യുഡിഎഫ് സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സിപിഐഎം. എസ്ഐടി കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ യുറുഗ്വേ പോരാട്ടം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നാളെ രാവിലെ 11 മുതൽ 1 മണി വരെ തടസ്സപ്പെടും. പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ജലസംഭരണികളിൽ നിന്നുള്ള ജലവിതരണം ഇക്കാരണത്താൽ പൂർണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടുനിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ ജൂൺ 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേരാണ് അറസ്റ്റിലായത്. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. യേശുദാസും ജാനകിയും പാടിയത് ചിത്രം തകര.

0: are operating at high capacity with adequate crude inventories and maintaining sufficient stocks of petrol and diesel. Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, was addressing the interministerial briefing in New Delhi today on recent developments in West Asia. Joint Secretary in the Department of Fertilizers, Bandana Prayashi, said that the overall stock position of fertilizers in the country is normal. Director in the Ministry of Port Shipping and Waterways, Upesh Kumar Sharma, said that the LNG carrier Disha, with 62,370 metric tons of cargo, has safely transited the Strait of Hormuz and is expected to reach Dahej port in Gujarat on Thursday. In the FIFA World Cup football, Spain will play against Cabo Verde in the Group H clash at Atlanta in the United States tonight. The match will begin from 9:30 p.m. Indian time. Sweden thrashed Tunisia 5-1 in their Group F match in Mexico earlier in the day. The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over parts of northeast Bihar, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal tomorrow. The Met Department has issued an orange color warning for thunder squall conditions in West Rajasthan for tomorrow. It has also predicted thunderstorms accompanied by lightning and gusty winds over Haryana, Chandigarh, Delhi, Punjab, Jammu and Kashmir, Ladakh, Bihar, the Andaman and Nicobar Island, Chhattisgarh, Karnataka, Jharkhand, Konkan, Goa, Madhya Pradesh, Maharashtra, Odisha, Telangana, West Bengal and Sikkim during the next 3 to 4 days. And now before we end the bulletin, the headlines once again. India and Slovakia elevate ties to comprehensive partnership, Inc. 11 pacts to boost cooperation in key sectors including labour migration, digital technology and defence. Prime Minister Narendra Modi and his Slovak counterpart also agreed to establish a joint working group on counter-terrorism. The friend city of Ovion gears up to host G7 summit beginning tonight. Prime Minister Modi to attend summit tomorrow. DRDO successfully conducts flight test of indigenously developed long-range land attack cruise missile. Israel says its military will continue to hold positions indefinitely in Lebanon, Syria and Gaza despite US-Iran peace deal. And in the FIFA World Cup, Spain to take on Cabo Verde in Group H clash at Atlanta in the US tonight. And that's all in the news at night. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ഗണിതം പാഠത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പടരുന്ന ശാസ്ത്രമാണ് ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.
3: ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന ഭാഷയാണ് ഗണിതം. ഗണിതം പല വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട വിഷയമാണെങ്കിലും മറ്റു ചിലർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായി തോന്നാറുണ്ട്. ഗണിതം വെറും അക്കങ്ങളുടെയും ഫോർമുലകളുടെയും ലോകമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും അടിസ്ഥാനമാണ് ഗണിതം എന്ന് പറയാം. നാം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതുവരെയുള്ള പല കാര്യങ്ങളും ഗണിതവുമായി ബന്ധമുള്ളതാണ്. സമയം നോക്കുന്നതും പണം കണക്കാക്കുന്നതും അളവുകൾ നിർണയിക്കുന്നതുമെല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന വിശേഷണത്തോടെ ലോകമെമ്പാടും പ്രശസ്തയായ വ്യക്തിയാണ് ശകുന്തളാദേവി. കാൽക്കുലേറ്ററോ പേനയോ പേപ്പറോ ഉപയോഗിക്കാതെ തന്നെ വലിയ കണക്കുകൾ അതിവേഗത്തിൽ മനസ്സിൽ തന്നെ ചെയ്ത് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. അവരുടെ അഭിപ്രായത്തിൽ, വിത്തൌട്ട് മാത്തമാറ്റിക്സ് ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു, എവറിതിങ് അറൌണ്ട് യു ഈസ് മാത്തമാറ്റിക്സ്. അതായത്, ഗണിതമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഗണിതമാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ദി സയൻസസ്. ഗണിതശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞിയാണ്. അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാത്തത് ആണ് ഗണിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഗണിതത്തിൽ ഒരു ആശയം മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. കൂട്ടലും കുറയ്ക്കലും ശരിയായി മനസ്സിലാകാത്ത കുട്ടിക്ക് ഭിന്നസംഖ്യകളും ബീജഗണിതവും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, 10-ാം ക്ലാസ്സിലെ 2-ാം കൃതി സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഗുണനവും ഘടക വിശകലനവും വ്യക്തമായില്ലെങ്കിൽ കുട്ടിക്ക് ആ പാഠം മനസ്സിലാക്കാൻ കഴിയില്ല. ഗണിതം എന്ന വിഷയത്തോടുള്ള ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് മറ്റൊരു പ്രധാന കാരണം. ഗണിതം വളരെ പ്രയാസമാണ് എന്ന ധാരണ പല കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടാൽ പിന്നീട് ചോദ്യങ്ങൾ ചെയ്യാൻ

ചെയ്യാൻ പോലും അവർ മടി കാണിക്കുന്നു. ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് വാക്ക് പ്രശ്നങ്ങൾ അഥവാ വേർഡ് പ്രോബ്ലംസ്, അതുപോലെ ഗണിത പദങ്ങളുടെ അർത്ഥം മനസ്സിലാകാത്തത് തുടങ്ങിയവ. അതിനാൽ തന്നെ ഭാഷാപരമായ കഴിവ് ഗണിത പഠനത്തിന് പ്രധാനമാണ്. മറ്റൊരു പ്രശ്നം അഭ്യാസത്തിന്റെ കുറവാണ്. ഗണിതം കണ്ടു പഠിക്കുന്ന വിഷയമല്ല, മറിച്ച് ചെയ്തു പഠിക്കുന്ന വിഷയമാണ്. ദിവസേന പരിശീലനം ഇല്ലാത്തതും ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതും പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാത്തതും പഠന ഫലത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. സൂത്രവാക്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള പ്രവണത ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഇതും പഠന ഫലത്തെ ബാധിക്കുന്ന ഒന്നാണ്. പഠന രീതിയിലെ പ്രശ്നങ്ങളും ചില കുട്ടികൾക്കെങ്കിലും പഠനത്തോടുള്ള താല്പര്യക്കുറവ് സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പ്രവർത്തനാധിഷ്ഠിത പഠനത്തിന്റെ അഭാവം, ഗണിത ലാബുകളുടെ കുറവ്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാത്ത പഠനം, ഇവയെല്ലാം കുട്ടികളിൽ ഗണിത താല്പര്യം കുറയ്ക്കുന്നുണ്ട്. ഗണിതത്തിലെ പല ആശയങ്ങളും നേരിട്ടു കാണുവാനോ സ്പർശിക്കാനോ കഴിയില്ല. ഉദാഹരണത്തിന് അനന്തത, സംഖ്യകൾ, ഫംഗ്ഷനുകൾ, രേഖ തുടങ്ങിയവ. ഇത്തരം ആശയങ്ങൾ കുട്ടികൾക്ക് സങ്കൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രശ്നമായി പറയാനുള്ളത്, പല വിദ്യാർത്ഥികളും മാർക്കിനു വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇതിന്റെ ഫലമായി അവർ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കും, ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അതിനാൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ഗണിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് പല കുട്ടികളുടെയും മനസ്സിൽ തോന്നുന്നത്. ശ്രദ്ധക്കുറവും ഏകാഗ്രതയുടെ അഭാവവും ഗണിത പഠനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഗണിത പാഠം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ പ്രധാന ആശയങ്ങൾ നഷ്ടപ്പെടാം. ഒരു ചെറിയ ഘട്ടം പോലും മനസ്സിലാകാതെ പോയാൽ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ഏകാഗ്രതയില്ലെങ്കിൽ അക്കങ്ങൾ തെറ്റായി എഴുതി പോവുകയും ചിഹ്നങ്ങൾ മാറിപ്പോവുകയും ലളിതമായ കൂട്ടൽ കുറയ്ക്കൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഓർമ്മശക്തിയിലുള്ള പ്രശ്നങ്ങൾ ചില കുട്ടികളെ സാരമായി ബാധിക്കാറുണ്ട്. സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, നിർവചനങ്ങൾ, മുമ്പ് പഠിച്ച ആശയങ്ങൾ എന്നിവ ഓർമ്മയിൽ നിലനിൽക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുപ്രധാന പങ്കുണ്ട്. ഗണിതം എന്ന വിഷയത്തെ എങ്ങനെ താല്പര്യത്തോടെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായി പറയാനുള്ളത്, ഗണിതം എന്ന വിഷയത്തെ ഭയപ്പെടാതിരിക്കുക. ഈ ഭയം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കുകയും വേണം. എല്ലാവർക്കും പറ്റുന്ന വിഷയമല്ല ഗണിതം എന്ന ധാരണ വെച്ചു പുലർത്താതിരിക്കുക. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ ആം സോ സ്മാർട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ സ്റ്റേ വിത്ത് പ്രോബ്ലംസ് ലോങ്ങർ. അതായത് പ്രശ്നങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. ശരിയായ പരിശീലനത്തിലൂടെയും ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെയും എല്ലാവർക്കും ഗണിതത്തിൽ പുരോഗതി നേടാൻ കഴിയും. അടുത്തതായി ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. ഫോർമുലകൾ മനഃപ്പാഠമാക്കുന്നതിനു പകരം അവയുടെ പിന്നിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൈസ്കൂൾ തലത്തിൽ പൈതഗോറ സിദ്ധാന്തം, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന ഫോർമുല കുട്ടികൾ പലപ്പോഴും മനഃപ്പാഠമാക്കാറാണ് പതിവ്. ഇതിനെ ഒരു യഥാർത്ഥ പ്രശ്നവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഒരു മതിലിൽ ചാരിയിരിക്കുന്ന ഏണിയുടെ അടിഭാഗം മതിലിൽ നിന്നും 3 മീറ്റർ അകലെയാണെങ്കിൽ ഏണിയുടെ മുകൾ ഭാഗം 4 മീറ്റർ ഉയരത്തിൽ എത്തുന്നു എങ്കിൽ ഏണിയുടെ നീളം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളിൽ കൗതുകം ഉണർത്താൻ സാധിക്കും. അതുപോലെ ഒരു മട്ടത്രികോണം വരച്ച് അവയുടെ 3 വശങ്ങളിലും ഓരോ സമചതുരങ്ങൾ വരച്ച് അവയുടെ പരപ്പളവുകൾ താരതമ്യം ചെയ്താൽ ഈ ബന്ധം ദൃശ്യമായി മനസ്സിലാക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ 2ാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ ഫോർമുലകൾ നേരിട്ട് പഠിക്കുന്നതിനു പകരം ആശയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഒരു ചതുരത്തിന്റെ ഒരു വശം എക്സ് എങ്കിൽ അതിന്റെ പരപ്പളവ് എക്സ് സ്ക്വയർ ആയിരിക്കും എന്ന കണ്ടെത്തലിലൂടെ 2ാം കൃതി എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. +1 +2 തലത്തിൽ കുട്ടികൾ പരിചയപ്പെടുന്ന ഒരു ആശയമാണ് ഡെറിവേറ്റീവ്സ്.
ഒരു അളവ് എത്ര വേഗത്തിൽ മാറും.

0: എന്ന് അളക്കുന്നതാണ് ഡെറിവേറ്റീവ്സ്.
1: ഒരു വാഹനത്തിന്റെ വേഗത സമയത്തിനനുസരിച്ച് മാറുന്നതുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ ആശയം വ്യക്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കാർ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്.
0: എന്നാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ കാറിന്റെ വേഗത എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യത്തിലൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും.
1: ഡെറിവേറ്റീവ് എന്നത് ഒരു അളവിന്റെ മാറ്റനിരക്കാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും.
0: സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്ന പാഠഭാഗം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അമൂർത്തമായ നിർവചനങ്ങളിൽ നിന്ന് തുടങ്ങാതെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ ആശയം രൂപപ്പെടുത്തുന്നതാണ് നല്ലത്.
1: നാളെ മഴ പെയ്യാനുള്ള സാധ്യത എന്ത്?
0: ഒരു നാണയം എറിഞ്ഞാൽ തല വരാനുള്ള സാധ്യത എന്ത്?
1: ഒരു ഡൈ ഉരുട്ടിയാൽ 6 കിട്ടാനുള്ള സാധ്യത എത്ര?
0: ഇത്തരം ചോദ്യങ്ങളിലൂടെ സാധ്യത എന്ന ആശയം കുട്ടികൾക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം.
1: ഇങ്ങനെ കളിച്ചും പരീക്ഷിച്ചും കണ്ടെത്തുന്ന രീതിയിൽ പഠിച്ചാൽ പ്രോബബിലിറ്റി കുട്ടികൾക്ക് ഏറ്റവും രസകരവും എളുപ്പമുള്ളതുമായ ഗണിത പാഠങ്ങളിലൊന്നായി മാറും എന്നതിൽ സംശയമില്ല.
0: ഓരോ പാഠഭാഗങ്ങളും ശരിയായി മനസ്സിലാക്കുകയും അവ പരിശീലിക്കാനായി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്.
1: ശരിയായ പരിശീലനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയം വേണ്ട.
0: ഗണിതത്തിൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്.
1: ഒരു പ്രശ്നം തെറ്റിയാൽ അതിൽ നിരാശപ്പെടാതെ എന്തുകൊണ്ട് തെറ്റി, എവിടെയാണ് തെറ്റിയത്,
0: ശരിയായ രീതി എന്താണ് എന്നിവ സ്വയം പരിശോധിക്കേണ്ടതാണ്.
1: ഗണിത താൽപര്യം വർദ്ധിപ്പിക്കാൻ സുഡോക്കു, നമ്പർ പസിലുകൾ, ലോജിക് ഗെയിമുകൾ, ഗണിത ക്വിസുകൾ എന്നിവ പരിശീലിക്കാം.
0: ഇവ ചിന്താശേഷിയും പ്രശ്നപരിഹാര കഴിവും വർദ്ധിപ്പിക്കും.
1: ജ്യാമിതി, ത്രികോണമിതി, സ്ഥിതി വിവരക്കണക്ക് തുടങ്ങിയ പാഠഭാഗങ്ങൾ ചിത്രങ്ങളുടെയും ഗ്രാഫുകളുടെയും സഹായത്തോടെ പഠിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.
0: സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് പഠിക്കുന്നത് ഗണിത പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കും.
1: പരസ്പരം സംശയങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ താരതമ്യം ചെയ്തും വ്യത്യസ്ത രീതികൾ പരിശീലിക്കുകയും ചെയ്യുന്നത് ഗണിത പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
0: സാങ്കേതിക വിദ്യ ഗണിത പഠനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു.
1: ഒരു കാലത്ത് പുസ്തകങ്ങളിലേക്കും ബ്ലാക്ക് ബോർഡിലേക്കും മാത്രം ഒതുങ്ങിയിരുന്ന ഗണിത പഠനം ഇന്ന് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ സഹായത്തോടെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്.
0: ഈ സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധരുടെ ക്ലാസുകൾ കേൾക്കാനും വിവിധതരം ചോദ്യങ്ങൾ പരിചയപ്പെടാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു.
1: ഇന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്തമാറ്റിക്സ് ലാബ് കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട്.
0: മാത്സ് ലാബിലൂടെ ത്രികോണമിതി, വെക്റ്റർ, കോണിക് സെക്ഷൻ, പ്രോബബിലിറ്റി തുടങ്ങിയ ആശയങ്ങൾ മോഡലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.
1: ക്ലാസ്സിൽ പഠിക്കുന്ന ആശയങ്ങൾ യഥാർത്ഥ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലാബ് സഹായിക്കുന്നുണ്ട്.
0: ഗണിത പഠനത്തിൽ ഒരേ സമയം വലിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം.
1: കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം വളരെയധികം വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല.
0: ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുമ്പോൾ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താനും സാധിക്കും.
1: കുട്ടികളിൽ ഗണിതത്തോടുള്ള ഭയവും വിരസതയും മാറ്റി ആസ്വാദനവും താൽപ്പര്യവും വളർത്തുന്നതിൽ ഗണിതമേളകൾക്ക് വളരെ വലിയ പങ്കുണ്ട്.
0: ക്ലാസ് മുറികളിൽ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഗണിതത്തെ ജീവിതത്തോട് ചേർത്ത് അനുഭവിക്കാൻ ഗണിതമേളകൾ അവസരമൊരുക്കുന്നുണ്ട്.
1: ഗണിതവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, പരീക്ഷണങ്ങൾ, ഗെയിമുകൾ, പസിലുകൾ, മോഡലുകൾ, മത്സരങ്ങൾ എന്നിവ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസോത്സവമാണ് ഗണിതമേള.
0: ഇവിടെ കുട്ടികൾ വെറും കാണികളല്ല, അവർ തന്നെയാണ് അവതാരകരും അന്വേഷകരും സൃഷ്ടാക്കളും.
1: ഗണിതമേള കുട്ടികളിൽ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും അവരുടെ യുക്തിചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
0: കുട്ടികളിൽ സംഘപ്രവർത്തന മനോഭാവം വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഗണിതമേളകൾക്ക് വലിയ പങ്കുണ്ട്.
1: വിവിധതരം ഗണിത കളികളിലൂടെ കുട്ടികളിൽ ഗണിത താൽപര്യം സൃഷ്ടിക്കാൻ സാധിക്കും.
0: ഗണിത കളികൾ വെറും വിനോദോപാധികളല്ല,
1: അവ കുട്ടികളിൽ ഗണിതത്തോടുള്ള താൽപ്പര്യവും ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്ന ശക്തമായ പഠനോപാധികളാണ്.
0: ഗണിതത്തെ പുസ്തകത്തിലെ

0: അക്കങ്ങളിൽ ഒതുക്കാതെ കളികളിലൂടെ അനുഭവമാക്കി മാറ്റുമ്പോൾ കുട്ടികൾ ഗണിതത്തെ സ്നേഹിക്കുകയും പഠനത്തിൽ കൂടുതൽ സജീവമാകുകയും ചെയ്യും. കളിച്ചുകൊണ്ട് പഠിക്കുന്ന ഗണിതം കുട്ടികളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. അതിനാൽ ഗണിത പഠനത്തെ താൽപ്പര്യമുള്ളതാക്കി മാറ്റാൻ ഗണിതകളികൾക്ക് വലിയ പങ്കുണ്ട്. ഗണിതത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കാം. വിപണിയിലെ കിഴിവുകൾ, ബാങ്ക്, പലിശ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, വീടിൻ്റെ അളവെടുപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗണിതം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിഷയത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പല മാർഗങ്ങളുമുണ്ട്. ദിവസേന ചെറിയ അളവിൽ ആവർത്തന പഠനം നടത്തുന്നതും സൂത്രവാക്യങ്ങൾ ചാർട്ടുകളിൽ തയ്യാറാക്കി കാണുന്ന സ്ഥലങ്ങളിൽ പതിക്കുന്നതും പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ധാരാളം പരിശീലന പ്രശ്നങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പ്രശ്നത്തിനും യുക്തിപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ഗണിതം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഗണിതത്തെ പ്രിയ വിഷയമാക്കി മാറ്റാൻ സഹായിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ചിന്താശക്തിയും യുക്തിബോധവും വളർത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ഗണിതം. അതുകൊണ്ടുതന്നെ ഭയത്തെ മാറ്റി കൗതുകത്തോടെ ഗണിതത്തെ സമീപിച്ചാൽ ഗണിതം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നതിൽ സംശയമില്ല. ഗണിത വിജയം എന്നത് ചിട്ടയായ പരിശീലനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
1: ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, വി ഗജാനനപ്പൈ ഗഞ്ചിറ, കരുണൈ പുരീത് എന്ന് തുടങ്ങുന്നു രാഗം. വരാളി, മിശ്രചാപ്പ് താളം, നീലകണ്ഠശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ശരണ്യ ബി മംഗളിന്റെ വീണ കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ബി ഗജാനനപ്പൈ ഗെഞ്ചിറ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസി പച്ചൻ.

യേശുദാസും സേതുപാർവതിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം ഇസബെല്ല.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്.
1: നമ്മളെ നമ്മളോളം അടുത്തറിയുന്ന ഒരാളും വേറെയില്ല. നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ്. നമ്മെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നാം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാൾ സ്വയം ഉദ്ധരിക്കണം, ഒരാളും സ്വയം അധപ്പതിക്കാൻ പാടില്ല. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും ശത്രുവും. നമ്മൾ തന്നെ വേണം നമ്മെ ഉയർത്താൻ. മറ്റാരെക്കാളും നമ്മെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വന്തം ആത്മാവിനെ അറിയുകയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നവൻ ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാത്തവൻ അധപ്പതിക്കുന്നു. നമുക്ക് കൂട്ടിച്ചേർക്കാം, നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മനാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കാരണം നമ്മുടെ സ്നേഹിതനും ബന്ധുവും ഗുരുവും രക്ഷകർത്താവും നാം തന്നെയാണ്. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളെക്കാൾ ഫലപ്രദം ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങളാകുന്നു. ബാഹ്യലോകത്തിൻ്റെ താരസ്വരങ്ങളെക്കാൾ മനസ്സാക്ഷിയുടെ മന്ത്രസ്വരത്തിനാണ് നാം കാതുകൾ കൊടുക്കേണ്ടത്. ആത്മോദ്ധാരണത്തിന് ശ്രമിക്കുന്ന ആൾ സ്വന്തം മനസ്സിലേക്ക് നോക്കണം, ചിന്തകളെ പരിശോധിക്കണം, ദുഷ്ടചിന്തകളെ നിയന്ത്രിക്കുകയും സത്ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സംയമനം പാലിക്കണം. അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ശീലമാക്കുകയും വേണം. രമണ മഹർഷി കടലിൽ നിന്ന് മുത്തെടുക്കുന്ന പ്രക്രിയയോട് ധ്യാനത്തെ ഉപമിക്കുന്നുണ്ട്. മുത്തെടുക്കാൻ കടലാഴത്തിലേക്ക് മുങ്ങുന്നയാൾ സമുദ്രോപരിതലത്തിൻ്റെ ആകർഷണ പ്രലോഭനങ്ങളാൽ കടലിൻമുകളിലേക്ക് തിരികെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി അരയിൽ കനമുള്ള വലിയ കല്ല് കെട്ടാറുണ്ട്. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഉള്ളിലെ ഈശ്വരനെ അഥവാ നന്മയെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിന്ദ ചെയ്യാതിരിക്കൽ, സ്വയം വഞ്ചിക്കാതിരിക്കൽ, അനുകൂലോർജത്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ സ്വയം ശുദ്ധീകരിക്കൽ, തെറ്റെന്ന് മനസ്സ് പറയുന്ന മാർഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കൽ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, ഇതൊക്കെ ആത്മോദ്ധാരണത്തിന് ആവശ്യമാണ്. ദേഹേന്ദ്രിയങ്ങളെ ജയിച്ചവന് അവൻ തന്നെ ബന്ധുവാകുന്നു എന്ന് ഭഗവത്ഗീതയിലെ തുടർ ശ്ലോകങ്ങൾ പറയുന്നു. ഇന്ദ്രിയവശകന് താൻ തന്നെ ശത്രുവാകും. എന്നാൽ സ്വന്തം മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവനോ അവൻ സമചിത്തനാകും. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പ്രതിപത്തി, വിപ്രതിപത്തി, മാനം, അപമാനം തുടങ്ങിയ വിരുദ്ധ ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് മാത്രമേ സമചിത്തത പാലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, സ്നേഹം, ദ്വേഷം, ലാഭം, നഷ്ടം തുടങ്ങിയ വിരുദ്ധ വികാരങ്ങളെ സമമായി കണ്ട് ദ്വന്ദ്വാതീതനായി വർത്തിക്കുവാൻ, അങ്ങനെ വിജയപഥത്തിൽ എത്തിച്ചേരാൻ അയാൾക്കാവുന്നു. കട്ടയും കല്ലും സ്വർണവും എന്നു വേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളെയും വേർതിരിവില്ലാതെ തുല്യമായി കാണുകയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദര സ്ഥാനത്ത് കാണുകയും സമദർശനം സ്വഭാവമാക്കുകയും സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുകയും കൂടസ്ഥ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന യോഗാരൂഢനിലേക്കുള്ള വളർച്ചയ്ക്ക് ആദ്യം വേണ്ടത് ആത്മോദ്ധാരണമാണ്. കടലിൽ താണുപോയ മന്ദരപർവ്വതത്തെ ആമയായി അവതരിച്ച് ഉയർത്തിയെടുത്ത മഹാവിഷ്ണു ശക്തമായൊരു പുരാണ സൂചകമാണ്. ആഴങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ്. പാലാഴി

0: ആത്മജ്ഞാനത്തിലേക്കും അമൃതിൻ്റെ ലബ്ധിയിലേക്കും നയിച്ചത് എന്നോർക്കുക. മന്ദരപർവ്വതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ വീണ്ടെടുക്കൽ അതുതന്നെയാണ് വാസ്തവത്തിൽ പാലാഴി മഥനത്തിലേക്ക് അമൃതിൻ്റെ ലബ്ധിയിലേക്ക് നയിച്ചത്.
1: ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്.